പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമി ആകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ? ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തി നിൽക്കുന്നത് ജൂലൈ 19-ലാണ്. 1827 ജൂലൈ 19, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ധീര സൈനികനായിരുന്ന മംഗൾ പാണ്ഡെ ഉത്തർപ്രദേശിലെ ബാലിയ ജില്ലയിലെ ഫൈസാബാദിനടുത്ത് നഗ്ബ ഗ്രാമത്തിൽ ജനിച്ചിരിക്കുന്നു. 1948 ജൂലൈ 19 അമേരിക്കയിലെ സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ അവിസ്മരണീയമായ ദിനം. സെനേക്ക ഫാൾസ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ രംഗത്ത് സ്ത്രീ സമത്വവും തുല്യമായ വോട്ടവകാശവും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ദേശീയ തലത്തിലുള്ള പ്രചരണ പ്രക്ഷോഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. 1909 ജൂലൈ 19 മലയാള കവിതയിലെ മാതൃഭാവത്തിൻ്റെ മൂർത്തരൂപമായ ബാലാമണിയമ്മ, മലയാള സാഹിത്യത്തിന് ധന്യത പകർന്ന തൃശൂർ പുന്നയൂർ കുളത്തെ നാലപ്പാട്ട് വീട്ടിൽ ഭൂജാതയായിരിക്കുന്നു.

പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില്ല. ക്രോധം ശത്രുവാണ്, സംശയമേതുമില്ല. ദേഷ്യം കൊണ്ട് ഒന്നും നേടിയിട്ടില്ല ആരും. ക്രോധം വെടിയണം ബുധജനം എന്നാണ്. എഴുത്തച്ഛന്റെ വരികളാണ്. ലക്ഷ്മണോപദേശത്തിൽ എഴുത്തച്ഛൻ പറയുന്നു, ക്രോധമെന്നത് യമനായത് നിർണയമെന്ന്. ക്രോധം വൈതരണീ നദിയാണെന്ന്. സ്വർഗത്തിലൂടെ ഒഴുകുന്നത് ഗംഗയാണെങ്കിൽ നരകത്തിലൂടെ ഒഴുകുന്നത് വൈതരണിയാണെന്ന് സങ്കല്പം. അങ്ങനെ സ്വർഗവും നരകവും എവിടെയുമില്ല. ഉണ്ടെങ്കിൽ അത് ചിന്തകളിലാണ്. സ്നേഹവും സൗഹൃദവും സഹാനുഭൂതിയുമൊക്കെയാണ് സ്വർഗമെന്ന സങ്കല്പത്തിലൂടെ സാധ്യമാകുന്നതെങ്കിൽ സമ്മർദ്ദം, ദേഷ്യം, ശത്രുത എന്നിവയാണ് നരകമെന്ന സങ്കല്പത്തിലുള്ളത്. ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് പ്രധാനം. സ്വർഗമായി കാണാം, നരകവുമായി കാണാം. ക്രോധം നരകമാണ്. അത് യാതനയുണ്ടാക്കും, ഊർജത്തെ നഷ്ടപ്പെടുത്തും, മൂഡ് ഓഫാക്കി കളയും. സത്യം പറഞ്ഞാൽ നിസ്സഹായരാണ് ദേഷ്യം കൊണ്ട് നടക്കുന്നത്. ആത്മവിശ്വാസം എത്രത്തോളമുണ്ടോ അത്രത്തോളം ദേഷ്യം കുറയും. ജീവിത നിപുണത എത്രത്തോളമുണ്ടോ അത്രത്തോളം ക്രോധം കുറയും. ക്രോധമില്ലാതാവുക എന്നത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളും ജീവിത അനുഭവങ്ങളും ദേഷ്യമെന്ന വികാരത്തെ കുറയ്ക്കാൻ സഹായിക്കും. അപകർഷത ദേഷ്യമുണ്ടാക്കും, സമ്മർദ്ദം ദേഷ്യമുണ്ടാക്കും, ചിലർക്ക് പരാജയം ദേഷ്യമുണ്ടാക്കും, അവഗണന ദേഷ്യമുണ്ടാക്കും, ഇൻസൾട്ട് ചെയ്യപ്പെട്ടാൽ ദേഷ്യമുണ്ടാകും. എന്നാൽ

0: ജീവിക്കൂ എന്ന് കരുതരുത്. അതൊരർത്ഥത്തിൽ നിസ്സഹായതയാണ്. ഒപ്പമുള്ളവരെല്ലാം തന്നെ കംഫോർട്ടാക്കിക്കൊള്ളണം എന്നും ശഠിക്കരുത്. തനിക്കു വേണ്ടിയാണ് ഈ ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നും കരുതരുത്. കാലവും ലോകവും വിശാലമാണ്. അതുൾക്കൊള്ളാൻ ആവുന്നവർ ദേഷ്യാലുക്കളാവുകയില്ല, ക്ഷമാശീലരായിരിക്കുകയും ചെയ്യും.
1: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: മോട്ടിവേഷൻ എന്നതിന്റെ മലയാള പദമാണ് പ്രചോദനം. അതിജീവനത്തിന്റെ അതിശക്തമായ ആവശ്യമുണ്ടാകുമ്പോഴാണ് ആത്മപ്രേരകം ഏറ്റവും ഉയർന്ന നിലയിലെത്തുന്നത്. അതായത് ഒരു ജീവൻ മരണ പോരാട്ടം. രക്ഷപ്പെടാൻ എന്തെങ്കിലും പഴുതുണ്ടെന്ന് ബോധ്യമായാൽ പിന്മാറും. അപ്പോൾ മോട്ടിവേഷൻ ലെവൽ ഏറ്റവും താഴെയാകും. മോട്ടിവേഷൻ ക്ലാസുകളുടെയും പരിശീലനങ്ങളുടെയും എല്ലാം ലക്ഷ്യം മോട്ടിവേഷൻ ലെവൽ ഉച്ചസ്ഥായിലെത്തിക്കുക എന്നതാണ്. എനിക്ക് ചെയ്യണമെന്നുണ്ട്, എനിക്ക് ചെയ്യാൻ കഴിയുമായിരിക്കും, എനിക്ക് ചെയ്യാം, ഞാൻ പരിശ്രമിച്ചു നോക്കാം, ഞാൻ പരിശ്രമിക്കാം, ഞാൻ ചെയ്യും മുതലായവ ആത്മപ്രചോദനത്തിന്റെ ആരോഹണ ക്രമമാണ്. മത്സരാധിഷ്ഠിത ലോകത്ത് എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ ആക്രമിച്ച് മുന്നേറിയാലേ സാധ്യമാകൂ എന്ന് പഠിച്ചുവെക്കുന്നു. മുന്നേറ്റത്തിന് തടസ്സമാകാൻ സാധ്യതയുള്ള കാര്യങ്ങളും വ്യക്തികളും നേരത്തെ തിരിച്ചറിഞ്ഞ് അതിനെ ഇല്ലാതാക്കുന്നതാണ് ആധുനിക മാനേജ്മെന്റ് സ്കിൽസ്. ഭാഗ്യം തുണയ്ക്കുമോ? വലിയൊരു തകർച്ചയിലായിരുന്നു ഞാൻ. ഭാഗ്യമുണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുന്നവരെ കേട്ടിട്ടുണ്ട്. ഭാഗ്യം തുണയ്ക്കുമോ? അതോ രക്ഷപ്പെടലുകളെ നാം ഭാഗ്യമായി ചിത്രീകരിക്കുകയാണോ? സമയദോഷം കൊണ്ടാണ് എന്റെ ബിസിനസ് തകർന്നത് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സമയവും കാലവും അതിന്റെ ഗുണദോഷങ്ങളും നോക്കി ജീവിതത്തിലെല്ലാം ചെയ്യാൻ ശ്രമിച്ച് ജീവിതം തകർന്നുപോയ ഒരാളുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് സദാനന്ദന്റെ സമയം. പലപ്പോഴും വീഴ്ചകൾക്ക് സമയത്തെയോ ഭാഗ്യത്തെയോ പഴിപറഞ്ഞ് നാം രക്ഷപ്പെടും. നന്മകൾക്കും നാം സമയത്തെ കൂട്ടുപിടിക്കും. 2020 സമൃദ്ധിയുടെയും അനുഗ്രഹത്തിന്റെയും വർഷമായിരിക്കുമെന്ന് പ്രവചിച്ച സിദ്ധന്മാരൊക്കെ കൊറോണ എന്ന മഹാമാരിയുടെ മുൻപിൽ ഓടിയൊളിച്ചു. ജീവിതത്തിലും ബിസിനസ്സിലും എല്ലായ്പ്പോഴും ഒരുപോലെ ഉയർച്ചയായിരിക്കില്ല. അതിന്റെ കാരണം ഭാഗ്യമോ സമയമോ അല്ല. പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ട് വിശകലനം ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുവാനും അവ ഫലപ്രദമായി നടപ്പിലാക്കുവാനും കഴിഞ്ഞില്ല എന്നതാണ്. അതിന് സമയത്തെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതിന് കണക്കുകൂട്ടലുകളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ ചിന്തകൾക്കനുസൃതമായി ജീവിതം മുന്നോട്ട് പോകണമെന്നില്ല. പ്രതീക്ഷകൾ തകടം മറിയുകയും കണക്കുകൂട്ടലുകൾ പിഴച്ചു പോവുകയും ചെയ്യുന്ന കാലങ്ങളിലും ഭാഗ്യത്തിന്റെ പിൻബലത്തിൽ ആശ്രയിക്കാൻ നമുക്കാവില്ല. വിശ്വാസം രക്ഷിക്കുമോ? ഒരുവന്റെ വിശ്വാസ ബോധ്യങ്ങളാണ് ഒരുവനെ മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്നത്. ചിന്തകളിലാണ് വിശ്വാസവും അവിശ്വാസവും രൂപപ്പെടുന്നത്. ഏതു സ്ഥാപനവും ഏതു പ്രസ്ഥാനവും ആരംഭിക്കുമ്പോൾ അതിനൊരു വിശ്വാസ സംഹിത രൂപപ്പെടുത്തും. അവയ്ക്കനുസൃതമായി മാത്രമായിരിക്കും ആ സംഘടന പ്രവർത്തിക്കുന്നത്. എത്രമാത്രം ആ വിശ്വാസ സംഹിതയോട് അംഗങ്ങൾ കൂറു പുലർത്തുന്നുവോ അതിനനുസരിച്ച് അത് വളരുകയോ തളരുകയോ ചെയ്യാം. ഇതുപോലെ ഓരോ വ്യക്തിയും തങ്ങൾ രൂപപ്പെടുത്തുന്ന വിശ്വാസത്തിനനുസൃതമായി മാത്രമായിരിക്കും പ്രവർത്തിക്കുക. ഒരു കാര്യം തനിക്ക് ചെയ്തു പൂർത്തിയാക്കുവാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ അത് ആരംഭിക്കുവാൻ തയ്യാറാവില്ല. വിശ്വാസ പ്രമാണം ചിന്തകളെ ഉദ്ദീപിപ്പിച്ച് വ്യക്തിയെ പ്രവർത്തന സജ്ജനാക്കുന്നു. തന്റെ വാക്കുകൾ തനിക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന് വിശ്വസിക്കുന്നയാൾ പരസ്യമായി ആശയപ്രകടനം നടത്തുവാൻ ഭയക്കും. സംശയം, ദേഷ്യം, ഭയം മുതലായ വികാരങ്ങൾ അതിൽ നിന്നും വ്യക്തിയെ പിന്തിരിപ്പിക്കും. ഏത് കാര്യം ചെയ്യണമെങ്കിലും പറയണമെങ്കിലും അതിനെക്കുറിച്ച് ശുഭചിന്തകളും ശുഭാപ്തി വിശ്വാസവും വേണം. ചില അവസരങ്ങളിൽ ഭയവും കോപവും ആത്മപ്രചോദനം വർദ്ധിപ്പിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഭയവും കോപവും വർദ്ധിക്കുമ്പോൾ അവയെ ഇല്ലാതാക്കുവാനായി അഥവാ കൈകാര്യം ചെയ്യുവാനായി മനുഷ്യൻ ക്രിയാത്മകനാവും. വിശ്വാസ പ്രമാണങ്ങൾക്കപ്പുറമായി സാഹചര്യങ്ങളുടെ സ്വാധീനവും പ്രവർത്തനങ്ങൾക്ക് പ്രേരകമാകാറുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. അഭിനന്ദനം ആത്മപ്രചോദനത്തിന് സഹായകരമോ? അഭിനന്ദനം ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല. ഏതു പ്രായത്തിലുള്ളവരും അഭിനന്ദനം ഇഷ്ടപ്പെടുന്നു. ഏതു സ്ഥാപനത്തിലെയും മാനവശേഷി വിഭവ വിഭാഗം നേരിടുന്ന പ്രതിസന്ധിയാണിത്. ഏത് തരത്തിലുള്ള അഭിനന്ദനമാണ് ആത്മപ്രചോദിതമാകുന്നത്? ഒരു കമ്പനിയിലെ തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു അഭിനന്ദനം നൽകുവാൻ നേതൃത്വത്തിന് കഴിഞ്ഞെന്നു വരില്ല. ഒരു ജോലി കൃത്യസമയത്തിനകം ഭംഗിയായി പൂർത്തിയാക്കിയ ജീവനക്കാർക്ക് ഒരു അഭിനന്ദന കത്ത് കൊടുക്കാൻ തയ്യാറായപ്പോൾ അതിനോടൊപ്പം ഒരാൾക്ക് 1000 രൂപയെങ്കിലും ലഭിക്കണം എങ്കിലേ അഭിനന്ദനമാവുകയുള്ളൂ എന്നായിരുന്നു തൊഴിലാളികളുടെ നിലപാട്. കോവിഡ് പ്രതിരോധത്തിന് നേതൃത്വം നൽകിയ നഴ്സിനെയും ആരോഗ്യ പ്രവർത്തകരെയും ആദരിച്ചുകൊണ്ട് പുഷ്പവൃഷ്ടി നടത്തിയപ്പോഴും പലരുടെയും പ്രതികരണം ഇത്തരത്തിലായിരുന്നു. അഭിനന്ദനങ്ങളെ അപ്പാടെ സ്വീകരിക്കാതിരിക്കുക എന്നത് ചിലരുടെ മാത്രം ആളത്തെ പ്രത്യേകതയാണ്. അത് പൊതു അഭിപ്രായമായി രൂപപ്പെടുത്തുവാൻ അവർ വിജയിക്കുമ്പോൾ അത് പൊതു താൽപര്യമായി മാറും. എല്ലാ അഭിനന്ദനങ്ങളെയും അശുഭചിന്തയോടെ കാണുന്നവർക്കാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. അഭിനന്ദനം സ്വീകരിക്കുന്ന ആളിന്റെ മാനസിക സന്തോഷം കണക്കിലെടുത്ത് അഭിനന്ദിക്കുവാൻ സാധിച്ചാൽ അത് ഒരു മോട്ടിവേഷനായിത്തീരും. ഇതിന് അഭിനന്ദിക്കേണ്ട വിധത്തെക്കുറിച്ചുള്ള തുറന്ന ചർച്ചയോ അഭിപ്രായം ആരായാലും ഒക്കെ ഉപയോഗിക്കാം. പൊതുവായ അഭിനന്ദനങ്ങളിൽ വ്യക്തിഗത താൽപര്യങ്ങൾ ഹനിക്കപ്പെട്ടേക്കാം. എങ്കിലും പൊതുനന്മ എന്ന ലക്ഷ്യം എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അഭിനന്ദനം ഫലപ്രദമാകും. ഒരാൾ എത്ര നന്നായി ജോലി ചെയ്യുന്നു എന്നതിനനുസരിച്ച് അയാൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും മറ്റുള്ളവരെ ശക്തമായി പ്രചോദിപ്പിക്കും. ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത തൊഴിലാളി ഡീമോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നതും ചിലയിടങ്ങളിൽ കാണാം.
0: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തുടയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിൻ്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിഷിതകുമാരി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ രാത്രി 12:30 അർജന്റീന സ്പെയിൻ പോരാട്ടം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനം. മാൾഡോവയിലേക്കും നോർത്ത് മാസിഡോണിയയിലേക്കും ഇന്ത്യൻ രാഷ്ട്രപതി നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനം എന്ന നിലയിൽ ഇതിന് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. 1994 ശേഷം ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലേക്ക് നടത്തുന്ന ആദ്യ ഔദ്യോഗിക സന്ദർശനവുമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന് ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ഇന്ത്യയും എസ്റ്റോണിയയും തമ്മിൽ വാണിജ്യം, നിക്ഷേപം, നൂതന ആശയങ്ങൾ, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ കൂടുതൽ ശക്തമായ സഹകരണം സാധ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ടാലിനിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഗോയൽ. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. NCPIയിൽ ചേർന്ന 20 വിമത തൃണമൂൽ കോൺഗ്രസ് MPമാർക്ക് ലോക്സഭയിൽ പ്രത്യേക ഇരിപ്പിടം അനുവദിക്കാൻ സ്പീക്കർ ഓം ബിർള അനുമതി നൽകി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലെ ശിവസേനയിൽ 6 ശിവസേന MPമാർ ലയിക്കുന്നതിനും അദ്ദേഹം അംഗീകാരം നൽകി. ലയനത്തോടെ പാർലമെന്റിന്റെ അധോസഭയിൽ ശിവസേനയുടെ അംഗബലം 7-ൽ നിന്ന് 13-ആയി ഉയർന്നു. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ റബ്ബറിന് 250 രൂപ താങ്ങുവില പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത ഘട്ടമായി അത് 300 ആക്കും. കേരളത്തിന്റെ മണ്ണിൽ കർഷകന്റെ കണ്ണീര് വീഴരുതെന്നാണ് ഗവൺമെന്റ് നിലപാടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അടിസ്ഥാന സൌകര്യ വികസനം, കൃഷി, തുറമുഖ വികസനം തുടങ്ങി കോട്ടയം ജില്ലയുടെ സമഗ്ര പുരോഗതിക്ക് ഉപകരിക്കുന്ന നിരവധി പദ്ധതികൾ നടപ്പാക്കും. ബൈപ്പാസിന് സ്ഥലം വിട്ടുനൽകിയവരെയും നിർമ്മാണം പൂർത്തീകരിച്ച കരാറുകാരനെയും ചടങ്ങിൽ മുഖ്യമന്ത്രി ആദരിച്ചു. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദിച്ചു. ദേശീയ പുരസ്കാരത്തിൽ മലയാള സിനിമ തലയുയർത്തി നിൽക്കുന്നുവെന്നും മമ്മൂട്ടി മലയാളിക്ക് വെറുമൊരു പേരല്ല, ഒരു ശീലമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ മനസ്സും പുതിയ വേഷങ്ങൾ കണ്ടെത്താനുള്ള ചെറുപ്പവുമാണ് മമ്മൂട്ടിയെ ഇന്ത്യൻ സിനിമയിലെ പ്രതിഭാസമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഛായാഗ്രാഹകൻ ഷഹനാദ് ജലാൽ, ഗായിക വൈക്കം വിജയലക്ഷ്മി, മികച്ച മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ്, അണിയറ പ്രവർത്തകർ, നോൺ ഫീച്ചർ വിഭാഗത്തിൽ പ്രത്യേക ജൂറി പരാമർശം നേടിയ ഭദ്രകാളി നാടകത്തിന്റെ അണിയറ പ്രവർത്തകർ എന്നിവരെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ഈ മാസം 21-നും അന്തിമ പട്ടിക അടുത്ത മാസം 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ N ശേഷാദ്രിനാഥൻ അറിയിച്ചു. തിരുവനന്തപുരത്തു നിന്ന് രജു കോലിയക്കോട്.
1: തിരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം എന്നിവ വഴിയുണ്ടായ ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേരുൾപ്പെടാത്തവർക്ക് ഈ മാസം 21 മുതൽ അടുത്ത മാസം 5 വരെ അപേക്ഷ നൽകാം. 2026 January 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. പേര് ചേർക്കുന്നതിനായി www.scc.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. പട്ടികയിലെ ഉള്ളടക്കത്തിൽ ഭേദഗതി വരുത്തുന്നതിനും നിയോജകമണ്ഡലം, വാർഡ് എന്നിവയിൽ സ്ഥാനമാറ്റം വരുത്തുന്നതിനുള്ള അപേക്ഷകളും ഓൺലൈനായി നൽകാം. എന്നാൽ പട്ടികയിൽ നിന്നും പേരൊഴിവാക്കാൻ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത അപേക്ഷകളുടെ പ്രിന്റൌട്ട് നേരിട്ടോ തപാൽ വഴിയോ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് നൽകണം. കരട് പട്ടിക അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും കമ്മീഷന്റെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കും.
0: സംസ്ഥാനത്ത് കുട്ടികളെ കുത്തിനിറച്ച് ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തരുതെന്ന് കർശന നിർദ്ദേശം നൽകിയതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ കണ്ണൂർ ഇരിക്കൂർ നിയോജക മണ്ഡലതല പരിപാടി ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്ന് ലഹരിക്കെതിരായ പോരാട്ടം ഇന്ന് നടത്തിയില്ലെങ്കിൽ നാളെ നാം പശ്ചാത്തപിക്കേണ്ടി വരുമെന്നും കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് മയക്കുമരുന്ന് ഉൾപ്പെടെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമെന്നും മന്ത്രി പറഞ്ഞു. CBSE 10th ക്ലാസ് 2nd ബോർഡ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്ക് റിസൾട്ട്സ് .digilocker.gov.in എന്ന ലിങ്ക് വഴി ഡിജിലോക്കർ പോർട്ടലിൽ ഫലം പരിശോധിക്കാവുന്നതാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ശുപാർശകൾക്കനുസൃതമായി ഈ വർഷം മുതൽ 10th ക്ലാസ്സിന് 2 ബോർഡ് പരീക്ഷകൾ CBSE ഏർപ്പെടുത്തിയിരുന്നു. വ്യത്യസ്ത ക്വാട്ടകൾ വേണമെന്ന നിബന്ധന തെറ്റിച്ചാണ് നിലവിലെ വഖഫ് ബോർഡിനെ പ്രഖ്യാപിച്ചതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ബോർഡിനെ റെഗുലറൈസ് ചെയ്യാൻ നടപടികൾ ഗവൺമെന്റിന് സ്വീകരിക്കാമെന്നാണ് കോടതി പറഞ്ഞത്. വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ എല്ലാ അവകാശവും ഗവൺമെന്റിനുണ്ടെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്ത പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ വിവിധ പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റിന് ശുപാർശ സമർപ്പിക്കുന്നതിന് രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ആദ്യ മേഖലാ യോഗം എറണാകുളത്ത് ചേർന്നു. പാലക്കാട്, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ സ്വകാര്യ ബസ് ഉടമകളുടെ വിവിധ അസോസിയേഷൻ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. ബസ് ഉടമകളുടെയും മറ്റ് ബന്ധപ്പെട്ട കക്ഷികളുടെയും അഭിപ്രായങ്ങൾ വിദഗ്ധ സമിതി നേരിട്ട് കേട്ടു. ഇവർ സമർപ്പിച്ച നിവേദനങ്ങളും ജില്ലാടിസ്ഥാനത്തിലെ ഫീൽഡ് വിവരങ്ങളും ശേഖരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടത്തിൽ രാത്രി 12:30 അർജന്റീന സ്പെയിനെ നേരിടും. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് മത്സരം. പുലർച്ചെ നടന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ട് ഫ്രാൻസിനെ തകർത്തു. മിയാമിയിൽ 4-6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഗോൾ മഴ പെയ്ത മത്സരത്തിൽ മിയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ പിറന്നത് എണ്ണം പറഞ്ഞ 10 ഗോളുകൾ. ഡി റൈസിലൂടെ കളിയുടെ 3rd മിനിറ്റിൽ ഗോൾ വേട്ട തുടങ്ങിയ ഇംഗ്ലണ്ട് ആദ്യ പകുതി അവസാനിച്ചപ്പോൾ മറുപടിയില്ലാത്ത 4 ഗോളുകൾക്ക് മുന്നിൽ. 2nd പകുതിയിൽ സടകുടഞ്ഞെഴുന്നേറ്റ ഫ്രാൻസ് ശക്തമായി തിരിച്ചടിച്ചപ്പോൾ ഇംഗ്ലണ്ട് വലയിൽ തുടർച്ചയായി പന്തെത്തി. ഇരട്ട ഗോൾ നേടി എംബാപ്പെ ഫ്രഞ്ച് ആക്രമണത്തിന് അക്കം കൂട്ടി. 48-66 മിനിറ്റുകളിലായിരുന്നു ഗോൾഡൻ ബൂട്ടിനുള്ള മത്സരത്തിൽ മെസ്സിയെ പിന്തള്ളി മുന്നേറാൻ വഴിയൊരുക്കിയ എംബാപ്പെ ഗോളുകൾ പിറന്നത്. തകർപ്പൻ ഫോമിലേക്ക് ഇറങ്ങുന്ന ഇംഗ്ലണ്ട് മുന്നേറ്റതാരം ബുക്കയർ സാക്ക ഹാട്രിക് നേടി ഫ്രാൻസിനെ വിറപ്പിച്ചു. മത്സരത്തിന്റെ അവസാന മിനിറ്റിൽ ജംബാലെ ഫ്രാൻസിന് വേണ്ടി ഗോൾ നേടിയപ്പോൾ ജൂഡ് ബെല്ലിംഗ്ഹാം ഇംഗ്ലണ്ടിന്റെ 6th ഗോൾ നേടി. 6 പതിറ്റാണ്ടുകൾക്കിപ്പുറം ലോകകപ്പിൽ ഇംഗ്ലണ്ടിന് മറ്റൊരു മെഡൽ സമ്മാനിച്ചു.
0: ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ലോർഡ്സിൽ. ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. ഇരു ടീമുകളും ഓരോ ജയം നേടി പരമ്പര സമനിലയിലാണ്. വനിതാ ഗുസ്തിയിൽ 76 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ താരം കാജൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ അമേരിക്കൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് കാജൽ സ്വർണം നേടിയത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കം. ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ 16 വരെയാണ് വള്ളസദ്യ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2nd നമ്പർ പ്ലാറ്റ്ഫോമിലെ നവീകരണ ജോലികൾ പുരോഗമിക്കുന്നതിനാൽ ട്രെയിൻ സർവീസുകൾ താൽക്കാലിക ക്രമീകരണം ഏർപ്പെടുത്തിയതായി പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസ് അറിയിച്ചു. കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന 5-6-6-3-2, 5-6-6-1-7 നമ്പർ ട്രെയിനുകൾ ഇന്നു മുതൽ ഈ മാസം 26 വരെ കോഴിക്കോടിന് പകരം വെസ്റ്റ് ഹിലിൽ സർവീസ് അവസാനിപ്പിക്കും. പത്തനംതിട്ട റാന്നി കണമലയിൽ ഫയർഫോഴ്സ് വാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മരിച്ചു. തിരുവല്ല ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ കൊല്ലം ആയൂർ സ്വദേശി SR രഞ്ജിത്താണ് മരിച്ചത്. 6 പേർക്ക് പരിക്കേറ്റു. പത്തനംതിട്ടയിൽ ഷട്ടിൽ കളിക്കുന്നതിനിടയിൽ ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് 13-വയസ്സുകാരൻ മരിച്ചു. തട്ട പടവുങ്കൽ മേലേമുറി വിനോദ് ഭവനിൽ അർജുനാണ് മരിച്ചത്. ഇന്ന് വൈകിട്ടായിരുന്നു അപകടം. പത്തനംതിട്ട അടൂരിൽ 1.5-വയസ്സുകാരൻ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റു. ഏഴംകുളം പ്ലാന്റേഷൻ മുക്കിൽ മുഹമ്മദ് റംസാനാണ് കടിയേറ്റത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ രാത്രി 12:30 അർജന്റീന സ്പെയിൻ പോരാട്ടം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ കഴിഞ്ഞു.
3: വാർത്താ ശ്രൂയന്താം പ്രവാചകം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം, ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട്. ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉണർന്നെഴുന്നേൽക്കൂ. ഒന്നുമോർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലമിനിയുമുരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ ഇതിൽ കൂടുതൽ എന്തു വേണം? കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: എന്റെ ഭാഷ എന്റെ രക്തമായിരിക്കുന്നു. എന്റെ ആത്മാംശങ്ങളിൽ നിന്ന് പൊടിയുന്ന രുധിരബിന്ദുക്കൾ, അക്കങ്ങളും അക്ഷരങ്ങളും കൊണ്ട് പ്രശോഭിതമായിരിക്കുന്ന വിസ്തൃത ലോകം, ആശയങ്ങളും അഭിപ്രായങ്ങളും കൊണ്ട് സമൃദ്ധമായ പാടശേഖരങ്ങൾ, അയൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം, നമ്മുടെ ഭാഷ, നമ്മുടെ മലയാളം, എന്റെയും നിന്റെയും ആത്മരക്തം, അവികലമായ ആ അക്ഷരകല ജീവസുറ്റതാക്കിയ നമ്മുടെ കേരളം, കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയ മഹത് സംസ്കൃതി, മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ നിന്ന് ജിഷ യൂസി എഴുതിയ വരം എന്ന കഥ കേൾക്കാം. നെയ്വിളക്കിൻ്റെയും എള്ളെണ്ണ വിളക്കിൻ്റെയും നാളങ്ങൾ രാവും പകലുമേറ്റ് കൃഷ്ണവിഗ്രഹം ഇരുണ്ടു തുടങ്ങി. ഭഗവാന് ചൂട് അസഹ്യമായി വന്നു. ചന്ദ്രതിരിയുടെ പുക ശ്വാസം മുട്ടിച്ചു തുടങ്ങി. ഭഗവാനാണെങ്കിലും 24 മണിക്കൂറും പുക ശ്വസിച്ചാൽ വലിയ സുഖം കാണില്ലല്ലോ. അതിനുമപ്പുറം പൂക്കളുടെ ഗന്ധവും. തൻ്റെ ഭക്ത അവരുടെ വരുമാനം മുഴുവൻ ഈ പൂജാമുറിയിൽ ചെലവാക്കുന്നതിലെ ഖേദം അതിലേറെ. അവസാനം ഉറപ്പിച്ചു തന്നെ അവരുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടാനൊരുങ്ങി. പതിവ് പോലെ കിടാവിളക്കിൽ നെയ്യ് നിറച്ച് തിരിച്ചു നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് ആ സൗഭാഗ്യം സീതാലക്ഷ്മിക്ക് കിട്ടിയത്. ആരോ കയ്യിൽ പിടിച്ച് വലിക്കുന്നു. ഏയ്, തൻ്റെ തോന്നലാവും, ഈ പൂജാമുറിയിൽ ആര് വരാൻ? പൂജാമുറിയിലെന്നല്ല, ആ വലിയ വീടിൻ്റെ 7 അയലത്ത് പോലും ഒരു മനുഷ്യജീവിയെ അപൂർവമായേ കാണൂ. ആകെ വന്നു പോകുന്നത് പശുവിനെ കറക്കുന്ന രത്നമ്മയും കാര്യസ്ഥൻ മുനിയാണ്ടിയും മാത്രം. അവരാകട്ടെ അവനവൻ്റെ പണികൾ തീർത്ത് പോവുകയും ചെയ്യും. ഏതു നേരവും ഭക്തിമാർഗത്തിലുള്ള യജമാനത്തെ ശല്യം ചെയ്യാനൊന്നും അവർ മെനക്കെടാറില്ല. ഇടയ്ക്ക് അവർ തമ്മിൽ പറയും, എന്ത് തിരക്കും തിക്കും ബഹളവും ആളും ഉണ്ടായിരുന്ന തറവാടായത് ഇപ്പോൾ നിത്യപൂജ മാത്രമുള്ള ഒരു അമ്പലം പോലെയായി ഇവിടെ. രത്നമ്മ പഴയ പ്രതാപം ഓർത്ത് പറഞ്ഞു, അതെ, അന്ന് ഈ തൊടിയിൽ എത്ര പണിക്കാരാ. അവരെ നോക്കി നിലയ്ക്ക് നിർത്തൽ തന്നെ എനിക്ക് വലിയൊരു പണിയായിരുന്നു. ഇപ്പൊ എല്ലാവരും കൂടും കുടുക്കയും എടുത്ത് പോയില്ലേ. ഈ തമ്പ്രാട്ടി തന്നെ എങ്ങനെ കഴിഞ്ഞതാ? ആ കുട്ടീനെ നോക്കാൻ പോലും സമയം കിട്ടിയില്ല എന്ന് ഇടയ്ക്ക് എന്നോട് പറയാറുണ്ട്. പാവം, അതിൻ്റെ ഒരു യോഗം. ഇപ്പോൾ സ്കൂൾ പണിയും ഇല്ലല്ലോ. തമ്പ്രാൻ പോവുകയും ചെയ്തു. കുട്ടികളെ പാട്ട് പഠിപ്പിക്കലും ഇപ്പൊ എന്തേ നിർത്തിയതാവോ? അറിയില്ല, ഞാൻ പോവാട്ടോ. ഇത് തേങ്ങയിട്ട് കണക്ക് നോക്കി കുറച്ച് തേങ്ങ കുഞ്ചുവിന് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏർപ്പാട് നോക്കട്ടെ. മുനിയാണ്ടി സംഭാഷണം അവസാനിപ്പിച്ച് അയാളുടെ പണികളിലേക്ക് തിരിഞ്ഞപ്പോൾ രത്നമ്മ തൊഴുത്തിലേക്ക് നടന്നു. കുഞ്ചുവിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന വളർക്കൊമ്പി പയ്യന്റെ മകളാണ് ഇപ്പോൾ കറവയുള്ള ഈ പൂവാലി. പശുവിനടുത്ത് നിന്ന് അവൾ ഓർത്തു, കുഞ്ചും കണ്ണനും സീതാലക്ഷ്മിയുടെ 2 മക്കൾ. അവർ രണ്ടുപേരും ഇന്ന് ലോകത്തിൻ്റെ 2 അറ്റങ്ങളിൽ. പക്ഷെ എപ്പോഴും അമ്മയും തറവാടും ആ കുട്ടികളുടെ ജീവിതത്തിലുണ്ടെന്ന് അത്ഭുതം. രണ്ടുപേരും ദിവസത്തിൽ 1ഓ 2ഓ 3ഓ തവണ അമ്മയെ വിളിക്കും, സുഖവിവരങ്ങൾ അന്വേഷിക്കും. അത് തമ്പ്രാട്ടിയുടെ ഭാഗ്യം. പൊതുവെ വലിയ ജോലിയൊക്കെ കിട്ടിയാൽ മക്കൾ അമ്മയെ മറക്കുന്ന ഈ കാലത്ത് എന്തായാലും അതൊരു ഭാഗ്യം തന്നെ. പക്ഷെ സീതയ്ക്ക് വേണ്ടത് അതൊന്നുമായിരുന്നില്ല. തൻ്റെ മകൻ്റെ ബാല്യം ആസ്വദിച്ച് മതിയായിട്ടില്ല അവർക്ക്. കുഞ്ചുവിന് 4 വയസ്സ് തികയും മുൻപ് കണ്ണനുണ്ടായി. ആ 2 മക്കളും സംഗീത അധ്യാപനവുമായി തിരക്കുകളിൽ കുഞ്ചുവിൻ്റെ ബാല്യം അവർ വിസ്മരിച്ചു. കണ്ണൻ്റെ വരവോടെ ആ കുഞ്ഞു വലുതായി. ഇനിയൊക്കെ തന്നെ ചെയ്യണം. അനിയന് ഒഴിഞ്ഞുകൊടുക്കു കുളന്തേ, അവൻ ചെറുതല്ലേ, അതിനെ വാശി പിടിപ്പിച്ചാൽ കിട്ടൂട്ടോ അടി. വേണമെങ്കിൽ തന്നെ അങ്ങോട്ട് കഴിക്കുക. ഉള്ള കുട്ടിയാന്നാ വിചാരം. 4 വയസ്സ് തികയാത്ത അവനെ തറവാട്ടിലെ മറ്റുള്ളവർ വിലയിരുത്തിയിരുന്നത് സീതാലക്ഷ്മി വേദനയോടെ കണ്ണീരോടെ ഓർത്തു. തൻ്റെ അടുത്ത് പാട്ട് പഠിക്കാൻ കൊണ്ടുവിടുന്ന ഇത്തിരി പൈതങ്ങളെ കണ്ട് അവരുടെ മാതാപിതാക്കളെ അവർ തിരുത്തി. ആയിട്ടില്ലാട്ടോ ഇവിടെ നിർത്തിപ്പോവാൻ, അമ്മയുടെ അടുത്ത് നിന്ന് ഇപ്പോൾ തന്നെ വേർപെടുത്തണ്ടാട്ടോ. വേദവും സംഗീതവും പാരമ്പര്യമായി തുടർന്ന് വന്നിരുന്ന തഞ്ചിയൂർ വൈദ്യസ്വാമിയുടെ കുടുംബത്തിലേക്ക് 19ാം വയസ്സിലെത്തിയതാണ് സീതാലക്ഷ്മി. ഭർത്താവ് അനന്തരാമയ്യർ കച്ചേരിയും വേദപഠന ക്ലാസ്സുകളുമായി പോകുമ്പോൾ സീതാലക്ഷ്മി തറവാട്ടിലെ സംഗീത വിദ്യാലയത്തിൽ അധ്യാപികയായി. തീർത്തും ചിട്ടയായ സമ്പദ് സമൃദ്ധവും പ്രൗഢവുമായ ജീവിതം. വേദപഠനത്തിനായി അവിടുത്തെ ആണുങ്ങൾ ദൂരെ ഒരു പാഠശാലയിൽ താമസിച്ച് പഠിക്കുകയായിരുന്നു ചെയ്തു വന്നത്. അനന്തന്റെ 3 ചേട്ടന്മാർക്കും പെൺകുട്ടികളെ ഉള്ളൂ. അതുകൊണ്ട് അവരെ 4 വയസ്സിൽ അമ്മമാരിൽ നിന്ന് അകറ്റിയില്ല. പക്ഷെ സീതയുടെ മകനെ 4ാം വയസ്സിൽ വേർപെടുത്തി ദൂരെ വേദപാഠശാലയിൽ ചേർത്തു. അരുതെന്ന് പലവട്ടം പറഞ്ഞു നോക്കി സീതാലക്ഷ്മി പരാജിതയായി. 8 പൊട്ടും വാക്കും നാക്കും ഉറയ്ക്കുന്നതിനു മുൻപേ അവനെ പാരമ്പര്യത്തിന്റെ മഹിമ വിളമ്പി അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് അവർ വേർപെടുത്തി. വിടർന്ന കണ്ണുകൾ നീല തടാകങ്ങളായി. ചിരി മാത്രം കളിയാടിയ മുഖം വാടിത്തളർന്ന പൂപോലെ കൂമ്പി. നിസ്സഹായിയായി നിസ്സഹായനായി ആ 2 ജന്മങ്ങൾ വേർപെട്ടു. പിന്നീട് അങ്ങോട്ട് സീതാലക്ഷ്മിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. തൻ്റെ കുഞ്ഞ് ഉണ്ടോ ഉറങ്ങിയോ, അവൻ്റെ കിടപ്പെവിടെ, അവൻ കുളിക്കുന്നുണ്ടോ, ഇങ്ങനെ ഇങ്ങനെ നൂറായിരം ചിന്തകളാൽ ആ മാതൃഹൃദയം വേവലാതിപ്പെട്ടു. അതൊക്കെ ആര് ചെവിക്കൊള്ളാൻ? പാരമ്പര്യം വിളമ്പി അനന്തൻ സീതയുടെ വായടച്ചത് മിച്ചം. അമ്മയെ വേർപെട്ട ആ കുഞ്ഞ് അവിടെ ശരിക്കും കഷ്ടപ്പെടുകയായിരുന്നു. രാവിലെ 3 മണിക്ക് എണീറ്റ് തനിയെ കുളിച്ച് വേദപഠനശാലയിലെത്തണം, പിന്നെ രാവിലത്തെ ഭക്ഷണം വരെ പഠനം. പലപ്പോഴും ഉറക്കം മതിയാവാതെ വന്നതിനാൽ അധ്യാപകർ പറയുന്നത് മുഴുവൻ ആ കുഞ്ഞിന് പഠിച്ചെടുക്കാനായില്ല. പാഠങ്ങളുടെ പരീക്ഷകളിൽ അവൻ പിന്തള്ളപ്പെട്ടു, ശിക്ഷകളേറ്റുവാങ്ങി. കുഞ്ഞു കണ്ണുകൾ നീർത്തടാകങ്ങളായി. പക്ഷെ അതൊക്കെ ആര് കാണാൻ? വാര്യാന്ത്യങ്ങളിൽ അമ്മയുടെ അടുത്തെത്തുമ്പോൾ, അമ്മ ചൂടിൽ ഉറങ്ങുമ്പോൾ അവൻ തൻ്റെ വേദനകളൊന്നും അമ്മയെ അറിയിച്ചിരുന്നില്ല. തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ, ഇനി ഞാൻ പോണില്ലമ്മ എന്ന് കണ്ണു നിറച്ച് പറയും. പക്ഷെ ആ അമ്മയ്ക്കും മകനും അതിനൊന്നും കഴിയുമായിരുന്നില്ല. വീണ്ടും പാരമ്പര്യം കാക്കാനായി ആ കുരുന്ന് ബലിയാടായി. പതിയെ പതിയെ അവൻ്റെ മട്ടും മാതിരിയും മാറി. എല്ലാത്തിനും ഒരു നിസ്സംഗത. ഊണില്ല, ഉറക്കമില്ല, ശിക്ഷകളിൽ ചൂളിയാലും കരയില്ല. കൂടെ പഠിക്കുന്നവരെല്ലാം അവനേക്കാൾ എത്രയോ മുതിർന്നവർ. അവരായിരുന്നു അവനെ നോക്കിയിരുന്നത്, സ്വന്തം അനിയനായി അവനെ പഠിപ്പിച്ചിരുന്നതും ഊട്ടിയിരുന്നതും. അതിലൊരാൾ സീതയുടെ അഗ്രഹാരത്തിലെയാണ്. അയാൾ സീതയുടെ അച്ഛൻ വെങ്കട്ടയ്യരെ വിവരം ധരിപ്പിച്ചു, ആ കുഞ്ഞിനെ പാരമ്പര്യം പറഞ്ഞ് കഷ്ടപ്പെടുത്തരുതെന്ന്. ഒന്ന് അനന്തരാമന്റെ വീട്ടുകാരോട് പറയാൻ. അവസാനം കാര്യമത്ര നിസ്സാരമല്ല എന്ന് തോന്നിയ അനന്തരാമൻ അച്ഛനുമായി ആലോചിച്ച് അവനെ സീതയുടെ വീട്ടിൽ നിർത്തി പഠിപ്പിക്കാൻ അനുമതി കൊടുത്തു. എന്നാലും സീതയുടെ അടുത്തെത്താൻ ആ കുഞ്ഞിനായില്ല. ഗീതമ്മാളും വെങ്കട്ടയ്യരും ആ കുരുന്നിനെ നോക്കി വളർത്തി. തീർത്തും നിഷ്കളങ്കമായ ഗ്രാമത്തിന്റെ സന്തതിയായി. പാരമ്പര്യ മഹിമ വിളമ്പാത്ത ആ കുടുംബത്തിൽ കൂട്ടിനൊരായിരം ചങ്ങാതിമാരുമായി അവൻ വളർന്നു. പഠിച്ചു വലിയവനായി. തിരിഞ്ഞു നോക്കാൻ ഇഷ്ടപ്പെടാത്ത ബാല്യം. അവൻ്റെ അമ്മയും മറന്നു. തിരിച്ച് സ്വന്തം വീട്ടിലെത്താനോ അനിയന്റെ കൂടെ കളിക്കാനോ ഒന്നും അവൻ മോഹിച്ചില്ല. പതിയെ പതിയെ പാരമ്പര്യം വിളമ്പിയ ആ തറവാട്ടിൽ ഈ രണ്ട് ആൺകുഞ്ഞുങ്ങളും അവരുടെ അമ്മയും മാത്രം ശേഷിച്ചു. അനന്തരാമൻ അകാലത്തിൽ പൊലിഞ്ഞിരുന്നു. മക്കൾ രണ്ടുപേരും ഉന്നത വിദ്യാഭ്യാസവും ജോലിയുമായി ദൂരേക്ക് പറന്നു. അമ്മയെ ചെറുകിലെടുക്കാൻ രണ്ടുപേരും ആഗ്രഹിച്ചു. പക്ഷേ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയും വേവലാതിയും പേറി നാട്ടിൽ തന്നെ കഴിയാനാണ് അവർ തീർച്ചയാക്കിയത്. പൂജാമുറിയിലെ കൃഷ്ണ വിഗ്രഹം ആ അമ്മയുടെ മനസ്സിന്റെ വേവും ചൂടും പേറാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കുഞ്ചുവിന്റെ യോഗം അവന്റെ പിതാവിന്റെ കണ്ണ് തുറപ്പിച്ചതിനാലാവാം കണ്ണന് ഈ വക ഭേദ്യങ്ങൾ സഹിക്കേണ്ടി വന്നില്ല. പക്ഷേ സീതാലക്ഷ്മിക്ക് അന്ന് കുഞ്ചുവിന് സംഭവിച്ചത് മറക്കാൻ കഴിയുമായിരുന്നില്ല. ഭഗവാൻ ഒടുവിൽ കൈപിടിച്ചു നിർത്തി വരം ചോദിക്കാൻ പറഞ്ഞപ്പോൾ അതുകൊണ്ട് തന്നെ മറിച്ച് ചിന്തിക്കാൻ അവർക്കില്ലാതെ പോയി. എനിക്കെന്റെ മകന്റെ ബാല്യം തിരിച്ചു തരൂ ഭഗവാനെ. എന്തായാലും ഭഗവാൻ തൃശങ്കുവിലായി കാണും.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് LR മധു.

അനാദിയായ കാലത്തിന്റെ ഏത് അവിസ്മരണീയ മുഹൂർത്തത്തിലാവും മനുഷ്യ മനസ്സിൽ പാട്ടിന്റെ മുളപൊട്ടിയത്. ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയും വിധം മധുരോദാരമായി പാട്ടിന്റെ അമൃതശ്രുതികൾ മനസ്സിന്റെ കോണിൽ എവിടെ നിന്നായിരിക്കും ചേതോഹരമായി ഒഴുകിയെത്തിയത് അറിഞ്ഞുകൂടാ. പല്ലവികളും അനുപല്ലവികളും കൊണ്ട് അത്രമേൽ ഹൃദ്യമായ പാട്ടിന്റെ പരിമളം ജനതകളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ കാര്യമെന്തായിരിക്കും? ഏതു കാന്തിക ക്ഷേത്രമാവും വിടാതെ പാട്ടിന്റെ പഞ്ചാമൃത മധുരമയെ മസ്തിഷ്കത്തിന്റെ മായാലോകത്ത് ആകർഷിപ്പിച്ചു നിർത്തുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്നറിയാം, ഞാനും ഈ പാട്ടും ഒന്നായിരിക്കുന്നു, ഒരേ ആത്മപ്രപഞ്ചമായിരിക്കുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ പൊൻ പരാഗങ്ങൾ വീണു സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

0: ഒരു വാക്ക് കവിതയാകുന്ന സന്ദർഭങ്ങളുണ്ട്. മൗനം കവിതയായി പൂക്കുന്ന നേരങ്ങളുമുണ്ട്. തീയായി പടർന്ന്, മഴയായി പെയ്ത്, മഞ്ഞായി തണുത്ത്, നിലാവായി പൊള്ളി, നേർത്ത വേൽച്ചില്ലകളിൽ ചേക്കേറി കവിത കായാമ്പൂ പോലെ പൂത്തുലയുന്നു. കർണികാര ശോഭയാർന്ന കാവ്യകുസുമങ്ങൾ. പക്ഷേ ചിലപ്പോഴത് ചുവന്നു പൂക്കും, കാട്ടുതീയായി പടരും, ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞുചേരും, മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും. വിപ്ലവങ്ങളുടെ കൊടുങ്കാറ്റാകും. പഴഞ്ചനാശയങ്ങളെ എരിച്ചു കളഞ്ഞ് പുത്തനാശയങ്ങളുടെ തീജ്വാലകളാകും. കവിത ശക്തിയാണ്. പഴമയ്ക്കു നേരെ വാളോങ്ങിയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചുട്ടരിച്ചും അത് പുതിയ പുലരികൾ തേടുന്ന ആവേഗമാകും. ശക്തി ഗാഥയാകും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കൃത്രിമമായി നിർമ്മിച്ച OMR ഷീറ്റുകൾ പുനഃപരിശോധനയ്ക്കായി സമർപ്പിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് കർശന മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. CBSE രണ്ടാം ഘട്ട പത്താം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. രണ്ട് ഘട്ടത്തിലുമായി വിജയം 96.78%. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ടിന് 3rd സ്ഥാനം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം PV സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മെസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തു പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ന് ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. നാളെ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. OMR ഷീറ്റുകൾ പുനഃപരിശോധനയ്ക്ക് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ശക്തമായ മുന്നറിയിപ്പുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അടുത്തിടെ പരിശോധനയ്ക്ക്

0: ായി സമർപ്പിച്ച പല OMR ഷീറ്റുകളും വ്യാജമോ കൃത്രിമമായി നിർമ്മിച്ചതോ ആണെന്ന് കണ്ടെത്തിയതായും ഇതേ തുടർന്ന് ലഭിക്കുന്ന എല്ലാ പരാതികളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഏജൻസി വ്യക്തമാക്കി. വ്യാജമോ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതോ ആയ OMR ഷീറ്റുകൾ സമർപ്പിക്കുന്നത് ഗുരുതരമായ നിയമ നടപടികൾക്ക് കാരണമാകുമെന്ന് ഏജൻസി മുന്നറിയിപ്പ് നൽകി. CBSE രണ്ടാം ഘട്ട പത്താം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. റിസൾട്ട്സ് ഡോട്ട് ഡിജി ലോക്കർ ഡോട്ട് GOV ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഫലം പരിശോധിക്കാം. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഈ വർഷം മുതലാണ് CBSE രണ്ട് ബോർഡ് പരീക്ഷകൾ നടത്തുന്നത്. രണ്ട് ഘട്ടത്തിലുമായി 96.78 ആണ് വിജയശതമാനമെന്ന് CBSE അറിയിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21-നും അന്തിമ പട്ടിക ഓഗസ്റ്റ് 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: തിരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം എന്നിവ വഴിയുണ്ടായ ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതിരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേരുൾപ്പെടാത്തവർക്ക് ഈ മാസം 21 മുതൽ അടുത്ത മാസം 5 വരെ അപേക്ഷ നൽകാം. 2026 January 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. പേര് ചേർക്കുന്നതിനായി www.scc.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. പട്ടികയിലെ ഉള്ളടക്കത്തിൽ ഭേദഗതി വരുത്തുന്നതിനും നിയോജകമണ്ഡലം, വാർഡ് എന്നിവയിൽ സ്ഥാനമാറ്റം വരുത്തുന്നതിനുള്ള അപേക്ഷകളും ഓൺലൈനായി നൽകാം.
0: 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം Article 370 നേടി. മികച്ച നടനുള്ള പുരസ്കാരം ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിയും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തികാര്യനും പങ്കിട്ടു. മികച്ച നടി യാമി ഗൌതം. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി ചിത്രം അമരൻ. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം GV പ്രകാശ് കുമാർ നേടി. സംവിധായകൻ ജയരാജായിരുന്നു 11 പേരടങ്ങുന്ന ജൂറിയുടെ അധ്യക്ഷൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4-ാം തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. പ്രമേയത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അജയന്റെ 2-ാം മോഷണം എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണില് എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി. പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി എസ്റ്റോണിയയിലെത്തിയ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ടാലിനിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. വ്യാപാരം, നിക്ഷേപം, നൂതനാശയം, സാങ്കേതികവിദ്യ എന്നിവയിൽ ഇരുരാജ്യങ്ങളും തമ്മിൽ കൂടുതൽ ആഴത്തിലുള്ള സഹകരണത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ, വ്യവസായ പ്രമുഖർ, ബിസിനസ് പ്രതിനിധി സംഘങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പശ്ചിമബംഗാൾ, സിക്കിം, ഉത്തരാഖണ്ഡ്, ഹിമാലയൻ മേഖലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ഛത്തീസ്ഗഡ്, കർണാടക, മാഹി, ഒഡീഷ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പിൽ ഇന്ന് പുലർച്ചെ നടന്ന ലൂസേഴ്സ് ഫൈനലിന്റെ ആവേശ പോരാട്ടത്തിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ടിന് 3-ാം സ്ഥാനം. 4-6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് വിജയം നേടിയത്. 1966 ലോകകിരീടം നേടിയ ശേഷം ലോകകപ്പ് ചരിത്രത്തിൽ ഇംഗ്ലണ്ടിന്റെ ആദ്യ മെഡലാണിത്. ഇംഗ്ലണ്ടിനു വേണ്ടി ബുക്കായോ സാക്ക ഹാട്രിക് നേടി. ഫ്രാൻസിനായി കിലിയൻ എംബാപ്പെ ഇരട്ട ഗോൾ നേടി. ഇതോടെ ഫ്രാൻസ് പരാജയപ്പെട്ടെങ്കിലും ഈ സീസണിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരിൽ എംബാപ്പെ 1-ാമതെത്തി. ഈ സീസണിൽ 10 ഗോളും ലോകകപ്പിലാകെ 22 ഗോളുമാണ് എംബാപ്പയുടെ നേട്ടം. അർജന്റീനയുടെ ലയണൽ മെസ്സിയാണ് തൊട്ടുപിന്നിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കലാശ പോരാട്ടം ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കും. ആകാശവാണി പ്രതിനിധി സുരേഷ് എടപ്പാൾ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഇന്ന് രാത്രി ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലേക്ക് നോക്കി ഒരു രാജ്യവും ആരാധകരും ആഘോഷിക്കും, മറ്റൊരു രാജ്യം നിശബ്ദരാകും, കണ്ണീരണിയും. അതെ, ലോകകപ്പ് കേവലം ഒരു ട്രോഫിയല്ല, രാജ്യങ്ങൾക്ക് ഇത് അഭിമാനമാണ്, തലമുറകൾക്ക് അമരത്വമാണ്. ഈ ഫൈനൽ പോരാട്ടം രണ്ട് ഫുട്ബോൾ സംസ്കാരങ്ങൾ തമ്മിലാണ്. അവസാന വിസിൽ വരെ തോൽവി സമ്മതിക്കാത്ത അർജന്റീനിയൻ പോരാട്ട വീര്യവും ആസൂത്രിതവും സംഘടിതവുമായ ആക്രമണങ്ങളിലൂടെ എതിരാളികളെ മെരുക്കുന്ന സ്പാനിഷ് ശൈലിയും നേർക്കുനേർ വരുമ്പോൾ ലോകം ശ്വാസം അടക്കി പിടിക്കും. മെസ്സിക്കൊപ്പം എൻസോ, എമിലിയാനോ, മാക്കലിസ്റ്റർ, ലൗറ്റാരോ, ആൽവാരസ് ഒരു കിടിലൻ ചാമ്പ്യൻസ് സ്ക്വാഡ്, യമാൽ, പെഡ്രി, വില്യംസ്, കുക്കറയ പ്രതിഭാസമ്പന്നമായ ഒരു സ്പാനിഷ് താരനിര. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ബലാബലത്തെ അതിജീവിച്ച് ആരാണ് കിരീടമുയർത്തുക? ആരാണ് ലോകത്തിന്റെ പുതിയ ഫുട്ബോൾ രാജാക്കന്മാർ? കാത്തിരിക്കാം, തീപാറും മുഖാമുഖം വിധി എഴുതും വരെ.
0: ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം പി വി സിന്ധു ഇന്ന് ജപ്പാന്റെ അകാനി യമാഗുച്ചിയെ നേരിടും. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെൻ യുഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്. ബുഡാപെസ്റ്റ് റാങ്കിംഗ് സീരീസ് ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം കാജൽ ദോച്ചക്കിന് സ്വർണം. 76 കിലോഗ്രാം വിഭാഗത്തിൽ അമേരിക്കയുടെ ഡയമണ്ട് ഗിൽഫോർഡിനെയാണ് കാജൽ പരാജയപ്പെടുത്തിയത്. ടൂർണമെന്റിലെ ഇന്ത്യയുടെ മൂന്നാം സ്വർണ്ണ മെഡൽ നേട്ടമാണിത്. ടൂർണമെന്റിലെ 53-57 കിലോഗ്രാം വിഭാഗങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ വെള്ളി നേടിയിരുന്നു. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് ജേതാക്കളായ മീരാബായ് ചാനുവും ലവ്ലീന ബർഗോഹെയ്നുമാകും ഇന്ത്യൻ പതാകയേന്തുകയെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അറിയിച്ചു. ഈ മാസം 23-നാണ് ചടങ്ങുകൾ നടക്കുക. ഇരുവരും ഇന്ത്യൻ കായിക മേഖലയ്ക്ക് നൽകിയ മഹത്തായ സംഭാവനകൾക്കുള്ള ആദരവാണിതെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ വ്യക്തമാക്കി. ജോർദാനിലെ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതായി യു എസ് സൈന്യം അറിയിച്ചു. ഒരു സൈനികനെ കാണാതായിട്ടുണ്ട്. ജോർദാനിൽ നടന്ന മിസൈൽ ഡ്രോൺ ആക്രമണത്തിലാണ് സൈനികർ കൊല്ലപ്പെട്ടത്. 4 സൈനികർക്ക് പരിക്കേറ്റിരുന്നു. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകാശ്മീരിലെ പഹൽഗാം, ബാൽതാൽ റൂട്ടുകളിലൂടെയുള്ള അമർനാഥ് യാത്ര ഇന്നു മുതൽ താൽക്കാലികമായി നിർത്തിവെക്കും. ഈ മാസം 3 ആരംഭിച്ച യാത്ര ഓഗസ്റ്റ് 28 സമാപിക്കും. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ജമ്മുകാശ്മീരിലെ വൈഷ്ണോദേവി യാത്രയും താൽക്കാലികമായി നിർത്തിവെച്ചതായി ശ്രീമാതാ വൈഷ്ണോദേവി ക്ഷേത്ര ബോർഡ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗോവ് എന്നിവയിലൂടെയും 1-800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കൃത്രിമമായി നിർമ്മിച്ച OMR ഷീറ്റുകൾ പുനഃപരിശോധനയ്ക്കായി സമർപ്പിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് കർശന മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. CBSE രണ്ടാംഘട്ട 10 ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. രണ്ട് ഘട്ടത്തിലുമായി വിജയം 96.78%. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ടിന് 3 സ്ഥാനം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം പി വി സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: അടുക്കളയിലേക്ക് സ്വാഗതം. ജീവിതം ഏത് കാലത്തും നല്ലത് തന്നെയാണ്. പക്ഷേ ഓരോ കാലം കഴിയുമ്പോഴും നമ്മൾ കടന്നു പോകുന്ന കാലമാണ് മനോഹരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വർത്തമാനകാലത്തെക്കുറിച്ച് നമ്മൾ അത്ര കണ്ട് ബോധമുള്ളവരുമല്ല. കഴിഞ്ഞുപോയതിനെക്കുറിച്ച് പിന്നീട് ഓർത്ത് മനോഹരമായിരുന്നു എന്ന് പറയുവാനാണോ ഏവർക്കും ഇഷ്ടം? ചില വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നും. ഇപ്പോ അങ്ങനെയൊരു ഭൂതകാലത്തെക്കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത്. കൗമാരകാലത്തെക്കുറിച്ച്. തീർത്തും മലയോര പ്രദേശമായിരുന്ന ഗ്രാമം, മലഞ്ചരക്ക് വ്യാപാര കേന്ദ്രമായിരുന്ന നെടുമങ്ങാടിൽ ഏതാണ്ട് 10 കിലോമീറ്റർ ദൂരം, 3-4 ഏക്കർ വിസ്തൃതിയുള്ള ഒരു വലിയ പുരയിടത്തിന്റെ നടുക്കായിരുന്നു വീട്. വീടിന് ചുറ്റുമുള്ള 1 ഏക്കർ സ്ഥലം പ്രകൃതി നിർമ്മിതമായ അതിർത്തിയാൽ മറ്റു ഭാഗങ്ങളെ വേർതിരിച്ചിരിക്കുന്നു. അതിരിൽ കൂടുതലും മരങ്ങളാണ്. മരത്തോട് മരം വേലിയായി കെട്ടിയിരിക്കുന്ന കൊന്ന മരങ്ങളാണ്. ഭാസ്കരൻ മാമൻ ഒടിച്ചുകുത്തിയ കമ്പുകൾ വലിയ മരങ്ങളായി പൂത്തു നിൽക്കുന്നു. കണിക്കൊന്നയല്ല, ചാരക്കൊന്നയാണ്. പുരയിടത്തിനരികിലൂടെ കരമനയാറ് അതിന്റെ എല്ലാ ലാസ്യവിലാസതയോടെയും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. വീട്ടിലിരുന്നാൽ ആറിന്റെ ഇരമ്പ് കേൾക്കാം. അതിന്റെ താളം, അതിന്റെ നൈരന്തര്യം, അതാവണം ജീവിതത്തിൽ ആദ്യം കേട്ട കവിത എന്ന് വേണം കരുതാൻ. ഏതൊക്കെയോ സംഗീത ഉപകരണങ്ങളുടെ സമ്മിശ്രമായ താളങ്ങളുടെ പ്രതിധ്വനി പോലെ അതങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. ഭീകരമായ മഴക്കാലങ്ങളിൽ മാത്രമാണ് അത് വല്ലാതെ പേടിപ്പിച്ചിട്ടുള്ളത്. 200 വർഷത്തോളം പഴക്കമുള്ള വീടെന്നാണ് മാധവി അമ്മൂമ്മ പറയുന്നത്. അച്ഛൻ തർക്കിക്കും, അപ്പോ അമ്മൂമ്മ കണക്ക് പറയും. അപ്പൂ, നിനക്കിപ്പോ 50 വയസ്സ്. നിന്റെ അപ്പൂപ്പൻ ഇവിടെയാണ് ജനിച്ചത്. 90 വയസ്സിലാണ് കക്ഷി മരിച്ചത്. അപ്പോ തന്നെ ആയില്ലേ 150 വർഷം? അതിനും മുമ്പ് ഈ വീടുണ്ടല്ലോ. എല്ലാം കൂടെ ചേർത്താൽ 200 വർഷം ആയില്ലേ? നീ എന്നെയാണോ പഠിപ്പിക്കുന്നത് എന്നൊരു ചോദ്യവും. ആ കണക്ക് ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഈ അടുത്ത കാലത്ത് പുറപ്പുറത്ത് പാമ്പ് കയറിയപ്പോ അത് പിടിക്കാൻ വാവാ സുരേഷാണ് കയറിയത്. അവിടെ തടിപ്പുറത്ത് കൊത്തിവെച്ചിരുന്നതിന്റെ ഫോട്ടോ മൊബൈലിൽ പകർത്തി പുള്ളി എനിക്ക് അയച്ചു തന്നു. കൊല്ലവർഷമാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ഞാൻ കണക്കുകൂട്ടി നോക്കി. കൃത്യം 246 വർഷം. അത് പറഞ്ഞു കൊടുക്കാൻ മാധവിയമ്മൂമ്മയില്ല, അവരുടെ അപ്പുവുമില്ല. അറപ്പുര വീടിന് ഇത്രയും പഴക്കമുണ്ടെന്നറിഞ്ഞ് എന്റെ കൗമാരകാലത്തെ ഓർത്ത് ഞാൻ അഭിമാനിച്ചു. അരിപ്പെട്ടികളും മറ്റ് ധാന്യങ്ങൾ സംഭരിക്കാനുള്ള അറകളും നിറഞ്ഞതാണ് അറപ്പുര. ഇന്നത്തെ എഞ്ചിനീയറിംഗ് അത്ഭുത ആദരങ്ങളോടെ നോക്കി നിന്നു പോകും. എലി, പൂച്ച, പാറ്റ തുടങ്ങിയ ജീവിവർഗങ്ങൾക്കൊന്നും പ്രവേശിക്കാൻ കഴിയാത്ത വിധം ഒരു പഴുതുപോലുമില്ലാത്ത അറപ്പുര. എന്നാൽ അതിനകത്ത് കയറിക്കിടന്നാൽ പ്രാണവായുവിന് ഒരു കുറവുണ്ടാകില്ല താനും. ധാന്യങ്ങളോടൊപ്പം കുരുമുളക്, പറങ്കിയണ്ടി, പാക്ക് മുതലായവയും എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ സംഭരിച്ചു വയ്ക്കാൻ കഴിയുമായിരുന്ന അറപ്പുര. അറപ്പുരയുടെ ഇടതുവശത്താണ് പുകപ്പുരയും പശുത്തൊഴുത്തും. അറപ്പുരയുടെ മുൻഭാഗത്ത് കളമാണ്, വിസ്തൃതമായ പൂമുഖം. കളത്തിനു പുറത്ത് കിഴക്കു ഭാഗത്ത് പലതരം വൃക്ഷങ്ങളുണ്ട്. ശീമപ്ലാവ്, ജാമ്പ, റംബൂട്ടാൻ, അശോകത്തെറ്റി, മുണ്ടപ്ലാവ്, വരിക്ക 2 എണ്ണം, പിടിച്ചാൽ കിട്ടാത്ത ആഞ്ഞിലികൾ, പിന്നെ പേര് കൃത്യമായി അറിയാത്ത വേറെ എന്തൊക്കെയോ മരങ്ങൾ. വലിയ വിളയിലായിരുന്നു ചെമ്പരത്തിപ്ലാവ്. അതിന് കുറേ അപ്പുറത്തായി മാവുകൾ. ഓരോന്നിനും ഓരോ പേര്. കാഴ്ചയിൽ ഏറ്റവും ചേതോഹരമായിരുന്നത് നിരനിരയായി തല ഉയർത്തി നിന്ന കവുങ്ങുകൾ തന്നെയായിരുന്നു. നോക്കത്താ ദൂരം എന്ന് തന്നെ പറയാം. എന്തൊരു കാഴ്ചയായിരുന്നു അത്! പിന്നെ വെറ്റിലക്കൊടി. ഒരു വ്രതം പോലെയായിരുന്നു കൊടി. ഋതുവായ പെൺകുട്ടികൾ വെറ്റിലക്കൊടിയുടെ അടുത്ത് പോവില്ലായിരുന്നു. ചരിവിന്റെ താഴെ ചെറിയ നീർച്ചാലുകളോട് ചേർന്ന് കുരുമുളക് പടർത്തിയിട്ടിരിക്കുന്നു. ആ മരങ്ങളെല്ലാം കുരുമുളകിന് പടരുവാൻ വേണ്ടിയുള്ളതാണെന്ന് തോന്നും വിധമായിരുന്നു. അത്രയ്ക്ക് സമർത്ഥമായി കായ്ച്ചു പുളകം കൊണ്ട് കിടക്കുന്ന കുരുമുളക് വള്ളികൾ. അവധിക്കാലത്ത് പറങ്കിമാവിൻ തോട്ടങ്ങളിലൂടെ കൂടുതൽ നടക്കുന്നത് കുട്ടികൾ തന്നെയായിരുന്നു. പറങ്കിമാങ്ങ തിന്നും പച്ചണ്ടി അരിഞ്ഞുതിന്നും പറങ്കി അണ്ടി ചുട്ടുനിന്നും അങ്ങനെ നടക്കും. വഴക്കുമില്ല, വിലക്കുകളുമില്ല. കൃത്യസമയത്ത് വന്ന് ഭക്ഷണം കഴിക്കണം എന്ന നിർബന്ധവുമില്ല. ചെറുക്കനെവിടെ എന്നാരെങ്കിലും അമ്മയോട് ചോദിച്ചാൽ അത് പറക്കി തിന്നിട്ട് എപ്പോഴെങ്കിലും വരും എന്നായിരുന്നു മറുപടി. കുയിലും തത്തയും മൈനയും അണ്ണാനും മരംകുത്തിയും ചുവന്ന കണ്ണുകളുള്ള ഉപ്പനുമൊക്കെ ചേർന്നുണ്ടാക്കുന്ന ഒരു വൈബ്, അതൊന്ന് വേറെ തന്നെയായിരുന്നു. പറമ്പാകെ അലഞ്ഞു നടന്നും കമുകറച്ചിറയിൽ കുളിച്ചും എന്തൊക്കെ എവിടുന്നൊക്കെ കിട്ടുമോ അതൊക്കെ കഴിച്ചും അങ്ങനെ നടന്ന ആ കാലത്ത് ഞാനും ഈ പ്രകൃതിയും ഒന്നായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യമായി ഇന്നും തോന്നുന്നത്.

ഇടിഞ്ഞ കുന്നുകൾ നോക്ക്, അതിലെന്റെ ഹൃദയം പൊടിഞ്ഞു കിടക്കുന്നു. വരണ്ട പുഴകൾ നോക്ക്, അതിലെന്റെ കവിതകൾ മരിച്ചു കിടക്കുന്നു. മാമ്പൂക്കളുടെ മണം തേടിപ്പോകുന്ന മീറുകളെ കാണ്, അവ ഒരിടത്തും എത്തുകയില്ല. നക്ഷത്രങ്ങളെ അടർത്തിക്കളഞ്ഞ് ആകാശമുണ്ടാക്കിയിട്ടെന്ത് കാര്യം? മണ്ണിടിച്ചു കളഞ്ഞിട്ട് ഭൂമിയുണ്ടാക്കുന്നവർ, മനസ്സിടിച്ചു കളഞ്ഞിട്ട് സ്വപ്നം കാണാൻ ശ്രമിക്കുന്നവർ. ഗേയയുടെ കവിതയിൽ നിന്ന് കണ്ണീരും ചോരയും പൊടിയുന്നു. അവൾക്ക് പ്രണയിക്കാൻ മാത്രമല്ല, നന്നായി കവിത എഴുതാനും അറിയാം. കവിത എഴുതാൻ മാത്രമല്ല, അവൾക്ക് നന്നായി ചിന്തിക്കാനും അറിയാം. കുട്ടിയായിരുന്ന കാലത്തെ അവൾ അങ്ങനെയാണ്. മരങ്ങളും ചെടികളും പൂക്കളും കിളികളും ഒക്കെയുള്ള അറപ്പുരയുടെ പരിസരങ്ങളിലൂടെ പകൽ മുഴുവൻ അലഞ്ഞു നടക്കും. പെൺകുട്ടിയാണെന്ന് ഓർമ്മ വേണമെന്ന് സരോജിനിയടത്തി പറയുന്നത് കേട്ട ലക്ഷണം അവൾ കാണിക്കില്ല. അത്രമേൽ ആ പ്രകൃതിയുമായും അവളുടെ പ്രകൃതവുമായും അവൾ ഇണങ്ങി ചേർന്നിരുന്നു. എന്നിട്ട് എങ്ങനെയാണ് അവൾ കാനഡയിലേക്ക് പോയതെന്ന് എനിക്ക് മനസ്സിലായില്ല. മനസ്സിന്

യും ചിന്തകളെയും ശാരീരിക പ്രകൃതത്തെയും വാർത്തെടുക്കാൻ പ്രകൃതിയുടെ ഉദ്ദീപനങ്ങൾ ചെറുതായിട്ടൊന്നുമല്ല സ്വാധീനിച്ചിരിക്കുന്നത്. മരം മണ്ണിൽ വേരുകളാഴ്ത്തിയതുപോലെയായിരുന്നു മനുഷ്യനും. അവന്റെ വേരുകളും മണ്ണിൽ തന്നെയായിരുന്നു. വേരറുത്തു വളരാൻ അന്നാരും പഠിപ്പിച്ചിരുന്നില്ല. നാടുവിട്ടെങ്ങാനും പോകേണ്ടി വന്നാൽ അത് വലിയ വിഷമമുണ്ടാക്കും. ടാലുവിന്റെ അച്ഛൻ ഗൾഫിൽ പോയി 6 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നു. അന്ന് വൈകുന്നേരം തമ്പിയണ്ണനുമൊത്താണ് ടാലുവിന്റെ അച്ഛൻ അറപ്പുരയിൽ വന്നത്. അമ്മയോട്, ഇനി പോണില്ല ചേച്ചി, പട്ടിണിയായാലും പരിവട്ടമായാലും ഇവിടം വിട്ടു പോകാം വയ്യെന്ന് പറയുമ്പോൾ ടാലുവിന്റെ അച്ഛൻ കരയുകയായിരുന്നു. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചിരുന്ന കാലം. അത്രമേൽ നിർമ്മലമായി സ്നേഹിക്കാൻ അന്ന് മനുഷ്യർക്ക് കഴിഞ്ഞിരുന്നത് എന്തുകൊണ്ടായിരിക്കും? അതറിയാൻ വലിയ ഗവേഷണമൊന്നും ആവശ്യമില്ല. അത്രമേൽ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന ജീവിതമായിരുന്നു അത്. ഈ അടുത്ത കാലത്ത് ഗയ എഴുതിയ കവിത ഞാൻ വീണ്ടും എടുത്തു വായിച്ചു. എന്റെ മണ്ണിൽ നിന്ന് എന്റെ കാലുകളെ നീ എങ്ങോട്ടാണ് മാറ്റിക്കൊണ്ടുപോയത്? എന്റെ മരങ്ങളുടെ വേരുകളെ മനസാക്ഷിയില്ലാതെ നീ എന്തിനു മുറിച്ചു മാറ്റുന്നു? അവിടെ എത്തി കാലമേറെ കഴിഞ്ഞ് അവളെനിക്ക് എഴുതി, എവിടെയായാലുമുണ്ട് ഈ പ്രകൃതി കാണുവാനാകണമെന്ന് മാത്രം. അറപ്പുറയ്ക്കപ്പുറം നീ കാണുന്ന പച്ചയും പൂക്കളും പുലരിയിൽ വീശും ഇളം കാറ്റും ഇന്നലെയോളം ഞാൻ അനുഭവിച്ച നിലാവെട്ടവും നിഴലും നിശാഗന്ധിയും എവിടെയുമുണ്ട്? ഈ പ്രകൃതി ഒന്നായിരിക്കുന്നതറിയുന്നുവോ? ഗയയുടെ വരികൾ ഒരു തിരിച്ചറിവായിരുന്നു. നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഈ പച്ചയും കുളവും പുഴമീനും എന്നും കരുതരുത്. അതെവിടെയുമുണ്ട്, രൂപഭാവങ്ങൾ മാറുന്നു എന്ന് മാത്രം.

പഴയകാലത്തിന്റെ കുറെ ഗൃഹാതുരതകൾ പങ്കുവച്ചതല്ല, പകരം പ്രകൃതിയുമായി ചേർന്ന് ജീവിക്കുന്നതിന്റെ സുഖത്തെക്കുറിച്ച് ഓർത്തതാണ്. ഇങ്ങനെ പ്രകൃതി അനുകൂലമായി ജീവിക്കുന്നതിലൂടെ മനസ്സിനെയും ചിന്തകളെയും ശാരീരിക പ്രകൃതത്തെയും വാർത്തെടുക്കാൻ പ്രകൃതിയുടെ ഉദ്ദീപനങ്ങൾ സ്വാധീനിക്കുന്നതിനെയാണ് പരിസ്ഥിതി മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ആധുനിക കാലത്ത് ഏറെ പ്രസക്തമായ മനഃശാസ്ത്രമാണത്. ഏറെ ചർച്ച ചെയ്യാനുള്ള വിഷയം. അതേക്കുറിച്ച് പിന്നീട് എപ്പോഴെങ്കിലും പറയാം. ഇപ്പോ ദേ നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള നേരമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഉപദേശങ്ങൾ ഉപകാരപ്രദമാകുമോ? ഇല്ല എന്നത് തന്നെയാണ് സത്യം. സാരോപദേശങ്ങളുടെ കാലം കഴിഞ്ഞുവോ? പ്രകാശമുള്ള ചിന്തകൾക്കാണ് ഇനിയുള്ള കാലത്ത് പ്രസക്തി. വാക്കുകൾ നക്ഷത്രങ്ങളാണ്. നക്ഷത്രപ്രകാശമുള്ള ആശയങ്ങൾ മനോമണ്ഡലങ്ങളിൽ പതിയും, ചിന്തകളുടെ പുതിയ സൂര്യൻ ഉദിക്കും. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: പണ്ട് പണ്ടെന്ന് വെച്ചാൽ വളരെ പണ്ട്, ഒരിക്കലൊരു മഹർഷിക്ക് ഒരാഗ്രഹം തോന്നി. നരസിംഹത്തെ അതേ രൂപത്തിലൊന്ന് കാണണം. ആഗ്രഹം തോന്നിയിട്ട് അടിച്ചമർത്തിയാൽ ശരിയാവില്ല. നരസിംഹമൂർത്തിയെ അതേ രൂപത്തിലൊന്ന് കാണണം. സ്വാമി നേരെ കാട്ടിലേക്ക് ചെന്ന് കൊടും തപസ്സാരംഭിച്ചു. വെള്ളം കുടിക്കാതെ, ആഹാരം കഴിക്കാതെയുള്ള കൊടും തപസ്സ്. രണ്ടു മൂന്ന് പകലും രാത്രിയും അങ്ങനെ കഴിഞ്ഞു. കണ്ണടച്ച് അഗാധമായി തപസ്സനുഷ്ഠിക്കവേ ഒരു വേടൻ അതുവഴി കടന്നുപോയി. ഏതോ ഇരയുടെ പിന്നാലെയുള്ള ഓട്ടമായിരുന്നു. പെട്ടെന്നാണ് അവൻ ആ കാഴ്ച കണ്ടത്. ഒരാൾ കൊടുംകാട്ടിൽ ചലനമറ്റിരിക്കുന്നു. ഇരയെ വിട്ട് അവൻ അയാളുടെ മുന്നിലെത്തി. അവശനാണെന്ന് തോന്നിയതുകൊണ്ട് വേഗം പോയി കാട്ടാറിൽ നിന്ന് വെള്ളവുമെടുത്ത് പൊത്തിൽ സൂക്ഷിച്ചു വച്ചിരുന്ന ഉണക്ക മാംസവുമെടുത്ത് മഹർഷിയുടെ മുന്നിൽ കൊണ്ടുവച്ചു. വിശന്നു തളർന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ അവൻ സ്വാമിയെ തട്ടി വിളിച്ചു. ക്രുദ്ധനായി സ്വാമി കണ്ണു തുറന്നപ്പോഴുണ്ട് ഉണക്ക ഇറച്ചിയും കുടിക്കാനുള്ള വെള്ളവും നീട്ടി ഒരു കാട്ടാളൻ ഇരിക്കുകയാണ്. ദേഷ്യപ്പെട്ടിട്ടോ ശപിച്ചിട്ടോ ഒരു കാര്യവുമില്ലെന്ന് തോന്നിയതുകൊണ്ടാവും. സൗമ്യനായി സ്വാമി പറഞ്ഞു, ഞാനൊരു ഋഷിയാണ്, എനിക്കിതൊന്നും വേണ്ട. ഞാൻ ഈ കാട്ടിൽ സ്വസ്ഥമായി ഇരിക്കാൻ വന്നതാണ്. കൗതുകപൂർവം കാട്ടാളൻ ചോദിച്ചു, വെള്ളം പോലും കുടിക്കാതെ ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് കിട്ടാനാണ്? സ്വാമി പറഞ്ഞു, എനിക്ക് നരസിംഹത്തെ ഒന്ന് കാണണം, അതിനുവേണ്ടിയാണ് ഈ തപസ്. കാട്ടാളൻ സ്വാമിയുടെ മുന്നിൽ നിന്ന് എണീറ്റു. കുറച്ചുനേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്നിട്ട് ദൃഢനിശ്ചയത്തോടെ സ്വാമിയോട് പറഞ്ഞു, അതെ, ഈ കാട് എനിക്കറിയാം. ഇവിടെയുള്ള ഒരുവിധ എല്ലാ മൃഗങ്ങളെയും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങ് പറഞ്ഞ ആ മൃഗം ഈ കാട്ടിലില്ല. അങ്ങ് വെറുതെ സമയം കളയുകയാണ്. എന്നെ വിശ്വസിക്കണം, അങ്ങനെ ഒരു മൃഗം ഇവിടെ ഇല്ല. സ്വാമി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്കറിയാഞ്ഞിട്ടാണ്, അങ്ങനെയൊന്നുണ്ട്, എനിക്ക് കാണണം. ഇനി എന്നെ ബുദ്ധിമുട്ടിക്കരുത്, നീ പൊയ്ക്കോ. ദാ ഇതൊക്കെ എടുത്തുകൊണ്ട് പൊയ്ക്കോ. അവൻ അതെല്ലാം എടുത്തുകൊണ്ട് നടന്നു. പക്ഷേ ആ ചിന്ത അവനെ വിട്ടുമാറിയില്ല. അങ്ങനെ ഒരു മൃഗം ഈ കാട്ടിലില്ല, പക്ഷെ അയാൾ പറയുന്നു ഉണ്ടെന്ന്. ഇനി കാണുമോ? അത്രയും ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ? എങ്കിൽ പിന്നെ അന്വേഷിച്ചിട്ട് തന്നെ കാര്യം. അവൻ കാടരിച്ചു പെറുക്കി. പാറമടകളിൽ, മരപ്പൊത്തുകളിൽ, ചില്ലകളിൽ, പുഴയോരങ്ങളിൽ, മലകളിൽ, താഴ്വാരങ്ങളിൽ അവൻ അന്വേഷിച്ചു നടന്നു. ആദ്യ ദിനം കഴിഞ്ഞതോടെ അവൻ വിശപ്പ് മറന്നു. അടുത്ത ദിനമൊക്കെ ആയപ്പോൾ ദാഹവും മറന്നു. സർവം മറന്ന് അവൻ അന്വേഷണം തുടർന്നു. മൂന്ന് നാല് ദിവസമായി കാണും. അങ്ങനെ അന്വേഷിച്ച് നടക്കവേ പിന്നിലൊരു ശബ്ദം. തിരിഞ്ഞു നോക്കിയപ്പോഴുണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ജീവി. ഒന്ന് ഭയന്ന് പിന്നാക്കം മലച്ച് ഓടാൻ തുടങ്ങിയപ്പോൾ ആ ജീവി അവനെ തടഞ്ഞു. നീ മൂന്ന് നാല് ദിവസങ്ങളായി അന്വേഷിച്ചു നടക്കുന്ന നരസിംഹമില്ലേ? അതാണ് ഞാൻ. അവൻ അത്ഭുതപൂർവം സ്വയം ചോദിച്ചു, അപ്പോൾ അങ്ങനെയൊന്നുണ്ടല്ലേ? ആ ജീവി അവനോട് ചോദിച്ചു, എന്നെ കണ്ടല്ലോ, ഇനി ഞാൻ പൊയ്ക്കോട്ടെ. ഓ എന്ന് പറയുന്നതിന് മുൻപ് അവൻ പെട്ടെന്നോർത്തു, അയ്യോ എനിക്ക് വേണ്ടിയല്ലോ, അതെ നിക്ക് നിക്ക്. ഇനി ആ ജീവി ഓടിപ്പോയിക്കളഞ്ഞാലോ എന്ന് പേടിച്ച് ഒരു കാട്ടുവള്ളി കൊണ്ട് അവൻ അതിനെ ബന്ധിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ അന്വേഷിച്ചു നടന്നത് എനിക്ക് കാണാനല്ല, നിന്നെ കാണാൻ വേണ്ടി ഒരുവൻ വെള്ളം പോലും കുടിക്കാതെ ഒരിടത്തിരിപ്പുണ്ട്. അവന് കാണാൻ വേണ്ടിയാണ്. അതുകൂടെ കഴിഞ്ഞാൽ നിനക്ക് പോവാം. അനുവാദത്തിന് കാത്തു നിൽക്കാതെ വള്ളിയിൽ പിടിച്ചു വലിച്ച് അവൻ അതിനെയും കൊണ്ട് സന്യാസി ഇരിക്കുന്ന സ്ഥലത്തെത്തി. സന്യാസിയാണെങ്കിലോ കൊടും തപസ്സും. വിളിച്ചുണർത്തിയാൽ കോപിക്കുമോ? ഇതിനെ കാണാനാണല്ലോ ഈ ഇരിപ്പ്. അവൻ ധൈര്യസമേതം സന്യാസിയെ വിളിച്ചുണർത്തി. ദേഷ്യം കൊണ്ട് ചുവന്ന് സ്വാമി കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച വിശ്വസിക്കാനായില്ല. തൊട്ടുമുമ്പിൽ നരസിംഹമൂർത്തി. അതേക്കാൾ സ്വാമി അതിശയിച്ചു പോയത് അതിനെ ഒരു കാട്ടുവള്ളി കൊണ്ട് പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് നിൽക്കുന്ന കാട്ടാളനെ കണ്ടിട്ടാണ്. ആരെയാണ് ആദ്യം കൈകൂപ്പേണ്ടതെന്ന് സന്ദേഹിച്ചു നിൽക്കെ അശരീരി പോലെ നരസിംഹം പറഞ്ഞു, സംശയിക്കേണ്ട മഹർഷി, അവനെയാണ്, അവനെ തന്നെയാണ് ആദ്യം നമിക്കേണ്ടത്. എന്നെ കാണാൻ വിശപ്പുണ്ടായിരുന്നിട്ടും നീ ഭക്ഷണം കഴിച്ചില്ല, ദാഹമുണ്ടായിരുന്നിട്ടും വെള്ളം കുടിച്ചില്ല. അവനോ യഥാർത്ഥത്തിൽ വിശപ്പും ദാഹവും മറന്നു, അന്വേഷണം മാത്രം, ശ്രദ്ധ മാത്രം, ഏകാഗ്രതയിൽ ജാഗ്രതയായവർക്ക് കണ്ടെത്താൻ കഴിയാത്തതായി ഒന്നുമില്ലെന്നോർക്കുക.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്ന് പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാര സമ്മോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്ന് മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്രഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവർ അലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ട് നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി

0: ഒരു കഥ വായിക്കുമ്പോൾ ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു കവിതയ്ക്ക് മനസ്സിനെ എത്രത്തോളം തൊടാനാവും? നോവലിന്റെ അന്തരംഗങ്ങളിൽ ആത്മാവ് എങ്ങനെയാണ് സ്പന്ദിക്കുക? വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര അക്ഷരങ്ങൾ. ഗ്രന്ഥശാലകളിലൂടെ അവ ആസ്വാദന തലങ്ങളിൽ അല്പമല്ലാത്ത സ്പർശനങ്ങൾ നൽകുന്നു. ഒരു ഗ്രന്ഥശാല ഒരു വീടാകുന്ന കാലത്തെ സ്വപ്നം കണ്ട കാലം. ഒ വി വിജയനും എം മുകുന്ദനും മാധവിക്കുട്ടിയും പകർന്നു തന്ന കഥാപാത്രങ്ങൾ, എം ഡിയുടെ അക്ഷര താമരകൾ, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം, മലയാള സാഹിത്യ നഭവമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ. ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വെക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷര താമര.
1: ഓം ശക്തി എന്ന നീലാ പത്മനാഭന്റെ കഥയാണ് നമസ്തേ മലയാളത്തിൽ ഇനി. കമ്പനിയുടെ പടിക്കൽ പോലീസ് വേഷത്തിൽ ഒരാൾ കാത്തുനിൽക്കുന്ന വിവരം സുധാകരൻ അറിയുമ്പോൾ വൈകുന്നേരം 5 മണിയായിരിക്കും. ആരായിരിക്കും എന്ന് ഊഹിക്കാൻ സാധിച്ചെങ്കിലും മനസ്സിന്റെ ഉള്ളിലൊരു പേടി. ഒരുവിധത്തിൽ അയാൾ ഇവിടെ വന്നത് നന്നായി. വീട്ടിൽ വന്ന ആവശ്യമില്ലാതെ അവിടെ വീട്ടിലും തെരുവിലുമുള്ളവരെയെല്ലാം ഭീഷണിപ്പെടുത്താതെ ഇങ്ങനെ ഇവിടെ നേരിട്ട് എതിരിടാൻ സൌകര്യം തന്നതിന് അയാൾക്ക് മാനസികമായി നന്ദി പറഞ്ഞു. വെളിയിൽ പോകണമോ അല്ല ഇവിടെ കമ്പനിക്കകത്ത് തന്നെ അയാളെ സന്ധിക്കാമോ എന്ന് ഒരു ക്ഷണം ആലോചിച്ചു. ജീവനക്കാർ ഓരോരുത്തരായി വെളിയിൽ പോകാൻ തുടങ്ങിയിരുന്നു. ബഹളമൊക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞ് കമ്പനി ശൂന്യമായി കൊണ്ടിരിക്കുന്ന നേരം അവിടെ ഒന്ന് രണ്ടു പേർ മാത്രം ജോലിയിൽ വ്യാപൃതരായിരുന്ന് വാഷ് ബേസിനിൽ മുഖം കഴുകി മേശ വലിപ്പ് പൂട്ടി കൈനീട്ടി ബാഗ് കയ്യിലെടുത്ത ശേഷവും എഴുന്നേൽക്കാനൊരു മടി. അവിടെ ഒന്ന് രണ്ടു പേർ മാത്രം ജോലിയിൽ വ്യാപൃതരായിരുന്നു. വാഷ് ബേസിനിൽ മുഖം കഴുകി മേശ വലിപ്പ് പൂട്ടി കൈനീട്ടി ബാഗ് കയ്യിലെടുത്ത ശേഷവും എഴുന്നേൽക്കാനൊരു മടി. വെളിയിലിറങ്ങി എല്ലാവരുടെയും മുന്നിൽ വച്ച് ഇതൊക്കെ ഇന്നലെ ആലോചിക്കണമായിരുന്നു. ആലോചിക്കാതിരുന്നില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് ഈ പരിങ്ങൾ? ആർക്കു വേണ്ടി ഇന്നലെ ഈ സാഹസമൊക്കെ ചെയ്തു? അവൻ ഭരതൻ ഡൽഹിയിലേക്ക് തീവണ്ടിയിൽ സുഖമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ അളിയൻ ഈ പോലീസുകാരന്റെ കയ്യിൽ താൻ മാത്രം ശരിക്കും അകപ്പെടുക എന്ന് വെച്ചാൽ? ഇങ്ങനെ അധികമായി ആലോചിച്ച് തല പുകയാൻ അനുവദിക്കാതെ ആ പോലീസുകാരൻ തന്നെ ഇപ്പോൾ എന്റെ മുന്നിൽ വന്ന് നിന്നു. കലി കയറിയ മുഖഭാവം. ഇങ്ങനെ കമ്പനിക്കകത്ത് തന്നെ ഒളിച്ചിരുന്നാൽ ഞാൻ പോയേക്കുമെന്ന് വിചാരിച്ചോ? തനിക്കും ശുണ്ഠി കയറി. ഇയാൾക്കും തന്റെ പ്രായമേ ഉള്ളൂ. തീരെ മര്യാദയില്ലാതെ സംസാരിച്ചാൽ പോലീസ് ഭാഷയിൽ അയാൾ വേറെ കൂട്ടക്ഷര പ്രയോഗങ്ങൾ നടത്താതെ വിട്ടത് തന്നെ ഭാഗ്യം. ഏതായാലും ഇയാളോട് സമനില തെറ്റാതെ അല്പം നയപരമായി പെരുമാറിയില്ലെങ്കിൽ വരദന് മാത്രമല്ല തനിക്കും ഈ വയ്യാവേലിയിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ല. ഒളിച്ചിരിക്കാൻ താൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ. ഇരിക്കൂ. വേണമെന്ന് തന്നെ അയാളുടെ സ്വരത്തിലിരുന്ന അതേ നീരസ്വഭാവത്തോടെ പ്രതികരിച്ചപ്പോൾ അത് ഉൾക്കൊള്ളാൻ അയാൾ ബുദ്ധിമുട്ടുന്നത് ആ മുഖം കാണിച്ചു. തന്റെ മുന്നിൽ വന്നിരുന്ന് വെടിപറയാൻ വന്നതല്ല ഞാൻ. തന്റെ കൂട്ടുകാരൻ ആ ബെഡു എവിടെ? അയാളെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു? ഓം ശക്തി, ഓം ശക്തി വീണ്ടും വീണ്ടും മനസ്സിനകത്ത് പറഞ്ഞുറപ്പിച്ചു. ഒളിച്ചു വെക്കാൻ അയാൾ ചെറിയ കുട്ടിയാണ്. 3 മാസ ട്രെയിനിങ്ങിന് അയാൾ ഡൽഹിക്ക് പോയിരിക്കുകയാണെന്ന് അവന്റെ കിട്ടിയോൾ അത് തന്നെ തന്റെ അനിയത്തി പറഞ്ഞില്ലേ? എല്ലാം പറഞ്ഞു. പക്ഷെ ഇതൊക്കെ നാടകമാണെന്ന് എനിക്കറിയാം. കെട്ടിയോളെ അങ്ങനെ പറഞ്ഞു പറ്റിച്ച് തന്ത്രപൂർവ്വം അവളെയും 2 വയസ്സായ കൊച്ചിനെയും അവളുടെ വീട്ടിൽ കൊണ്ടുപോയി തള്ളിയിട്ട് ട്രെയിനിങ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വീടൊഴിഞ്ഞിട്ട് ഒളിവിൽ പോയാൽ എല്ലാം തീർന്നേക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണോ അയാൾ? തനിക്കും കെട്ടിയോൾ കുട്ടികൾ സഹോദരങ്ങളെല്ലാം ഇല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഗുണദോഷിക്കാതെ താനും ഇതിനൊക്കെ കൂട്ടുനിന്നാൽ? അയാളുടെ ഒച്ച കൂടി. കമ്പനിയിൽ ബാക്കിയുണ്ടായിരുന്ന ചിലർ വന്നുകൂടിയതുകൊണ്ടാണോ എന്തോ, അവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അയാൾ ദേഷ്യത്തിൽ തിരിഞ്ഞു നടന്നു. 2-3 അടി നടന്നിട്ട് ക്രോധത്തോടെ തിരിഞ്ഞു നോക്കി താക്കീത് ചെയ്തു. ഞാൻ പോലീസുകാരനാണ്, എന്റെ അടുക്കൽ കളിക്കേണ്ട, പറഞ്ഞേക്കാം. അയാൾ പോയി.

0: വേറൊന്നുമല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു.
1: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്ക അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം.
2: ആ ചെറിയ സ്പാനറും കൊണ്ട് കൊടുക്കുക ഇപ്പഴും ശരിയായിട്ട്.
3: കഥ കൊണ്ട്, ക്യാമറ കൊണ്ട്, പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
4: പുറകുവശത്തും മുഴുവൻ പൂട്ടിട്ടിരിക്ക, പട വേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തം കൊളത്തി പട.
5: പടയല്ല പെടയാണ്, നല്ല പെടയാണെന്ന് എനിക്ക് വെച്ചു തരേണ്ടത്. ഞാനാണ് ഇതിനൊക്കത്തിനും കാരണം.
4: എന്നിങ്ങനെ ചീത്ത വിളിച്ചിട്ട് എന്താ കാര്യം? ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക. തിരിച്ചു പോകാനാണ് ഈ മൂന്ന് ദിവസം കഴിഞ്ഞേ വണ്ടി ഉള്ളൂ.
5: തിരിച്ചു പോകാനാണ് പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത എന്തിനാ?
4: എന്നാ പിന്നെ ഇരിക്ക, മറത്ത് ഇങ്ങനെ കാറ്റും കൊണ്ട്. ഏത് അസ്വീകരത്തിനാ കണി കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടെന്ന് ആർക്കറിയാം?
6: നിങ്ങളാണോ ഇവിടെ താമസിക്കാൻ വന്നത്? ഈ താക്കോൽ ഇവിടെ തരാൻ പറഞ്ഞു.
4: ആര് പറഞ്ഞു?
6: എന്റെ അച്ഛൻ.
5: നിന്റെ അച്ഛൻ എന്താ കുരുടനാണോ? ഞങ്ങൾ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ആൾ കണ്ടില്ലേ? എവിടെയാള്?
6: അച്ഛൻ.

0: അടുത്ത് പമ്പ സെറ്റ് നന്നാക്കാൻ പോയിരിക്കാം.
1: അത്തരം ജോലി തിരക്കുള്ള ആളാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കരുത്. മനുഷ്യനെ ചുറ്റിക്കാൻ സ്റ്റേഷനിൽ കാണാന്ന് പറഞ്ഞിട്ട് എവിടെ പോയി കിടക്കായിരുന്ന ആള്? എടോ വാതില് തുറക്കടോ.
2: കൂല കഴിഞ്ഞോ? കലക്ഷൻ എത്രയുണ്ട്?
3: കുഴപ്പമില്ല.
2: നിനക്കോ എനിക്കോ കുഴപ്പമില്ലാത്തത്?
3: കൂടുതലും ഫ്രീ പാസ്സാ. 8 പോലീസുകാര്, പഞ്ചായത്തിന് 10, പിന്നെ സ്ഥിരം 8.
2: ഏത് സ്ഥിരം?
3: കുഞ്ഞുകുട്ടിന് 7 പേരും.
2: അയാള് വന്നോ? മീനാക്ഷി വിടണോ?
3: അവള് വരാനിരിക്കായിരുന്നു.
2: പിന്നെന്താ, ഇരുന്ന സ്ഥലത്ത് എഴുതേക്കാൻ പറ്റില്ലേ?
3: അങ്ങനെയല്ല.
2: എങ്ങനെയല്ല? അവളെയും കൊണ്ട് താൻ സിനിമക്ക് വരാമെന്ന് എന്നോട് 6-ാമത്തെ പ്രാവശ്യമാ താൻ പറയുന്നത്. അവൾക്ക് സത്യരാജന്റെ പടം ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ കമലഹാസന്റെ പടം കൊണ്ടുവന്നു. അപ്പൊ താൻ പറഞ്ഞു അവൾ പനി പിടിച്ച് കിടക്കുകയാണ്. പനി മാറിയപ്പോ താൻ പറഞ്ഞു പടം മാറിപ്പോയത് കൊണ്ടാണ് അവൾ വരാത്തത്. ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് കാല് പിടിച്ച് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താൻ പറഞ്ഞ ഞാൻ വാഴവപ്പ എന്ന് പറഞ്ഞ സിനിമ കൊണ്ടുവന്നു. താൻ ഇപ്പൊ തന്നെ പോയി അവളെ വിളിച്ചുകൊണ്ട് വാ, ഇന്ന് അവളെ സിനിമ കാണിച്ചേ പറ്റൂ.
3: അതിപ്പോ പടം തുടങ്ങിപ്പോയല്ലോ.
2: അത് സാരമില്ല, അവള് വരട്ടെ, ഞാൻ ആദ്യം മുതൽ വീണ്ടും.
3: ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ?
2: അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ?
3: അതല്ല, അവൾക്കൊരു വിഷമം.
2: എന്തിന്? ആരെങ്കിലും ചത്തോ?
3: അതല്ല, ഉടുത്തോണ്ട് വരാൻ ഒരു നല്ല സാരി.
2: കഴിഞ്ഞ മാസം ഞാനൊരു സാരി വാങ്ങിച്ചു തന്നതല്ലേ? അത് ഞാൻ കൊടുത്തില്ലേ?
3: അത് അമ്പലത്തിൽ ഉത്സവത്തിനെടുത്ത് പോയി.
2: പിന്നെ അത് അലക്കില്ലേ?
3: അതാ പറ്റിയ അബദ്ധം. അലക്കി തേച്ചപ്പോ തേപ്പൂട്ടിക്ക് ചൂടുകൂടി സാരി ഉരുകി.
2: ഞാൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ,
3: ഇന്ന് രാവിലെ ഉരുകിയത്.
2: എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം? ഇന്നലെ ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല.
3: കിടക്കൽ മൂട്ടുണ്ടോ?
2: അതല്ലടോ, ഇന്ന് മീനാക്ഷിയെ കാണാമല്ലോ കാണാമല്ലോ എന്ന് ആലോചിച്ച് സ്വപ്നം കണ്ടിട്ട് ഉറക്കം വന്നില്ല.
3: ഇങ്ങനെ പറ്റുമെന്ന് ഞാനും കരുതിയില്ല. ഷൺമോൻ ഒരു സാരി ഇവിടെ വാങ്ങിച്ചതാ. അവൾ അടുത്ത പടത്തിന് ആദ്യത്തെ മാറ്റിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ഈ കുഞ്ഞുകുട്ടനെ എന്റെ വിശ്വാസമായി.
2: ആദ്യം അവൾ വരട്ടെ, എന്നിട്ട് വിശ്വസിക്കുടങ്ങിയില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളു.
4: അയ്യപ്പ, നീ എന്റെ പുറകെ എത്ര നടന്നാലും ഇനി ഒരു പ്രയോജനം ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. സാക്ഷാൽ അയ്യപ്പ സ്വാമി വന്ന പോലും ഒരു ചില്ലി കാശിന് ഞാൻ തരില്ല.
5: എന്നാ ഞാൻ എന്നെ കട ഉറക്കുന്നില്ല. തുറന്നിട്ട് എന്താ കാര്യം? വിൽക്കാൻ വല്ലതും വേണ്ടേ?
4: ഇതുവരെ വിറ്റ സാധനങ്ങളുടെ കാശൊക്കെ എന്ത് ചെയ്തു?
5: അമ്മയ്ക്ക് പറഞ്ഞ മനസ്സിലാവുന്നത് മുഴുവൻ സാധനം കൊണ്ടുവന്ന് പറ്റുകാരില്ലേ, അവർ മാസം ആദ്യം കാശ് തരും.
4: പറ്റുകാരുടെ കാര്യം പറഞ്ഞ് നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട.
5: ഈ ഒരൊറ്റ പ്രാവശ്യം കൂടി ഏ വണ്ടിക്കാരെന്നെ കാത്തു നിൽപ്പുണ്ടാവും. ഞാൻ ചെന്നിട്ട് വേണം ചിരക്കിറക്കാൻ.
6: നീ ഇന്നലെ ചന്തയെന്ന് വളം കൊണ്ടുവരാന്ന് പറഞ്ഞ് കാശും കൊണ്ടുപോയിട്ട് സാധനം എവിടെ? നീ എവിടെ
5: പോവാറ്റില്ല?
6: ആകാശം പോയി.
4: എടാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവന്റെ കാശ് കൊടുക്കരുതെന്ന്?
3: നീ പോയി കുറച്ചുകൂടി ഇഡ്ഡലി ഉണ്ടോ?
4: അവിടെ ഇനി കൊണ്ടുവരാൻ ഒന്നുമില്ല.
6: ഇഡ്ഡലി അല്ലേ ഇരിക്കുന്നത്?
3: എനിക്ക് നല്ല വിശപ്പുണ്ടോ?
4: വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലും ഒക്കെ കലക്കി കൊണ്ട് കൊടുക്ക. പത്തായം കൊണ്ട് നിറയട്ടെ. തിന്നു മുടിക്കാൻ മാത്രമായിട്ട് ജന്മം. നിക്ക് നിക്ക്, ഇതാ പട്ടാളക്കാരന് കൊണ്ടുപോകാൻ പറ്റിയ പാത്രമല്ലേ? ഇതുവരെ കൊണ്ടുപോയില്ലേ?
7: ആര് കൊണ്ടുപോവാനാ? മീനാക്ഷി കൂട്ടാക്കുന്നില്ല.
4: ആ അവക്കെന്താ? മീനാക്ഷി എന്താടി നിനക്ക്?
7: അങ്ങനെ ഒരു കടും പൊട്ടന ഇന്നലെ ഒരു ആവശ്യമില്ലാതെ എന്റെ നേരെ ചാടി.
6: താക്കോല് കൊടുക്കാൻ ചെന്നപ്പോ നീ ഗോവിന്ദനായുടെ മകളാണെന്ന് വിചാരിച്ച അയാൾ കരുതിർത്തതാ. ഞാൻ പറഞ്ഞപ്പോഴാണ് പിടികിട്ടിയത്. ഇവിടെ കൊടുക്ക.
8: ഗോവിന്ദൻ നായർ പറഞ്ഞിട്ടാ അലക്കാൻ വല്ലതുണ്ടോ? അലക്കാൻ അന്നൊന്നും ഉണ്ടാവില്ല, നാളെ വന്നു.
2: ഹാലിത്രേ മതിയോ?
8: നാഴി പാലിന്റെ ആവശ്യമുള്ളൂ. ഞാൻ കട്ടന.
6: മീനാക്ഷി അല്ലേ?
8: എന്താത്?
7: തുറന്നു നോക്കിക്കോളൂ. മറ്റേയാളെവിടെ?
8: ആര്?
7: ഒരു പോത്തില്ലേ ഇവിടെ? ഇന്നലെ കിടന്ന് ചീറിയില്ലേ? മീശേ മീശ, ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇഷ്ടായില്ലയോ?
2: ഇഷ്ടായിട്ടില്ല എന്നല്ല, പട്ടാളക്കാരനാണെങ്കിലും അതിലുപരി ഒരു പഴഞ്ചൻ തമ്പനാണ് ഞാൻ. റൊട്ടിയും പാലും ഒക്കെ ഇപ്പോഴും പനി വന്നാൽ മാത്രമേ ഞാൻ കഴിക്കും. ഇവിടെ എന്താ എല്ലാരും കഴിക്കാന്ന് വെച്ചാ അത് തന്നെ മതി എനിക്കും.
6: ഞങ്ങളൊക്കെ വെറും നാടൻ രീതിക്കാരാണ്.
2: അത് തന്നെയാണ് എനിക്കും താല്പര്യം.
4: എവിടെ? ഞാനൊന്ന് കാണട്ടെ. ഓ, ഇതാണോ കേളൻ?
8: കേളൻ?
4: ആ, കേളൻ എന്ന് പറഞ്ഞ കേളു നായർ, കേളപ്പൻ നായർ അങ്ങനെ വല്ലതും ആണോ?
8: കേളനല്ല, കേണൽ. കേണൽ?
4: അങ്ങനെ ഒരു പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക.
8: അത് പേരല്ല, പട്ടാളത്തിനൊരു പദവിയാ.
4: അപ്പൊ പേരില്ലേ?
2: പേരുണ്ട്. ആർ.വി. തമ്പുരാൻ. തമ്പുരാൻ എന്ന് വിളിക്കും.
4: തമ്പുരാനും തമ്പുരാട്ടിയും ഒക്കെ ഇവിടെ ചെറുമക്കളാ ഞങ്ങളെ വിളിക്കുക. അതങ്ങനെ ഒരു പേരാകുക? കേളാന്ന് തന്നെ വിളിക്കാം, അതാ ഒരു സുഖം.

പ്രകാശ ചിന്തകളിൽ ഇന്ന് പരീക്ഷാ പേടിയെക്കുറിച്ച് പറയാം. പരീക്ഷാ കാലമാണ്. പല പരീക്ഷകൾ എഴുതിയിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടോ പത്താം ക്ലാസ്സിലെ പരീക്ഷയും പ്ലസ് ടു പരീക്ഷയും പല കുട്ടികൾക്കും പേടിയോ ടെൻഷനോ ഒക്കെയാണ്. ഫൈനൽ പരീക്ഷ എന്ന് പറഞ്ഞ് കുട്ടികളെ കുറച്ചൊക്കെ ടെൻഷനാക്കുന്നതിൽ മുതിർന്നവർക്കും പങ്കുണ്ട്. സത്യം പറഞ്ഞാൽ ഓരോ ക്ലാസ്സിലെ പഠനവും ഓരോ സ്റ്റെപ്പാണ്. നമ്മൾ ഒരു സ്റ്റെയർകേസ് കയറുകയാണെന്ന് വിചാരിക്കുക. ഓരോ പടിയായി കയറുന്നു. എല്ലാ പടികളും ഒരുപോലെയാണ്. ആദ്യത്തെ പടിയിൽ കാലെടുത്ത് വയ്ക്കുന്നത് പോലെയുള്ളൂ പത്താമത്തെയോ പന്ത്രണ്ടാമത്തെയോ പടിയിൽ കാല് വയ്ക്കുന്നതും. ഓരോ ക്ലാസ് കടക്കുന്നതിനെയും അങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ മുകളിലോട്ട് കയറും തോറും പടി കൂടുതൽ ഉയരമുള്ളതാകുമെന്നോ പടി കടക്കാൻ പറ്റില്ലെന്നോ ഉള്ള ചിന്തകൾക്ക് അർത്ഥമില്ല. പറഞ്ഞു വരുന്നത്, പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്കോ പന്ത്രണ്ടാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കോ മറ്റു പരീക്ഷകളിൽ നിന്ന് ആവശ്യമില്ലാത്ത പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. ഓരോ ക്ലാസ്സിലും പഠിക്കേണ്ട വിഷയങ്ങൾ പഠിക്കുന്നു. അത് സംബന്ധിച്ച് എന്തൊക്കെ അറിയാം, എന്തൊക്കെ അറിഞ്ഞുകൂടാ എന്ന രീതിയിൽ ഒരു ടെസ്റ്റ് നടത്തുന്നു. ആ ടെസ്റ്റിനു വേണ്ടി കഴിയുന്നത്ര നന്നായി തയ്യാറെടുക്കുന്നു. ടെസ്റ്റിൽ അറിയാവുന്നതെല്ലാം നന്നായി എഴുതുന്നു. ആ പടി കടക്കുന്നു. ഇത്രയേയുള്ളൂ പരീക്ഷ എന്നത്. ഇതിനപ്പുറം പരീക്ഷയെ സംബന്ധിച്ചുള്ള എന്തു ചിന്തയും അധികപ്പറ്റാണ്. പിന്നെ എല്ലാറ്റിനും A+ വാങ്ങിയേ തീരൂ എന്ന് രക്ഷിതാക്കളോ അധ്യാപകരോ കുട്ടികളെ നിർബന്ധിക്കരുത്. അതിനുവേണ്ടി അവർ ശ്രമിച്ചോട്ടെ. അവരുടെ പഠന രീതിക്ക് അനുസരിച്ച് ലഭിക്കാവുന്ന പരമാവധി മാർക്ക് ലഭിക്കട്ടെ. അങ്ങനെ ഒരു നിലപാടാണ് രക്ഷിതാക്കളും അധ്യാപകരും സ്വീകരിക്കേണ്ടത്. അത് കുട്ടികളിൽ സമ്മർദ്ദം കുറയ്ക്കാൻ ഏറെ സഹായിക്കും. വാസ്തവത്തിൽ കുട്ടികളുടെ ഏറ്റവും വലിയ ടെൻഷൻ രക്ഷിതാക്കളെ ഓർത്താണ്. മാർക്ക് കുറഞ്ഞാൽ അവർ വിഷമിക്കുമോ, വഴക്കു പറയുമോ, താരതമ്യം ചെയ്യപ്പെടുമോ, നാണക്കേടാകുമോ എന്ന ചിന്ത കുട്ടികളിൽ ആകുലതയുണ്ടാക്കും, ടെൻഷൻ ഉണ്ടാക്കും. പഠിക്കുന്ന കാര്യത്തിൽ കുട്ടികൾ തമ്മിൽ വ്യത്യാസമുണ്ട്. നന്നായി പഠിക്കുന്നവരുണ്ട്, മെനക്കെട്ട് പഠിക്കുന്നവരുണ്ട്, ശരാശരി പഠിക്കുന്നവരുണ്ട്, ഒട്ടും പഠിക്കാത്തവരുമുണ്ട്. ഏതു വിഭാഗത്തിൽപ്പെട്ടവരായാലും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക എന്നതാണ് പ്രധാനം. അവിടെ അലസത കാണിക്കാതിരിക്കുക. ഏതു തയ്യാറെടുപ്പും അതിന്റേതായ ഗുണം തരുമെന്നും മറന്നുപോകരുത്. ഒരാൾ ഏതു കാര്യത്തിലായാലും കടമ്പ കടന്നു എന്നാൽ അത് അയാൾക്ക് മാത്രമുള്ള ഫലമാണ്, അഭിമാനമാണ്, സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ കടമ്പ കടക്കുക എന്നതാണ് പ്രധാനം. അതിന് പരമാവധി സമയമെടുത്ത് വർക്ക് ചെയ്യാൻ കഴിയണം. അങ്ങനെ വർക്ക് ചെയ്യാൻ, അതായത് പഠിക്കാൻ, ആവശ്യമായ അന്തരീക്ഷം ഒരുക്കിക്കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയണം. കുട്ടികളോട് എപ്പോഴും പഠിക്ക് പഠിക്കുക എന്ന് പറയാതിരിക്കാൻ ശ്രമിക്കണം. അതവരിൽ അസ്വസ്ഥതയുണ്ടാക്കും. പഠിക്കാനുള്ള ഓർഡർ കൊടുക്കുന്നതിനേക്കാൾ അതിനുള്ള പ്രേരണ ഉണ്ടാക്കുകയാണ് വേണ്ടത്. പിന്നെ പരീക്ഷാ സംബന്ധമായ സ്ട്രെസ്സിനെ കുറിച്ച് കൂടി പറയാനുണ്ട്. സ്ട്രെസ് രണ്ടു തരത്തിലുണ്ട്, യൂസ്ട്രെസ്സും ഡിസ്ട്രെസ്സും. അതിൽ ഡിസ്ട്രെസ് അതൊട്ടും വേണ്ട, അതൊഴിവാക്കാനാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ. ഇനി യൂസ്ട്രെസ്, ആ സ്ട്രെസ് വേണം കേട്ടോ. അതെന്താന്ന് വെച്ചാൽ പരീക്ഷയാണ് എന്ന ഗൗരവം, അത് വേണം. അത് പരീക്ഷയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏതു കാര്യത്തിലും അത് വേണം. എന്നാലേ അലസത ഉണ്ടാവാതിരിക്കൂ, ഉത്തരവാദിത്തമുണ്ടാകും. കുറച്ച് സമയമേ ഉള്ളൂ. അതിനിടയിൽ പഠിച്ചു തീരുമോ എന്ന ആശങ്കയുള്ളവരുണ്ടാകും. നിങ്ങൾക്ക് ഒരു കാര്യം അറിയുമോ, പഠിക്കണമെന്നുള്ളതും പാസ്സാവണമെന്നുള്ളതും ഒരു ആവശ്യമായി നിങ്ങളുടെ ഉള്ളിൽ കയറിപ്പറ്റിയാൽ നിങ്ങൾ പഠിച്ചിരിക്കും. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ പഠിക്കുക തന്നെ ചെയ്യും. ഓർത്തു നോക്കൂ, ഇതേക്കാൾ അഡ്വഞ്ചറസ് ആയ അല്ലെങ്കിൽ ആവശ്യമില്ലാന്ന് വീട്ടുകാർ പറഞ്ഞ എത്രയോ കാര്യങ്ങൾ നിങ്ങൾ വാശിയോടെ ചെയ്തിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്നറിയുമോ? അത് നിങ്ങളുടെ ആവശ്യകതയായിരുന്നു. അങ്ങനെയുള്ള നിങ്ങൾക്കാണോ ഈ പരീക്ഷ? വളരെ നിസാരമായി എഴുതി പാസ്സാകാവുന്നതേ ഉള്ളൂ ഇത്. അതൊരു വാശിയായി എടുക്കണം. നിങ്ങൾ പഠിക്കില്ല എന്ന് പറഞ്ഞവരുടെ മുൻപിൽ, രക്ഷപ്പെടില്ല എന്ന് മുദ്രകുത്തിയവരുടെ മുൻപിൽ തലയുയർത്തി നിൽക്കാനുള്ള അവസരമാണ് ഈ പരീക്ഷകളെന്ന് ഓർത്താൽ മതി. 3 ആഴ്ചത്തെ പരിശ്രമം, അത് സ്വയം അഭിമാനിക്കാൻ കാരണമാകുമെങ്കിൽ ആ 3 ആഴ്ച പാഴാക്കി കളയരുത്. ആരുടെ നിർബന്ധവും ഇല്ലാതെ സ്വയം പഠിക്കാം. ഒരു പേടിയുമില്ലാതെ അനായാസേന പരീക്ഷ എഴുതാം. ആ പടിയും സുഗമമായി കയറാം.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോദലങ്ങളിൽ പൂത്തുവിടർന്ന് സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി സാംസ്കാരിക ഇടങ്ങൾ.
1: സാംസ്കാരിക ഇടങ്ങൾ.

0: സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് കോഴിക്കൽ കൊട്ടാരത്തെ കുറിച്ച് കേൾക്കാം. തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് ടൗണിലാണ് കോഴിക്കൽ കൊട്ടാരം നിലകൊള്ളുന്നത്. നാണയ പഠന കേന്ദ്രം എന്ന നിലയിലും ഫോക്ലിയർ മ്യൂസിയം എന്ന നിലയിലും കോഴിക്കൽ കൊട്ടാരം പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നു. വേണാട് രാജകുടുംബത്തിന്റേതായിരുന്നു കൊട്ടാരം. ഇന്ന് പുരാവസ്തു വകുപ്പിന്റേതാണ്. ഉമയമ്മ റാണിയാണ് ഈ കൊട്ടാരം പണികഴിപ്പിച്ചത് എന്ന് ചരിത്രരേഖകൾ പറയുന്നു. 1677 മുതൽ 1684 വരെ റീജന്റ് ഭരണം നടത്തിയ രാജ്ഞിയായിരുന്നു ഉമയമ്മ റാണി. എട്ടുവിട്ടിൽ പിള്ളമാരുടെ ആക്രമണം ഭയന്ന ഉമയമ്മ റാണി ഒളിവിൽ താമസിച്ചിരുന്ന കൊട്ടാരമാണ് കോഴിക്കൽ കൊട്ടാരം എന്നും പറയപ്പെടുന്നുണ്ട്. ആക്രമണങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള തുരങ്കവും ഉണ്ടായിരുന്നത്രേ. തുരങ്കത്തിന്റെ ചില അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ കാണാം. പരമ്പരാഗത തച്ചുശാസ്ത്ര പ്രകാരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതും നാലുകെട്ട് മാതൃകയിലുള്ളതുമായ കോഴിക്കൽ കൊട്ടാരം പകരുന്ന കാഴ്ച കമനീയമാണ്. വിവിധ രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന നാണയങ്ങളുടെ ശേഖരം വിപുലമാണിവിടെ. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നാണയശേഖരമുള്ള കൊട്ടാരവും ഇത് തന്നെയാണ്. 2500 വർഷത്തോളം പഴക്കമുള്ള കർഷ എന്ന നാണയം പ്രധാന ആകർഷണമാണ്. കേരളത്തിലെ പഴയ നാണയങ്ങളായ ഒറ്റപ്പുത്തൻ, കൊച്ചിപ്പുത്തൻ, ലക്ഷ്മി വരാഹൻ, അനന്തരായൻ പണം, കലിയുഗരായൻ പണം തുടങ്ങി വിശാലമായ ശേഖരം. ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ നാണയമായ രാശിയും അതെണ്ണാനുള്ള രാശിപ്പലകയും ഇവിടെയുണ്ട്. നാണയമടിക്കാനുള്ള നാണയ കമ്മട്ടവും കാണാം. നാണയങ്ങൾ കൂടാതെ കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനവും നാടൻ കലാരൂപങ്ങളുടെ മാതൃകയും കോഴിക്കൽ കൊട്ടാരത്തെ സമൃദ്ധമാക്കുന്നു. മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ രാമകഥാപാട്ട് അവതരിപ്പിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന ചന്ദ്രവളയം ഇവിടെ കാണാം. അതുപോലെ നന്തുണിയും അനേകം വിളക്കുകൾ, മരവുരി, ഊരക്കുടുക്ക തുടങ്ങി നിരവധി പ്രദർശന വസ്തുക്കളുടെ വൈപുല്യം കൊണ്ട് സമൃദ്ധമായ കോഴിക്കൽ കൊട്ടാരം അക്ഷരാർത്ഥത്തിൽ ഒരു മ്യൂസിയം തന്നെയാണ്.
1: സാംസ്കാരിക ഇടങ്ങൾ അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി

Rahmania. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ഭാവി ഇരുളുമോ പ്രാണനായക, അമ്പിളി അമ്മാവാനി, ഇനിമേൽ ഒരു എന്ന് തുടങ്ങി 11 ഗാനങ്ങളോടുകൂടി തിരശീലയിലെത്തിയ ചലച്ചിത്രമായിരുന്നു കാഞ്ചന. പക്ഷിരാജ സ്റ്റുഡിയോസ് ബാനറിൽ ശ്രീ രാമലു നായിഡു നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച കാഞ്ചന എന്ന ചലച്ചിത്രത്തിന്റെ കഥ ലക്ഷ്മിയുടെയായിരുന്നു. തിരക്കഥാ സംഭാഷണം മുൻഷി പരമപിള്ള, മാണിക്യം എന്നിവർ ചേർന്നായിരുന്നു നിർവഹിച്ചത്. ഛായാഗ്രഹണം ശൈലൻ ബോസ്, ചിത്രസന്നിവേശം ജി വേലുസ്വാമി, അഭയദേവിന്റെ ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചത് എം എസ് സുബ്ബയ്യായിരുന്നു. രാമസ്വാമി, പി എ പെരിയ നായികി, എം എൽ വസന്തകുമാരി, ജയലക്ഷ്മി എന്നിവരായിരുന്നു ഗായകർ. 1952 ഡിസംബർ 24 തീയതി പ്രദർശനത്തിനെത്തിയ കാഞ്ചന എന്ന ചലച്ചിത്രത്തിൽ സുകുമാരൻ നായർ, പ്രേം നസീർ, കെ ആർ രാമസ്വാമി, ദ്വരരാജ്, തോമസ്, ലളിത, പത്മിനി, ആറമുള പൊന്നമ്മ, മിസ്കുമാരി, എം എൻ നമ്പ്യാർ, എൻ എസ് നാരായണപിള്ള, കണ്ണയ്യ, തങ്കമ്മ, കമലം, വാണക്കുറ്റി, തങ്കം, ബി എസ് സരോജ, ജയശ്രീ, മാത്തപ്പൻ, അടൂർ പങ്കജം, പങ്കജവല്ലി, ബേബി ഗിരിജ, മാസ്റ്റർ ബോബൻ, കുഞ്ചാക്കോ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. 11 പാട്ടുകളാണ് കാഞ്ചന എന്ന ചലച്ചിത്രത്തിൽ ഉണ്ടായിരുന്നത്.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിധി വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമിർത്ത അനുഭവങ്ങൾ എത്ര, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെ ഇല്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിൽ ഇരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട് നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം. ഒരു നാടകകാരൻ.

ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: കേരളത്തിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട യൂറോപ്യൻ കോട്ട ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കേരളത്തിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട യൂറോപ്യൻ കോട്ട ഏതാണ്? ശരിയുത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്.

0: ആത്മഹത്യാ പ്രതിരോധം വളരെയേറെ ജാഗ്രത പുലർത്തേണ്ടതായ ഒരു വിഷയം. ആത്മഹത്യയെ പ്രതിരോധിക്കാനാവുക എന്നത് ഒരു സാമൂഹിക പ്രതിബദ്ധതയാണ്. അതുകൊണ്ടുതന്നെ ആത്മഹത്യാ സൂചനകൾ എന്തൊക്കെയാണെന്നും അവ ശ്രദ്ധയിൽപ്പെട്ടാൽ വ്യക്തിയെ സ്വയം ഹത്യയിൽ നിന്ന് എങ്ങനെ പിന്തിരിപ്പിക്കാനാകുമെന്നും ശാസ്ത്രീയമായി മനസ്സിലാക്കിയിരിക്കണം. പ്രധാനമായി മൂന്ന് തരത്തിലാണ് ആത്മഹത്യാ സൂചനകൾ പ്രകടമാകുന്നത്. ഒന്ന്, ഭാഷണത്തിൽ നിന്ന് അഥവാ ടോക്കിൽ നിന്ന്. രണ്ട്, പെരുമാറ്റത്തിൽ നിന്ന്. മൂന്ന്, മൂഡ് അഥവാ വൈകാരിക രീതികളിൽ നിന്ന്. മരിക്കുമെന്ന് ആവർത്തിച്ചുള്ള പറച്ചിലുകൾ, ഡയറിയിലെ കുറിപ്പുകൾ, മറ്റുള്ളവർക്ക് ഭാരമായി എന്നോ ട്രാപ്പിൽ പെട്ടിരിക്കുന്നു എന്നോ ഉള്ള പറച്ചിലുകൾ എന്നിവയെല്ലാം സംസാര സൂചനകളിൽ ഉൾപ്പെടുന്നു. എന്നാൽ ജീവിതത്തിൽ ഇനി പ്രതീക്ഷകളില്ല, സഹായിക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ ജീവിതത്തിനൊരർത്ഥവുമില്ല എന്ന തരത്തിലുമുള്ള പെരുമാറ്റങ്ങൾ, അമിതമായി മദ്യമോ മറ്റു ലഹരി മരുന്നുകളോ ഉപയോഗിക്കുക, സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഉൾവലിയാനുള്ള പ്രവണത തുടങ്ങിയ പെരുമാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ്. അതുപോലെ തുടർച്ചയായി മൂഡ് ഓഫ് ആയിരിക്കുക, ഏകാന്തത, വിഷാദം, പെട്ടെന്ന് ദേഷ്യം വരൽ തുടങ്ങിയ കാര്യങ്ങൾ വൈകാരികമായി വരുന്ന മാറ്റങ്ങളിൽ പെടുന്നു. ഒപ്പമുള്ളവർ ഇത്തരം മാറ്റങ്ങൾ ശ്രദ്ധിക്കാതെ വരുന്നതും ഗൌരവമായി എടുക്കാതിരിക്കുന്നതുമെല്ലാം ദുരന്തങ്ങൾക്ക് കാരണമായിത്തീരും. സൂചനകൾ മനസ്സിലാക്കിയാൽ ആത്മഹത്യയെ പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ സാധിക്കും. മാനസിക അസ്വാസ്ഥ്യങ്ങളോ രോഗാവസ്ഥകളോ ഉണ്ടെങ്കിൽ ഉചിതമായ ചികിത്സ നൽകുക. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവനവനിൽ തന്നെയുള്ള കഴിവുകളെ ഉയർത്തിയെടുക്കുക. വ്യക്തി അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ ആവശ്യമായ പിന്തുണ നൽകുക. നിലവിലിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതിന് ശേഷമുള്ള ജീവിതത്തിന്റെ സുന്ദരമായ അവസ്ഥകളെക്കുറിച്ച് പ്രതീക്ഷകൾ നൽകുക. സാമൂഹിക പിന്തുണ ഉറപ്പുവരുത്തുക തുടങ്ങി നിരവധി കാര്യങ്ങൾ ആത്മഹത്യ പ്രതിരോധിക്കാൻ സഹായിക്കുമെന്നുറപ്പാണ്. ഒരപേക്ഷയും കൊടുക്കാതെ, ആരെക്കൊണ്ടും ശുപാർശ ചെയ്യിക്കാതെ, ഒരിടത്തും ക്യൂ നിൽക്കാതെ, വെറുതെ കിട്ടിയതല്ലേ ഈ ജീവിതം, അതങ്ങേയറ്റം അർത്ഥവത്തായും ആനന്ദകരമായും അനുഭവിക്കുക എന്നതല്ലേ പ്രധാനം. ഏത് പ്രശ്നത്തിനും ഒന്നല്ല, ഒരു നൂറ് പരിഹാരങ്ങളുണ്ട്. ഒരു പരിഹാരവും ഇല്ല എന്ന് വിചാരിക്കുന്നത് സങ്കുചിതത്വമാണ്. നോക്കൂ, എത്ര പേർ ഓടാനും ചാടാനും എണീറ്റിരിക്കാൻ പോലും സാധിക്കാതെ നമ്മളോടൊപ്പം ജീവിച്ചിരിക്കുന്നു. അവരൊന്നും ജീവിതത്തെ പഴിക്കുന്നില്ല. എന്നിട്ടാണ് ഒരു പ്രശ്നത്തിന്റെയോ ചിന്തയുടെയോ വികാരത്തിന്റെയോ ചിലന്തി വലയിൽ കുരുങ്ങി അത് പൊട്ടിക്കാൻ ശ്രമിക്കാതെ സ്വയം ഹത്തിക്കൊരുങ്ങുന്നത്. ആത്മഹത്യ ഇന്ന് നിയമപരമായി കുറ്റകൃത്യമല്ല എന്ന് വരുന്നത് പോലും അതിന്റെ അവസ്ഥകളെ ശാസ്ത്രീയമായി വീക്ഷിക്കാനാവുന്നതുകൊണ്ടാണ്. രോഗത്തിനോ രോഗത്തിന് തുല്യമോ ആയ ഈ അവസ്ഥയെ പ്രതിരോധിച്ച് നിർമാർജനം ചെയ്യാനാവുക എന്നത് സാമൂഹിക ആരോഗ്യത്തിന്റെ ഉയർന്ന അവസ്ഥയാണ്.
1: രക്ഷിതാക്കൾ അറിയാൻ അവതരണം ഗായത്രി ദേവി, തയ്യാറാക്കിയത് എൽ ആർ മധുജൻ, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ ഹൃദയത്തുടിപ്പുകൾക്ക് ദലമർമ്മരങ്ങളുടെ താളം. കാതുകളിൽ എപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീഥിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുഴൽ നാദം. പനീർ പൂക്കളുടെ മണം. നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുര മുമ്പരമോ. പ്രിയതേ, തിരിച്ചൊന്നും അരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണ് നിഹൃതം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തേക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വാതന്ത്ര്യവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: ബട്ടർലാ ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർലാ ഐസ്ക്രീം പുളിയറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9895381668. ബട്ടർലാ ഐസ്ക്രീം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: സിനിമ ശബ്ദരേഖ
1: ശ്രോതാക്കളുടെ പ്രിയ സിനിമകളുടെ ശബ്ദരേഖ കേൾക്കാം.
2: ആഷാഢം പാടുമ്പോൾ ആത്മാവിൻ രാഗങ്ങൾ ആനന്ദ നൃത്തമാടുമ്പോൾ
3: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം മഴ. രചനാ സംവിധാനം ലെനിൻ രാജേന്ദ്രൻ. നിർമ്മാണം ജി ഹരികുമാർ. ഛായാഗ്രഹണം എസ് കുമാർ. സംഗീതം രവീന്ദ്രൻ. അഭിനേതാക്കൾ ബിജു മേനോൻ, സംയുക്ത വർമ്മ, ലാൽ, സിന്ധു ശ്യാം, തിലകൻ, ദേവി അജിത്, ഉർമ്മിള ഉണ്ണി, ജഗദീശ് ശ്രീകുമാർ തുടങ്ങിയവർ.

0: എന്താ ഒരു ത്രില്ല്! സ്വന്തം നാടെടുത്തപ്പോ പോയി തുടങ്ങിയല്ലേ.
1: ഇതുവഴി നടന്നാണ് എന്ന് ഞാൻ സ്കൂളിൽ പോയിരുന്നു. ആഹാ, ഭൂമിയിലെ സ്വർഗം ഇവിടെയാണ്.
0: Very old usage.

0: அதே கொஞ்சம் ஐயா. ஆ போறோம் போறோம்மா போறோம். ஆ നല്ല സാപ്പാട് കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം.
1: ഉഗ്ര കൊള്ള എന്നൊക്കെ പറഞ്ഞപ്പോഴേ തോന്നി എന്തോ പാരയുണ്ടെന്ന്. എവിടെ ചിക്കൻ പൊട്ട മീൻ വറുത്തത് എവിടെ?
0: എന്റെ മോള് അതൊന്നും ഇല്ലാതെ കഴിക്കില്ലെന്ന് അറിയില്ലേ സരസ്വതി.
1: നമ്പർ ഒന്നും ഇറക്കല്ലേ മാധവൻ നായരെ. ഉച്ചക്ക് പറഞ്ഞു വൈകുന്നേരം ആവട്ടെ, വൈകുന്നേരം പറഞ്ഞു രാത്രി ആവട്ടെ, എന്നിട്ട് ദാപ്പ് നിരത്തിരിക്കണം തൈരോണ്ടുള്ള. ഇവിടെ ഇറച്ചി മീനൊന്നും ആരും ഉപയോഗിക്കാറില്ല, നല്ലതൊട്ട് കിട്ടൂല. താഴ്ന്ന ജാതിക്കാരെ ഇതൊക്കെ ഉപയോഗിക്ക, എന്നാ എന്നെ താഴ്ന്ന ജാതി കൂട്ടിയാ മതി.
0: പ്രത്യേകിച്ച് കൂട്ടണോ? സംസർക്കേ ഗുണെ.
1: തമാശയല്ലേ, കഷ്ടപ്പെട്ട് തമാശ പറയുമ്പോ ചിരിക്കാതിരിക്ക എങ്ങനെയാ? ഐ ആം വെരി സീരിയസ്, എനിക്ക് ഭക്ഷണം വേണ്ട. ഭദ്രേ
0: മോളെ,
2: ഭദ്രേ നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഇവിടെ നമ്മള് മത്സ്യം വെച്ചാ അതിന്റെ നാറ്റം ചുറ്റും പരക്കും.
1: എപ്പോഴാ അമ്മ മത്സ്യത്തിന് നാറ്റം വെച്ചുറങ്ങിയത്?
2: ഓരോ നാട്ടിൽ പോയാ അവിടുത്തെ രീതി അനുസരിച്ച് കഴിയണ്ടേ?
1: എന്തിനു സഫർ ചെയ്യണം? ബാംഗ്ലൂരിൽ കഴിഞ്ഞാ പോരായിരുന്നോ?
2: നിന്റെ അച്ഛന്റെ ആഗ്രഹമാണ് ഇനിയുള്ള കാലം ഇവിടെ കഴിയണമെന്ന്. അദ്ദേഹത്തിന്റെ ഒരാഗ്രഹത്തിനും ഞാൻ എതിരെ നിന്നിട്ടില്ല.
1: അമ്മയ്ക്കും ഈ വീട് ഇഷ്ടമല്ലാന്ന് എനിക്കറിയാം.
2: എന്റെ കയ്യും പിടിച്ച് ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ കാലൂത്തിയ കൊന്നുകളയെന്ന് പറഞ്ഞവരാ ഏട്ടന്റെ ആൾക്കാര്. സുഖമില്ലാതെ കിടപ്പിലായ അച്ഛനെ കാണാൻ പോലും ഏട്ടനെ അവര് സമ്മതിച്ചില്ല. ആ ബഹളത്തില് കൈക്കുഞ്ഞായി നീ ഉറക്ക കരഞ്ഞപ്പോ മാധവേട്ടൻ അമ്മയെങ്കിലും നിന്നെ വന്ന് എടുക്കുമെന്ന് ഞാൻ ആശിച്ചു, വന്നില്ല. പിറ്റേന്ന് ട്രെയിനിലിരിക്കുമ്പോ മാധവേട്ടൻ അച്ഛൻ മരിച്ചത് പത്രത്തിൽ നിന്നാ വായിച്ചത്. ആ പാവ അന്ന് കുറെ കരഞ്ഞു. എല്ലാറ്റിനും കാരണക്കാരി ഞാൻ തന്നെയാ. എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടതല്ലേ ഒക്കേറ്റിനും കാരണം.
1: ഈ സെന്റിമെന്റ്സിലൊന്നും ഞാൻ വീടില്ല മോളെ.
2: വാ നീ വന്ന് വല്ലതും കഴിക്കേ.
1: വേണ്ടാന്ന് പറഞ്ഞല്ലോ.
2: ആ പാവം പുറത്തുപോയി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ചിക്കൻ.
1: റിയലി?
2: അയ്യോ

0: ഇനി നിങ്ങൾ വിട്ടോ.
1: ഊണ് കഴിക്കാൻ വരുമല്ലോ.
0: വരണമല്ലോ.
1: മോള് വരുന്നു, അച്ഛൻ്റെ കൂടെ വന്നോളാം.
0: മുതല യാർ വന്നീങ്ക?
2: ഞാനാ സർ.
0: അപ്പടിയാ, അപ്പൊ നീ വാ, നിങ്ങെല്ലാം ഉക്കറിഞ്ഞ. ചെറിയ പനിയേ ഉള്ളൂ. കരിപ്പട്ടിയും ചുക്കും ഇട്ട് കാപ്പി ഉണ്ടാക്കി കഴിക്കുക, രണ്ടു ദിവസത്തിനകം മാറും.
2: കരിപ്പട്ടി കാപ്പിയോ?
0: തനിക്ക് അറിയില്ലെങ്കിലേ തന്റെ അമ്മയ്ക്ക് അറിയാം, പറഞ്ഞാ മതി.
2: സർ പാരസെറ്റമോള ആംബസിലിനോ?
0: പോടാ.
3: ഡോക്ടർ സർ, ഒരേ വലിയ ഇരിക്ക് സർ. നൈറ്റ് പൂര തൂങ്ങവേ ഇല്ല സർ. സാർ
0: அப்படியே இருக்கட்டும், இல்லன்னா சேனமா மறுபடியும் போயிட்டு வா. போயிட்டு வாப்பா.

0: அம்புட்டி ஏபா இந்த வாணி இந்த மருந்து எடுத்துட்டு போ. தம்பிதுரை தம்பிதுரை யாரது?
1: நான்டா.
0: நீயா தம்பிதுரை?
1: ஆமா டாக்டர்.
0: என்ன உனக்கு காது கேட்கல?
1: இல்ல சார், ஒரு முக்கியமான விஷயம் டிஸ்கஸ் பண்ணிருந்தார்.
0: சரி வா வா வா உள்ள வா. உக்கார். என்ன ப்ராப்ளம்?
2: சுகர் கூடுதலா இருக்கு டாக்டர்.
0: அப்படியா? லேப் ரிப்போர்ட் இருந்தா கொடு.
2: இல்ல டாக்டர்.
0: லேப் ரிப்போர்ட் இல்ல, சுகர் இருக்குன்னு எப்படி தெரியும்?
2: எல்லாரும் சுகர் முத்துன்னு தான் கூப்பிடுவாங்க டாக்டர்.
0: என்னது சுகர் முத்துவா? என்னையா பேரு?
3: எப்போ என் மேல சந்தேகம். பக்கத்து வீட்டுல நளினின்னு ஒரு பெண் இருக்கிறதுனால ஏன் வீட்டு முற்றத்தும் நிக்க கூடாதுன்னு சட்டம் போட்டுக்கிறேன். பொம்பளைங்க குளிக்கிறதுனால ஆற்றுங்கரையிலே போக கூடாதுன்னு சொல்றேன்.
4: டாக்டர், அண்ணன் தங்கச்சியை பாக்குறது இல்லையா? மகன் அம்மாவை பாக்குறது இல்லையா? அதுல என்ன டாக்டர் தப்பு?
0: யோ, அம்மா தங்கச்சியை பாக்குறது யாராவது ஆத்துக்கிற போங்களா? சொல்லியா, சொல்லு.
2: ஏய் டாக்டர் சார், ஒரு மணிக்கூர் ஆயி காத்திருக்கணும். வாக்கு வாழ்ச்சியில ஞானங்க போவோம்.
0: சோரி டாலிங், 5 minutes. எப்பழும் பாடുന്ന പുഴ, കിളികളുടെ കിന്നാരം, ആകാശത്തിന്റെ നീലിമ, ഇത് ഇവിടെ അല്ലാതെ വേറെ എവിടെ ഉണ്ട്?
2: എന്താ, ബാംഗ്ലൂരിലെ ആകാശത്തിന് പച്ച നിറമായിരുന്നോ?
0: ഞാൻ ഇവിടെ മുമ്പ് എത്തേണ്ടതായിരുന്നു.
2: പിന്നെ എന്തിനാന്ന് അമ്മോട് പറഞ്ഞത്? ഞാൻ ചാവുമ്പോ എന്റെ ശവം ഇവിടെ കൊണ്ടുവരരുതെന്നും ഇവിടെ ഉള്ളവരെ ആരും അറിയിക്കരുതെന്നൊക്കെ. ഭർത്താവിന്റെ വീട്ടിൽ ഇറക്കി വിട്ട പാവ അമ്മയെ കബളിപ്പിക്കാനോ?
0: എവിടെയായാലും വേരുകൾ കൊടുത്തു വലിക്കും, സ്വന്തം മണ്ണിലേക്ക് തന്നെ വലിക്കും. ഒന്നേ പറ്റൂ.
2: ഈ പറഞ്ഞത് ഒരാൾക്ക് മാത്രമല്ല, എന്നെയും വേരുകൾ വലിക്കുന്നുണ്ട്, ഞാൻ ജനിച്ച മണ്ണിലേക്ക്. പാവം ലജ്മയും രവീന്ദ്രൊക്കെ എന്നെ കാത്ത് വിഷമിച്ചിരിക്കുകയായിരിക്കും. എത്ര ഫ്രണ്ട്സ് ഉണ്ടായിരുന്നറിയോ? പ്ലസ് ടുവിനൊക്കെ പഠിക്കാനുള്ള അടിച്ചു പൊളിച്ച് നടക്കേണ്ട സമയാ, അപ്പോഴാണ് അവിടെയുള്ള വേരുകൾ വിളിക്കുന്നത്.
5: എഴുന്നേക്കോളെ, സ്കൂളിൽ പോണ്ടതല്ലേ? നേരെ ഒരുപാടായി. എഴുന്നേക്കടി.
2: നല്ലൊരു സ്വപ്നം കൊണ്ട് കിടക്കായിരുന്നു, അപ്പോഴൊരു.
5: ഓ പിന്നെ 9 മണിക്കല്ലേ സ്വപ്നം കാണല്?
2: 10 മിനിറ്റ് കൂടെ കിടന്നാ ബാക്കിയും കൂടി കാണാം.
5: അങ്ങനെ ഇപ്പൊ കാണണ്ട.
2: ഓ
5: എന്താ മോള് കണ്ട സ്വപ്നം?
2: റാണിയും ഞാനും ടീച്ചർ ലിയോ ഫെർണാണ്ടസും കണ്ടു തീരുന്നതിന് മുമ്പ് എന്നെ ഉണർത്തിയില്ലേ?
5: എന്നും നിനക്ക് അങ്ങനെ ഒരു പറച്ചിലുണ്ടാവും, ഒരിക്കലും കണ്ടു തീർക്കേയില്ല. ഇതാ പോയി പല്ലേക്ക്, വെള്ളം ചൂടായി കിടപ്പുണ്ട്. ഇവിടെ ആദ്യമായിട്ട് സ്കൂളിൽ പോവല്ലേ, കുളിച്ചിട്ട് വാ.
2: അവരാന്നല്ല കുളിച്ചു. ഇന്നലെ എപ്പോ? കൈതോന്നിയും പയറുപൊടിയൊക്കെ തേച്ച് കുളിപ്പിച്ച ഓർമ്മയില്ലേ?
5: അത് മിനിഞ്ഞാന്ന്.
2: ഓ, ഇന്നലെ മേലെ കഴുകി. അത്
5: എന്തെങ്കിലും ആവട്ടെ, പെട്ടെന്ന് വേണം.

0: Vale. ഇടുക്കി വെക്കിയത്.
1: ബാംഗ്ലൂരിലായാലെന്ത് പട്ടിക്കാട്ടിലായാലെന്ത് മായയുടെ പാല് പഴയതുപോലെ തന്നെ.
2: മാധവൻ നായരുടെ ഒടുവിലത്തെ എറ കളഞ്ഞാ മതി, അപ്പൊ നായക്ക് ഒരു പേരും ആവും.
3: ഇനി ഇതൊക്കെ നിയന്ത്രിച്ചില്ലെങ്കിലേ കെട്ടിക്കൊണ്ട് പോകുന്നതിനടുത്ത് ഇങ്ങനെയൊക്കെ പറയും, അവൻ രണ്ട് പെട പഠിക്കുമ്പോ മോങ്ങിക്കൊണ്ടി പോരും.
4: ഓ പിന്നെ അമ്മയുടെ മുമ്പിൽ അച്ഛൻ നിക്കുന്നില്ലേ എയർ ഇന്ത്യയുടെ സിമ്പിൾ പോലെ, അതിനേക്കാളും വളഞ്ഞു നിൽക്കും എന്റെ മുമ്പിൽ.
3: ഓ പിന്നെ നമുക്ക്
1: കാണാം.
3: പല്ലി വെച്ചില്ലേ ഭദ്രേ? അയ്യോ മറന്നുപോയി.
1: ഒരു കാര്യത്തിൽ നമുക്ക് സമാധാനിക്കല്ലേ, ചെക്കന്മാർ ഇവിടെ കാണുമ്പോഴേ ഓടിക്കൊള്ളും.
3: ഓ പിന്നെ എന്റെ വായിന്റെ അടുക്കല്ലേ ചെക്കന്മാരുടെ മൂക്ക്, ഒരപ്പം ആർക്കും പറ്റും. മതി, ബ്രഷ് ചെയ്തിട്ട് പോയാ മതി.
4: ആ

0: ആശപ്പെട്ട് കേട്ടതല്ലവാ.
1: പൈസ
0: പൈസ ഇരുന്ന് തൊള്ളതന്ന വെളിയിലെ ധർമ്മപ്പെട്ടിരിക്ക്, അതിലെ പോട്ടിട്. ഇന്ത വേഷത്തിലെ കൊള്ളം.

0: ഹിന്ദു അല്ലെന്നാണോ?
1: ഇന്ത് വേഷം പാത്താലേ തെരയുന്നെങ്ക.
0: ഓ, വേഷം കൊണ്ടാണോ ഹിന്ദുവിനെ തിരിച്ചറിയുന്നത്?
1: പുറത്ത് അസിംഗമാൻ സ്റ്റാച്ചു വേണ്ടി പാത്തിട്ടിരുന്നത് ഏ കണ്ണാലും ഞാൻ പാത്ത്.
0: അസിംഗമാൻ സ്റ്റാച്ചുയോ? അതെന്താ അത്?
1: ഒരു പൊണ്ണ് നിക്കരുത്, നാങ്കയാണോ അത് പാക്കമാട്ടെ.
0: പിന്നെ എന്തിനാ അമ്പലത്തിൽ വെച്ചിരിക്കുന്നത്? ഹിന്ദുക്കൾ അല്ലാത്തവർക്ക് കാണാനോ? ഓ, അതുകൊണ്ടാ ഞാൻ ഹിന്ദു അല്ലാതായത്.
1: നീങ്ക ഹിന്ദു അല്ല, വെളിയെ പോയിട്ട്.
0: ഞാൻ മാധവൻ നായരുടെ മകളാ. ഡോക്ടർ മാധവൻ നായർ ഹിന്ദു ആണെങ്കിൽ?
1: ഡോക്ടർ മാധവൻ നായർ കല്യാശ്ശേരി ബംഗ്ലാവിലെ. സോറി.

0: അവിടെയായിരുന്നു ഞാൻ കേട്ട പാട്ട്. മച്ചാണ്ടെ, അവരെ കോയിൽപ്പാട്ട് നല്ലായിരിക്കാ. അന്ന ആൾക്ക് ഒരേ നിർബന്ധം, ഇപ്പന്നാ കല്യാണം മുടിക്കണോന്ന്. ചിന്ന വയസ്സിലെ കുഴന്തകളെ ഇടുപ്പിലേറ്റ് നടക്കുന്നക്ക് എനക്ക് മുടിയാത്. പഠിപ്പ് മുടിയിട്ടെന്ന് ചൊല്ലി തല്ലിത്തല്ലി കൊണ്ട് പോയിട്ടേ ഇരിക്കറ. അത് തന്നെ നല്ലത്. ഞാൻ കണ്ടു കരിങ്കണ്ണ് പെടാതിരിക്കുന്നതൊക്കെ. ആരാ ഇപ്പൊ കണ്ണറിഞ്ഞത്?
1: നീങ്ക ശാസ്ത്രികളെ പാക്കുന്നത് കണ്ടപ്പോ ഏതാവത്
0: ഞാൻ ഭയന്നിട്ടേ. എനിക്കിഷ്ടപ്പെട്ടത് ആ പാട്ടാണ്, എവിടെയോ കേട്ടുമറന്ന ശബ്ദം പോലെ.

0: ഒരു നല്ല നാൾ നോക്കി വരട്ടും, പാഠം തുടങ്ങാം.
1: ഇത്ര നല്ല ശബ്ദം ഉണ്ടായിട്ടാണോ ശാസ്ത്രികൾ മടിച്ചു നിന്നത്? ശബ്ദം പോയി, പാടാൻ വയ്യ, എന്തൊക്കെ നുണകൾ! ദേ നോക്കൂ, പാടുമ്പോ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നു. വരദാനം പോലെ കിട്ടിയ സിദ്ധികൾ ഈ നാട്ടിൽ കിടന്ന് പാഴാക്കി.
0: അതല്ല ആണ്ടവൻ നിശ്ചയം, ശാപം കിടച്ച കുടുംബമാക്കും എങ്കിലേത്. പഴയ തലമുറ പണ്ണിന പാപങ്ങൾക്ക് ഞാൻ അനുഭവിക്കറേ. ഏ ശാവോടെ അതെല്ലാം തീർത്ത് ഞാൻ കൊളന്തകളെ വിട്ടിടുകയാണ് കടവുള് കിട്ട പ്രാർത്ഥിക്കറേ.
1: അതെ, ഒന്നിൽ ഉറച്ചിരിക്കാത്തോണ്ട ഈ നിരാശയ്ക്ക് കാരണം. ഒക്കയ്ക്കും പേര് കേട്ട തറവാട്. ആനവൈദ്യത്തിൽ കേമനായ മൂത്ത ശാസ്ത്രി, വൈദ്യശാസ്ത്രത്തിൽ കേമനായ ഇനിയൊരു ശാസ്ത്രി, വേറൊരാൾ സംഗീതത്തിൽ മിടുക്കൻ. ഒരാൾ തന്നെ ഇതിലെല്ലാം കൂടി കൈവച്ചപ്പോ പെരുവിക്ക് എന്തോ ഒരു കുറവ്.
0: ആരും പറ്റില്ല ഒന്നും വെച്ചാൻ തുടങ്ങരുത്. ഷാപ്പാട് കുരു ചുറ്റുപറ്റും പോരാത്, അപ്പൊ വേറൊണ്ണം തുടങ്ങും. എരിവും പുളിയും ഒന്നും ഇല്ലെന്നാലും ഇപ്പൊ പട്ടിണി ഇല്ലാമ വീട്ടിലെ പടുക്കല.
2: ഇവിടുന്ന് ചായ കുടിക്കുമെങ്കിലും എടുക്കാം.
0: ഇവിടുന്നല്ല, എവിടുന്ന് വേണേലും കുടിക്കലാം. വിശന്നാ ചോദിച്ചു മേടിച്ച് കഴിക്കാം, പക്ഷേ ഇപ്പൊ ചായ വേണ്ടാം.
1: ചായ കുടിച്ച പിരിയും സരസു അകത്ത് മറ്റവൻ കിടക്കേ.
2: അതാ പാടാനൊരു വിശ്വാസക്കുറവ്.
1: ശാസ്ത്രിയുടെ പാട്ട് കേട്ട് ഞങ്ങളൊക്കെ കോരി തരിച്ചു നിന്നിട്ടുണ്ട്.
0: എന്നാ പ്രയോജനം, ഇന്റെ ഇത്താവട്ട സ്ഥലം മുറിച്ചു കിടക്കാൻ കഴിഞ്ഞോ? എന്നെ ഇവിടെ നല്ല പാടുമൊക്കെ കുടുംബത്തിലിരിക്കു. യാർക്കുമേ ഫേമസ് ആകാൻ മുടിയല്ലേ, കഴിവില്ലാമല്ലേ. ഞാൻ സ്വന്നല്ലേ എന്റെ ശാപം, അതിനാലതാ. മണ്ടൻ ചൊല്ലറ നാക്കാലെ കടവുള ശപിക്കുമ്പോൾ ഉള്ളിൽ അടക്കറ കരച്ചില്ലേ, അതിനാലാക്കും എന്നോട് ഷട്ട് അടച്ചു പോച്ചു. നാട്ടുകാർ കാണിക്കാൻ പൊട്ടിക്കരഞ്ഞു പോകുന്ന സമയത്തിലെ എല്ലാം മറക്കരുതൊക്കെ ഒരു മരുന്ന്. ഇപ്പൊ അതില്ലാതെ എന്നാല മുടിയാത്. കുട്ടികൾക്ക് പാട്ട് ചൊല്ലി കൊടുക്കുന്നതൊക്കെ ഇത്ര സത്തം പോരാ തമാതവ. ഭദ്ര വെങ്കട്ടനപ്പ് മകൾ മാതിരി പത്തുക്കറേ പാട ചൊല്ലിക്കൊടുക്കറേ.
1: മതി, അവൾക്കൊരു കൂട്ടാണ് പ്രധാനം.

0: ഈ കുട്ടികൾക്കൊപ്പം ഭദ്ര പഠിക്കേണ്ടതില്ല. എപ്പോഴാ സൗകര്യം വെച്ചാൽ പോന്നോളൂ, ഞാനിതിൻ്റെ ക്ലാസ്സിൽ ഭദ്രയ്ക്കും ഇരിക്കാം. കുട്ടി ഞായറാഴ്ച രാവിലെ 8 മണിക്ക് തന്നെ വന്നോളൂ, നീ വരണം.
1: രാമാനുജത്തെ കിട്ട എല്ലാം ചൊല്ലി ഏൽപ്പിച്ചിരുന്നെ, നാ ലേറ്റാനാലും ദക്ഷിണ വാങ്ങുന്നതുക്ക്.
2: ആ ദക്ഷിണ കൊടുത്തു.
1: ആ ടേക്കപ്പ, എനിക്ക് മലയാളം തരുമേ. ഉണ്മൈ സൊല്ലേ, കുളന്തികൾക്ക് ചൊല്ലി കൊടുക്കുന്നതുക്ക് അവനുക്ക് നല്ല വശം ഇരിക്ക്. അവനുടെ ഗുരുവും നാൻ താൻ. ഇനി എന്നാണ് വരാൻ പറഞ്ഞത്?
2: ഞായറാഴ്ച.
1: അന്നയ്ക്ക് ഞാൻ വീട്ടിലിരിക്കും. എനക്ക് ദക്ഷിണ കൊടുത്ത ആരംഭം കുറിക്ക് വന്നിട്ട് അത് രാമൻ കയ്യിലെ കൊടുത്തത് ഓ അപ്പാക്കിട്ട് ചൊല്ല വേണ്ട, മനസ്സ് കഷ്ടമാവും. ഒരു അത്യാവശ്യ കാര്യത്തിന് കാലയിൽ ഒരു സ്നേഹിതൻ വന്ന് വിളിച്ചു, ഒരു നല്ല കാര്യത്തിനല്ലേ പോകാമേ ഇരിക്കുന്നത്, എപ്പടി പൊപ്പോയി.
2: ഞാനും പറഞ്ഞു ശാസ്ത്രികൾ എങ്ങടാ പുറപ്പെട്ടതെന്ന്. അടുത്ത് വന്നപ്പോ മനസ്സിലാവുകയും ചെയ്തു, നോണ പറയണ മാഷമാരുടെ അടുത്ത് പഠിക്കാൻ എനിക്ക് ഇഷ്ടല്ല. ഞായറാഴ്ച വരും. പത്ത് രൂപ കൊടു മച്ചാജ.
1: എവളോ കിടച്ചത്?
2: എന്നാ
1: ദക്ഷിണ?
2: 10 രൂപ.
1: 50 രൂപ കൊടുക്കറേ, നീ ആ 10 കൊടു.
2: അത്താ കയ്യില് പണം, അമ്മാവനക്ക് സിഗ്നൽ, രണ്ടാൾക്കും നല്ല പുള്ള. ഇതാ അമ്മ എന്താണ് വിദ്യ?
1: ഉനക്ക് ഞാനൊന്ന് പേരിട്ടത് എതുക്കും തരുമോ? നീ ഒരു വിവരം കെട്ടവളാക്കൂടെ, നീ പുറന്തതിലേ എനക്ക് തരും. കുടറി
2: അപ്പടിയാണ്, നീ അതെടുത്ത് കൊടുത്തിട് അത് ആനമയ്ക്ക് സാപ്പിട്ട് എങ്കിയാവത് പോയി പടുക്കട്ടും.
1: ആനമയ്ക്ക് അത് രമ്പ ഓൾഡ്, ഇപ്പൊ പുതുസാ ഒന്ന് വന്നിരിക്കുക എന്നാ. ആ ക്രിസ്ത്യൻ മാപ്പിള ബെസ്റ്റ് സാധനം, 50 RS കൊടുത്താ പോതും. കൈലാസത്തേക്ക് പോണുമാ, പളനിയിലെ പോണുമാ, എങ്ക വേണാലും നിമ്മതിയാ പോലാം.
2: ഹലോ ഹലോ, നല്ല പിള്ളേ ഇങ്ങവാ. ക്രിസ്ത്യൻ മാപ്പിളയാ? അതിന് 50 രൂപയ്ക്ക് ക്രിസ്ത്യൻ മാപ്പിളേ.
0: 200 പോട്ടാ, ഇന്നയിലിരുന്ന് 3-ാം നാള് താ തലപൊന്തുവേ.
2: ഇന്റെ പേരെല്ലാം ഉങ്ങൾക്ക് എപ്പടി തരും?
0: ഞാൻ താനേ വാങ്ങി കൊടുക്കരുത്?
2: അതോടെ വീര്യം വിലയും കറക്റ്റാ തരുമേ. ചാപ്പിട്ടെന്ന് തെരിഞ്ഞ ഇപ്പൊ അമ്മ കയ്യില് കൊടുക്കറ പെൺപണം പാര്, 1 ലക്ഷമായിരുന്നാലും ഇന്റെ ഞാനത്തെ ഉങ്ങൾക്ക് കിടക്കാതെ.
0: അത്താ കയ്യില് കൊടുക്കറ പണം അതുക്കാന്നിച്ചിട്ടിയാ.
2: പിന്നെ
0: യാറാവത് വന്താ ഉന്നെ കല്യാണം പണി വിടുന്നതൊക്കെ എന്നോട് ചിന്ന ഡൊണേഷൻ അവളുതാ.
2: പോയ പിരിയ ഭാഗവത. അടിയങ്കപ്പ, രാഹുൽ ദ്രാവിഡിനെ പോലിരിക്ക.
3: പോലിരിക്കല്ല, ദ്രാവിഡേനെയാ. എന്റെ സ്കൂളിലാ ദ്രാവിഡ് പഠിച്ചത്. ഞങ്ങളൊരു റിസപ്ഷൻ കൊടുത്തു, അപ്പെടുത്താ. അടുത്ത മെഷീൻ മറിച്ചു നോക്ക്.
2: ഏ ഷാറൂഖ് ഖാനാ?
3: ഞങ്ങൾ ഊട്ടിയിൽ പോയിരുന്നു, അവിടെ ഷാറൂഖ് ഖാൻ. ഏതോ ഷൂട്ടിങ്ങിന് വന്നാണത്രേ, ഇടിച്ചു കഴിഞ്ഞ് ചോദിച്ചൊരു ഫോട്ടോ എടുത്തോട്ടെന്ന്. അപ്പൊ അല്ല അടുത്ത് പിടിച്ച് നിർത്തിയിട്ട് പറയാ, എടുത്തോളെ.
2: ഇന്റെ രണ്ടുപേരിലെ ആരെ പിടിക്കും?
3: ദ്രാവിഡിനെ. ക്ലാസിക്കൽ മ്യൂസിക് അല്ലേ ഇഷ്ടം?
2: ആ
3: കൊളോണിയൽ കസിൻസ് കേട്ടിട്ടുണ്ടോ?
2: കേട്ടിരിക്ക്, അതെനിക്ക് പിടിക്കല്ലേ.
3: എന്നാ വേറെ ഇടാ.
2: ഉണ്ണിയപ്പം ഇപ്പൊ ഉണ്ടാക്കിയതാ, ഇഷ്ടാവോ? നാങ്ക നായർ വീട്ടിലിരുന്ന് ഒന്നും സാപ്പിടക്കൂടാതെ എനക്കപ്പടിയൊന്നുമില്ല, നിനക്ക് ആർക്കിട്ട ചൊല്ല വേണ്ട.
3: ഇത് യാര് പാടിയത്? എന്റെ ഒരു ഫ്രണ്ടിന്റെ ചേച്ചി, എന്നെ കുറച്ചാൽ അവരും പാട്ട് പഠിപ്പിച്ചു.
2: അവര് പാടുന്നിട്ടേ ശരിയല്ല, സ്റ്റൈലാ പാടുമ്പോ അതിലെ ജീവനെ പോയിടും, പിന്നെ എങ്ങനെയാ പാടേണ്ടത്? അത് നിർത്തിരുങ്ങേ.

0: ഭദ്ര സംഗീതത്രാലം പഠിച്ചു.
1: അങ്ങനെ ചിട്ടയായിട്ടൊന്നുമില്ല, ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയത് അമ്മ. അമ്മയും മകളും തമ്മിലുള്ള പഠിപ്പ് ശരിയാവില്ല, പിന്നെ അവിടെ സ്ഥിരമായിട്ട് ടീച്ചേഴ്സിനെ കിട്ടില്ല. കാസറ്റുകളാണ് പ്രധാന ഗുരുക്കന്മാർ.
0: ആരോടാ കൂടുതൽ താല്പര്യം?
1: എം ഡി രാമനാഥൻ.
0: അപ്പോ എന്നെ ഇഷ്ടപ്പെടാൻ വഴിയില്ലല്ലോ. ചാരുദേശിയില് ഏതൊക്കെ കീർത്തനം അറിയാം?
1: ചെമ്മാങ്കുടി പാടിയ കൃപയാ പാലയ, പിന്നെ ബാലമുരളിയുടെ.
0: അപ്പോ ഞാൻ പാടിയത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞോ?
1: അല്ല, എന്തോ ഒരു ആകർഷണം ഇതിനുണ്ട്. ശബ്ദം, ഭാവം, ആലാപനത്തിലെ, ഐ മീൻ. നീ വരറയാ? വരുന്നോന്ന്? മലയാളത്താനാ? ആരുവമൊഴിക്ക് എന്താ പക്കം യാറിയും നമ്പക്കൂടാതെ? എവിടെയാ ഈ ആരുവമൊഴി? ഇങ്ങേരുത്ത കൊഞ്ചം വടക്ക് ആലുവപ്പുഴക്ക് ഇപ്പുറത്തുള്ളവരെ വിശ്വസിച്ചൂടാനാ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറ്. അപ്പൊ ഉങ്ക ഊരങ്കേ? അമ്മയുടെ നാട് ആലുവപ്പുഴക്ക് അപ്പുറത്താ. ശാസ്ത്രികൾ നല്ലോണം മലയാളം പറയുന്നല്ലോ.
2: ശാസ്ത്രികളുടെ അമ്മാവെ തിരുമണം ചെയ്ഞ്ചു കൊടുത്തത് തിരുവനന്തപുരത്താക്കും. ശാസ്ത്രികൾ പഠിച്ചതും അങ്കത്ത്.
1: ഇനി ഞാൻ തന്നെ പൊക്കോളാം, കൂട്ടുവരണമെന്നില്ല.
2: എന്നാ ദിടി നിങ്ങ വന്നത്? പാട്ടത് മതിയെങ്കിൽ കിടച്ച നേരത്തിലെ പാട്ടുപാടി രസിപ്പിക്കറാല്, ഇംഗ്ലീഷ് പേശുറാല്, ഇഷ്ടമായ ഒന്നൊരു കേൾവിയും കൂടെ. മലയാളത്തമാര് കള്ളന്മാരാ?
0: അന്ത പൊണ്ണു കുഞ്ഞമാരി അസൂയ കിടയാത് സ്ട്രെയിറ്റ് ആക്കും. ഏൻ പാട്ട് പിടിക്കുന്ന എവ്വളോ ഫ്രാങ്ക് അസൂലിട്ട് പോണ പാട്ടിയാ. അന്ത പേജിന്റെ കള്ളമേ കിടയാത്.
2: യാരെല്ലാന്ന് തെരയുമ്പോ അന്ത കുട്ടിയുടെ കമ്പനി ഷാറൂഖ് ഖാൻ, രാഹുൽ ദ്രാവിഡ്. ദ്രാവിഡിന് ആ കുട്ടിക്ക് റൊമ്പ പിടിക്കും. ഒരു വേള അവങ്ക കല്യാണം കൂടി മുടിക്കല. അത് കിടയത്ത ഇങ്ങ ഒരാളുടെ ഇംഗ്ലീഷ്.
0: എനക്കൊരാളെ മറ്റും താൻ പിടിക്കും. ഉങ്ക അപ്പ വീട്ടിലെ പൊടി.
3: സ്വന്തം ഭക്ഷണമാണ്, വേറെ ആരും തട്ടിപ്പറിച്ചോണ്ട് പോവില്ലേ?
1: വേറെ പണിയില്ലവർക്ക് സ്പീഡ് കുറച്ച് കൂടും.
3: എന്താണാവോ അത്ര വലിയ പണി?
1: പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ ബുക്കും വെച്ചിരിക്കും, ചുറ്റും നടക്കുന്നതേ ആ കണ്ണ്. എന്താമ്മേത്, മീന്റെ മണം വന്നാ ഞാൻ അതിൽ വീഴുന്ന കരുതിയാ നേരത്തെ കഴിക്കാനിരുന്നത്.
3: എന്താ എന്താ മുനികുമാരി, ഈ ലോകം ഇന്നുകൊണ്ട് അവസാനിക്കാൻ പോകണോ?
1: ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഭദ്രയ്ക്കാവും.
4: ടി വിയിൽ ഇന്നാളെ പോത്തിനെ കൊല്ലുന്ന സീൻ കാണിച്ചിരുന്നു, അത് കണ്ട് പേടിച്ചതായിരിക്കും.
1: അതുകൊണ്ടൊന്നും അല്ല, മാംസം കഴിക്കണ നാവിൽ സംഗീതം വരില്ല.
4: ആര് പറഞ്ഞു?
1: ശാസ്ത്രികള്. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ പ്യുവർ വെജ്.
4: നീ ആ പ്ലേറ്റ് മാറ്റിവെക്കേ, ഞാൻ വേറെ തരാം.
1: വേണ്ട, മതി.
4: മോളുടെ കെയർ ഓഫിലാ ഇതൊക്കെ കിട്ടുന്നത്, അത് നിൽക്കും. ഒരാൾക്ക് വേണ്ടി നോൺ വെജ് ഇവിടെ വെക്കുന്നില്ല.
1: ഞാൻ പുഴയിൽ പോയി കുളിച്ചോട്ടെ.
4: നിനക്കെന്താ കിറുക്കാണോ ഭദ്രെ?
1: ഞാനെമ്പാളും കൂട്ടുകാരും പുലർച്ചെ പുഴപ്പെട്ടാ കുളിക്കുക.
4: അവർക്ക് ശീലം ഉണ്ടാവും, അത് കഴിഞ്ഞ അമ്പലത്തിൽ എന്തെങ്കിലും പണിയുണ്ടാവും.
1: വെളുപ്പിന് തണുത്ത വെള്ളത്തിൽ സാധകം ചെയ്യണത് നല്ലതാ അത്രേ.
4: നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞത്?
1: ഞാനും. ഇത്തിരി ബുദ്ധിമുട്ടിയാലും ശ്രമിച്ചാൽ നല്ലതാന്ന് ശാസ്ത്രികളും പറഞ്ഞു.
2: ഏയ്, വേഗം ഡ്രസ് ചേഞ്ച് പണുങ്ക, വെട്ടം വരതുക്ക് മുന്നാടിയേ ഇന്ന ഇടം ഇടണം.
5: അല്ലേനാ, മമ്മ മേത്താ വാമ്പിളയുടെ കണ്ണ്.
2: ചുമ്മാ ഇരു കണ്ണാ, എനിക്ക് അപ്പടി ഒന്നുമില്ല, ഒന്നുമേ ഭയപ്പെട വേണ. പാത്തത് പോതും, യാരാവത് കണ്ടാ ഉങ്ങളെ കുറിച്ച് എന്നെ നനപ്പേ.
1: എന്ത് മന്ത്രം അത്? ഉറക്കെ ചൊല്ലിക്കൂടെ, അപ്പൊ നമുക്കും കേക്കാലോ.
2: ഗായത്രി മന്ത്രം. ദിനവും ആയിരത്തെട്ട് ആവർത്തി ഉരുവിടുവാറവർ. ആറ്റി തണിയിൽ 336. പൂജയ്ക്ക് മുന്നാടിയെ കോയിൽ എത്തവേണ്ടാമാ, അത് താൻ എന്താ സ്പീഡ്.

0: വായിച്ചു നോക്കാമോ? ഇത്രമേൽ മണമുള്ള കുടമുല്ലപ്പൂവുകൾക്ക് എത്ര കിനാക്കളുണ്ടായിരിക്കും! സന്ധ്യാംബരത്തിന്റെ മിഴിവിളക്കിൽ അവയെത്ര അഴകുള്ളതായിരിക്കും! സന്ധ്യാംബരത്തിന്റെ മിഴിവിളക്കിൽ
1: എന്തോ ഒരു സുഖക്കുറവുണ്ടല്ലേ!
0: താളത്തിന് കുഴപ്പമൊന്നുമില്ല, എന്തോ ഒരു ചേർച്ചക്കുറവ്.
1: സന്ധ്യാംബരത്തിന്റെ മന്ദസ്മിതങ്ങളിൽ അവയെത്ര അഴകുള്ളതായിരിക്കും!
0: വെരി ഗുഡ്.
2: ഒന്നിനും ശ്രദ്ധയില്ലാതെ ഭക്ഷണം കൂടി വേണ്ടാന്ന് വെച്ച് മുറിയടച്ചിരിക്കുന്ന കണ്ടപ്പോഴേ തോന്നി ഈ നെമിനയിലോ കാളന്തിയിലോ വിളയാടാൻ പോയിട്ടുണ്ടാവുന്നു. എന്താണ് ഇന്ന് മോളെ ഇത്ര സന്തോഷിപ്പിച്ചത്?
1: ഞാൻ ഇന്ന് തടാകത്തിനടുത്ത് കുറെ പൂക്കൾ കണ്ടു. അപ്പൊ തോന്നിയത് കുറിച്ചൊന്ന് മാത്രം.

0: എന്താ രണ്ടഭിപ്രായം? ഒന്ന് പോരാ, പിന്നെ പിന്നെ പോരാ അല്ലേ. ചിലപ്പോ ഡോക്ടർ മാധവൻ നായർ ഭദ്രൻ നായരുടെ അച്ഛൻ എന്ന നിലയില് അറിയപ്പെടാൻ സാധ്യതയുണ്ട്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ശബ്ദരേഖ.
1: സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം മഴ.
2: ബാരികയിൽ ഫോട്ടോ അച്ചടിച്ചു വന്നുണ്ട്, ആളെ പിടിയിട്ടു. കവിത ഇങ്ങനെ പാടാറുള്ളതല്ലാന്നറിയാം, എങ്കിലും എന്റെ തൊഴിൽ വെച്ച് ഞാൻ ഒരു രാഗത്തിലേക്ക് ഇട്ടു. കവിത മോശാക്കിയില്ലല്ലോ.
3: എന്റെ കവിതയ്ക്ക് ഇത്ര അർത്ഥമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നീലാംബരി രാഗമൊന്ന് പാടാമോ? അത് കേൾക്കാനാണ് എനിക്കേറെ ഇഷ്ടം. എന്തിനെന്നോ എന്റെ മനസ്സിൽ കവിത പിറക്കാൻ. നീലാംബരി പെയ്തിറങ്ങിയ പുഴയിൽ ഒരു സൂര്യൻ ഒളിച്ചിരിപ്പുണ്ട്.

0: കൂട്ടുകാരവിടെ?
1: ഞാൻ നേരത്തെ പോണു. ഏയ്, ഇതില് പറഞ്ഞത് മറക്കണ്ടാട്ടോ.
2: രാത്രി നിറയെ ജോലി ഉണ്ടായിരുന്നു. ഞാൻ
3: വന്നിരുന്നു വീട്ടിലേക്ക്.
2: മാമ മാമി എല്ലാം ഊരിലേന്ന് വന്നിരുന്നു.

ഇന്ന് ആകാശത്തിൽ കത്തിയെരിയുന്ന മുഖം എന്നെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? കിനാവള്ളി പോലെ എന്നെ വരിയുന്ന ഈ കൈകൾ ആരുടേതാണ്? എൻ്റെ മുറിയുടെ നിശബ്ദതയിൽ ചുണ്ടിൽ ചുണ്ടമർത്തിയത് ആരാണ്?

0: എന്റെ രാഗാലാപനവും ഈ വരികളും ഒരു ബന്ധവും ഞാൻ കാണുന്നില്ല.
1: അതെനിക്കൊരു പ്രചോദനം മാത്രമായിരുന്നു. രാത്രി മുഴുവൻ ശാസ്ത്രികളുടെ പാട്ടിന്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. മനസ്സാകെ സംഘർഷത്തിലുമായി. എഴുതാനിരുന്നപ്പോ വന്നത് ഈ വരികളൊക്കെയാണ്. 10 മിനിറ്റിന്റെ ഉള്ളിൽ എഴുതി തീർത്തു. അപ്പോ വല്ലാത്ത ആശ്വാസം തോന്നി.
0: നന്നായില്ലെന്നല്ല ഞാൻ പറഞ്ഞ,
1: എന്ന് പറഞ്ഞാ ഞാൻ സമ്മതിക്കില്ല.
0: എപ്പോഴും ജീവിതം എന്താണെന്ന് പഠിക്കുക, അതിന്റെ ആഴവും ചുഴിയും പരപ്പും. അപ്പോ കുറച്ചുകൂടി ഗൗരവമുള്ള വിഷയം കിട്ടി.
1: എന്നെ സംബന്ധിച്ച് ഗൗരവമുള്ളതാ ഞാൻ എഴുതിയത്. ഒരു സ്വയം വെളിപ്പെടുത്തൽ. ഒരുപക്ഷേ ആരുടെ ഓട്ടോബയോഗ്രഫിയിലെ ആദ്യ അക്ഷരങ്ങൾ.
0: ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നതാണ് ഈ പ്രായം. കാണേണ്ടതുമാണ്. പക്ഷേ സ്വപ്നങ്ങൾക്ക് വിധിച്ചിട്ടുള്ള ആയുസ് കൂടെ അറിഞ്ഞിരിക്കണം.
1: സ്കൂളിലെ സിസ്റ്റേഴ്സും ഫാദേഴ്സും ഇതൊക്കെ തന്നെയാ പറയുക. അക്കൂട്ടത്തിൽ ശാസ്ത്രികളും. ഏയ്, അത് വേണ്ട.
0: എന്റെ പ്രായം എന്റെ ശത്രുവാണ് കുട്ടി. മുതിർന്ന പെൺകുട്ടികളെ പാട്ട് പഠിക്കാൻ അയക്കാൻ വീട്ടുകാർക്ക് മടിയുണ്ടാവും. ചില കുടുംബക്ഷേത്രങ്ങളിൽ ശാന്തിവേലിക്ക് ശ്രമിക്കേണ്ടായി. ചെറുപ്പായ ഒരു ശാന്തിക്കാരൻ ഇങ്ങനെ അമ്പലത്തില്. അന്ന് ഞാൻ പ്രാർത്ഥിച്ചത് എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് വയസ്സനാക്കി തരണേന്ന്. ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ ഈ അഗ്രഹാരത്തിൽ ഇങ്ങനെ അടിഞ്ഞുകൂടാനായിരുന്നില്ല.
1: ഞാൻ പലതവണ ചോദിക്കണമെന്ന് കരുതി. ഒന്ന്, അത്രയ്ക്ക് അടുപ്പവും ധൈര്യവും ഇല്ലാത്തോണ്ടാ ചോദിക്കാതിരുന്ന്. ഇത്രയും നന്നായി പാടുന്ന ഒരാൾക്ക് വേറെ എവിടെങ്കിലും പോയി ശ്രമിച്ചൂടെ?
0: ഓൾ ഇന്ത്യ റേഡിയോയിൽ ഓഡിഷന് തള്ളപ്പെട്ടവനെ ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ്. തോൽക്കരുതല്ലോ എന്ന് കരുതി ശാസ്ത്രീയ സംഗീതത്തിലെ ഡിഗ്രിയുമായിട്ട് വീണ്ടും ഞാൻ റേഡിയോ സ്റ്റേഷന് പടിയേറി. വോക്കൽ ആർട്ടിസ്റ്റിന്റെ ഇന്റർവ്യൂവിന് മ്യൂസിക് കോളേജിലെ എൻ്റെ ഒരു പ്രൊഫസറുണ്ടായിരുന്നു ജഡ്ജായിട്ട്. വേറെ 3 പണ്ഡിത കേസരികൾ. അവരാഗ്രഹിച്ച് ഞാൻ അവരുടെ ശൈലിയിൽ പാടണമെന്ന്.
2: കേട്ടിട്ടുണ്ടോ അത്?
0: ഞാൻ പാടിയത് എൻ്റെ പ്രൊഫസർക്ക് പോലും പിടിച്ചില്ല. അദ്ദേഹം ചോദിച്ചു, വേണ്ട, നീയും ബാലമുരളീഷനെ അവറിയാ. അതിലെ പുച്ഛ എനിക്ക് മനസ്സിലായി. ഇന്റർവ്യൂവിന്റെ ഫലം ആരും അറിയാതെ ഞാൻ മദ്രാസിലേക്ക് വണ്ടി കയറി. വെള്ള പാൻറ്റും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് പല മ്യൂസിക് ഡയറക്ടേഴ്സിനും പോയി കണ്ടു. ഒരാളൊരു രാഗം പാടിയിട്ട് ഏറ്റുപാടിക്കോളാൻ പറഞ്ഞു. ഞാനൊരു സംഗതി കൂട്ടിപ്പാടി. സൂചിപ്പിക്കല്ലേ, മറുപടി പെട്ടെന്നായിരുന്നു. പാട്ട് പഠിച്ചു എൻ്റെ അപകടം അന്നേരം ഞാൻ അറിഞ്ഞു. അപമാനങ്ങൾ പിന്നെ ഉണ്ടായി. മറ്റൊരാൾക്ക് വേണ്ടി ട്രാക്ക് പാടി ജീവിക്കാൻ മനസ്സ് വന്നില്ല, തിരിച്ചു വന്നു. പിന്നെ എനിക്കൊരു ഉപദേശിയുടെ സ്വരം വന്നെങ്കിലേ, അത് ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പേർക്ക് ഞാൻ അമ്മാവനാണ്, മച്ചാനാണ്, ചേട്ടനാണ്, അച്ഛൻ്റെ സ്ഥാനത്തുമാണ്.
1: എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ശാസ്ത്രികളെന്ന് വിളിക്കാൻ കൂടി മനസ്സിലായിരുന്നില്ല.

0: ഭദ്ര വരുന്ന ഞാൻ അവിടെ കണ്ടു.
1: ഓ, ഇതാണല്ലേ താവളം. ഗംഭീരം. ഇവിടെ എത്തിപ്പെടാൻ ആരോടൊക്കെ വഴിവെച്ചു എന്നറിയോ?
0: എന്തിനാ ഇവിടെ വന്ന്?
1: കൂട്ടിക്കൊണ്ടു വരാത്തോണ്ട്. ഇത്ര രസമുള്ള സ്ഥലം ഒരാൾ മാത്രം അങ്ങനെ ആസ്വദിക്കുന്നത് വേണ്ടാന്ന് വെച്ചു. ഞാൻ ഇവിടെ വിട്ട് പോകും തോന്നുന്നില്ല. ഒക്കെ ഒന്ന് കാട്ടെ.
2: കുറേ

0: പോയട്രി ഡിസ്കഷനിലുള്ള മൂഡിലല്ല ഞാൻ.
1: പിന്നെ
0: ഐ മീൻ എ ഡ്രീം വേൾഡ് ഫുൾ ഓഫ് ഡ്രീംസ്. എന്താന്ന് പറയാമോ? ഐ ലവ് ദോസ് ഡ്രീംസ്.

0: നീ എൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിൽ വലയെറിയുന്നു. എൻ്റെ ചിന്തകൾ മായാവലയത്തിൽപ്പെട്ട മത്സ്യത്തെ പോലെ ആ വലയ്ക്കുള്ളിലേക്ക് ഓടിയണയുന്നു.
1: എല്ലാ കവികൾക്കും കലാകാരന്മാർക്കും ഇഷ്ടവിഷയമാണ് മഴ, സൃഷ്ടിയുടെ നനവ്. ഓരോ മണ്ണിലും പെയ്തിറങ്ങുന്ന മഴയുടെ നിറം വേറെയാണ്, മണം വേറെയാണ്, ഒച്ച വേറെയാണ്, കുളിരും ചൂടും വേറെയാണ്. മനസ്സിലും മൃദംഗമോ? ആരുടെ മനസ്സിൽ നിന്ന് ചോദിക്കുന്നില്ല, പ്രയോഗം നടന്നു.
0: പാട്ടുപാടി മഴ പെയ്യ്ക്കാൻ പറ്റുമോ?
1: ആരാ ഈ വിട്ടിത്തം പറഞ്ഞത്?
0: വലിയ ശാസ്ത്രികൾ.
1: ഒരു കാര്യം തന്നെ മനസ്സിലെപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരുന്ന അത് നടക്കുന്ന ഒരു വിശ്വാസമില്ലേ, അതുപോലെ
0: ഈ ശാസ്ത്രികൾക്ക് മഴ പെയ്യ്ക്കാമോ?
1: തന്റെ മനസ്സിൽ മഴ പെയ്യ്ക്കാം.

0: அம்மா கவலைப்படுறதுக்கு ஒண்ணுமே இல்லை. மூணு நாளைக்கு மெடிசன் எழுதி கொடுக்குறேன், அதை சாப்பிடுங்க. நத்திங் டு வரி. அம்மா வைகுண்ட சாஸ்திரி எங்க?
1: என் மகன் வந்திருக்கு, வெளியே நிக்கிறேன்.
2: வணக்கம் சார்.
0: ஏப்பா வெளியில நின்னுட்டு இருக்கேன். சரி, உங்க அம்மாவுக்கு மேஜர் ப்ராப்ளம் ஒண்ணுமே இல்லை, வெறும் மைனர் டான்சிலைட்டிஸ் தான். பிளட் டெஸ்ட் ரிப்போர்ட் வந்த அப்புறம் டிசைட் பண்ணலாம் என்ன பண்ணலாம்னு. அம்மா பயப்படுறதுக்கு ஒண்ணுமே இல்லை, சின்ன ஆபரேஷன் தான். லேடிஸுக்கு இந்த ஏஜ்ல இந்த மாதிரி ப்ராப்ளம்ஸ் வரும். ஆமா, நீ என்ன பண்ற?
2: அவ்வளோ முக்கியமான ஒன்னும்
1: மியூசிக் எம்மையாக்கும். டாக்டர் பொண்ணுக்கு பாட்டு சொல்லி கொடுக்கறது இவன் தான்.
0: பெரிய சாஸ்திரி தான் பத்ராவுக்கு பாட்டு கத்து கொடுக்கறேன்னு நான் நினைச்சிட்டு
1: இருக்கேன். அப்பா எப்பவுமே வீட்டுல இருக்கிறது இல்ல.
0: சோ மகள் எப்பவும் சொல்ற சாஸ்திரிகள்
2: வேண்டாம்.
0: குட்.
1: എന്ത് പറ്റി ഇന്ന്?
0: ആരാ നിന്റെ മോളെ പാട്ടുപിടിപ്പിക്കുന്നത്?
1: നിന്റെ മോളോ? അതെന്ത് മുതലാ?
0: മോളെ പാട്ടുപിടിപ്പിക്കുന്ന ആരാന്ന് പറഞ്ഞത്?
1: ശാസ്ത്രികൾ.
0: ഓ, എത്രയാ ശാസ്ത്രിയുടെ പ്രായം?
1: പഴയ കളിക്കൂട്ടുകാരനല്ലേ, പ്രായം ഞാൻ പറഞ്ഞിരുന്നു.
0: അയാൾക്ക് 30-നോടടുക്കും. വൈകുണ്ഠ ശാസ്ത്രിയുടെ നല്ല പേര് രാമാനുജ ശാസ്ത്രികൾ. കാണാൻ സുന്ദരൻ. വെളുപ്പിനെ എഴുന്നേറ്റ് കുളിക്കുന്നു, പൂച്ചൂടുന്നു, ധാവണി ചുറ്റുന്നു. നോൺ വെജ് കട്ട്. മോൾക്ക് എന്തിന്റെ അസുഖമായിരുന്നെന്ന് അമ്മ അറിയണമായിരുന്നു.
1: എനിക്ക് കുറച്ച് ബുദ്ധിക്കുറവുണ്ട്, അത് കൂടുതലുള്ള നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇതേവരെ മോൾ ഒന്നും ഒളിച്ചു വെക്കാറില്ല.
0: നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധം നീ വീട്ടിൽ പറഞ്ഞിരുന്നു.
1: ഓ, ഞാൻ വരുമ്പോ കൊണ്ടുവന്ന മോളൊന്നുമല്ല, മുള്ളിന്റെ മുട്ടില് മുള്ളേ ഉണ്ടാവുമെന്ന് പറയാനാണെങ്കിലേ രണ്ടുപേരുടെയും കുറ്റം കൊണ്ട് തന്നെയാ. ഞാൻ അവളോട് തഞ്ചത്തിലൊന്ന് ചോദിക്കാം. അനുസരണ കേട്ടിന് ഇതല്ല തരേണ്ടത്.
3: പിന്നെ നിർത്തിയത്
1: ഒന്നേ ഉള്ളൂന്നൊന്നും ഞാൻ നോക്കില്ല. പറഞ്ഞത് അനുസരിക്കണം, എനിക്ക് പാട്ട് പഠിക്കണം.

0: എന്നോട് ഈ ചോദ്യം ആരും ഇതേവരെ ചോദിച്ചിട്ടില്ലേ? മറുപടി ആർക്കും അറിയേ വേണ്ട. ഒരേ വീട്ടിൽ ഇത്രയും കാലം കഴിഞ്ഞവളെ മറ്റൊരാളുടെ കൈപിടിച്ചു കൊടുക്കാനാണ് എനിക്കിഷ്ടം.
1: ഇത് മാത്രം അറിഞ്ഞാ മതി. ഇപ്പൊ എന്റെ കൂടെ വരാമെങ്കിൽ ഇന്ന് തന്നെ പറയാം.
0: എന്തിനാ ഭദ്ര ഇങ്ങനെ കുട്ടികളെ പോലെ വാശി പിടിക്കുന്നത്? എല്ലാറ്റിനും ഒരു ആലോചന.
1: എന്തോ മനസ്സ് പേടിക്കുന്നു. ഇന്നലെ വരെ അനുഭവിക്കാത്തൊരു ഭയം.
0: അതിനിപ്പോ എന്താ ഉണ്ടായേ?
1: ശാസ്ത്രികൾ എന്റെ അച്ഛനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ? ഇന്നലെ എന്നോട് പാട്ട് പഠിക്കാൻ പോണ്ടെന്ന് പറഞ്ഞു. അതിലെന്തോ ഒരു പന്തിയേട്. മോഹിച്ചത് കൈവിട്ടു പോയാലോ? അച്ഛന്റെ അമ്മയുടെയും മുമ്പിൽ കളവ് ചെയ്തവളെ പോലെ നിൽക്കാൻ വയ്യ. ഒരു പെണ്ണ് സ്നേഹം ചോദിച്ചു വാങ്ങുന്നതിന്റെ നാണക്കേട് അറിയഞ്ഞിട്ടല്ല.
0: വർഷങ്ങളായിട്ട് ഞാൻ പാടുന്നുണ്ട്. അത് കേട്ട് തലയാട്ട് താളം പിടിക്കുകയും ചെയ്യുന്ന സ്ഥിര മുഖങ്ങൾ കണ്ടു പഠിത്തു. സംഗീതത്തെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ പ്രേരിപ്പിച്ച് ഭദ്രയുടെ ചോദ്യങ്ങളാണ്. അത് ഭദ്രയുടെ കവിതകൾക്ക് പ്രചോദനമായെങ്കിൽ അങ്ങനെ ഒരു അടുപ്പ് ഇഷ്ടപ്പെടാത്തവരാരുണ്ട്? അതിനപ്പുറം ഒന്നും എനിക്ക് ആഗ്രഹിച്ചുകൂടാ.
1: ഒരു തരം രോഗമാണിത്, സ്വയം സൃഷ്ടിക്കുന്ന ഷെല്ലിൽ ഒളിക്കാനുള്ളൊരു വാസന.
0: തനിക്ക് ഇങ്ങനെ ഒരു മോഹം ഉണ്ടാവാൻ ഞാൻ കൂട്ടുവെക്കാൻ പാടില്ലായിരുന്നു.
1: പറയുന്ന ആൾക്ക് മോഹമില്ലേ? ഞാൻ വീട്ടിൽ പറയും.

0: മാധവ, ഏ ഇന്ന നേരത്തിലെ?
1: ആരാ എന്റെ മോളെ പാട്ട് പഠിപ്പിച്ചത്? താൻ കള്ളു കുടിച്ചു നടന്നു. മകളെ പഠിപ്പിക്കുന്നത് താനാണെന്ന് കളവും പറഞ്ഞു.
0: രാമൻ ഇതുവരേക്കും ഒരു പിഴവ് വരുത്തിയതായി ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരു വലിയ വീട് പുലർത്താൻ എടുക്ക മുടിയാത്ത ചുമടുമായി നടക്കുകയാണവൻ. പക്ഷേ കുളന്തൈകളുടെ മനസ്സ് എപ്പോഴാണ് മാറണമെന്നറിയാനുള്ള ബുദ്ധി എനക്കുണ്ടായില്ല.
1: എന്താ എന്റെ മോൾക്ക് ഞാൻ ചെറുക്കനെ ചോദിക്കണോ?
0: നമ്മ ഈ സ്വല്ലതിലെ ഏതാവത് സത്യവിരുക്കാന്ന് കേൾക്കുന്നതൊക്കെ തന്നെ എനിക്ക് പേടിയായിരിക്കും. മാധവ, അവന്റെ നിഴൽ മാതിരി എപ്പോഴും നടക്കുന്ന ഒരു പെണ്ണുണ്ട് എന്റെ മകൾ. കുഞ്ഞിലെ പറഞ്ഞു വെച്ചതാ, അവൾക്ക് അവൻ നഷ്ടമാവും തിരിഞ്ഞ ഇന്ന പുഴക്കരയിലെ വീട്ടിലെ കഴുക്കൊല്ലയോ അവനക്കൊത് തിരിയും.
1: എന്നാൽ അതങ്ങ് നടത്ത്, അല്ലെങ്കിൽ അവനെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടണം. നന്നായി പാടുന്നുണ്ടല്ലോ, എവിടെയെങ്കിലും ഒരു ജോലി ഞാൻ ശരിയാക്കി കൊടുക്കാം.
0: എന്തേടാം, വിട്ടുപോകാൻ കഴിയാത്തവരാണ്. സംഗീതം ദൈവം തന്നത്, അത് വിൽക്കാൻ പാടില്ലെന്ന് അവനെയും ഞാൻ പഠിപ്പിച്ചില്ലേ. അതുകൊണ്ട് വേണ്ടിടത്ത് തൊണ്ടവരലും വിശ്വാസം നഷ്ടപ്പെടും. ഒന്നോ രണ്ടോ അനുഭവങ്ങൾ അവനങ്ങനെ ഉണ്ട്. പറഞ്ഞിട്ടില്ലേ ശാപം കിട്ടിയവരാ ഞങ്ങൾ. ഇവിടെ തന്നെ ഞങ്ങൾ ചുറ്റിത്തീരും. ഏഴോ എട്ടോ വയസ്സുള്ളപ്പോ അവന്റെ രക്ഷകന്റെ വേഷം കിട്ടിയവനാണ് ഞാൻ. സത്യത്തിൽ മാധവ, അവനെ നശിപ്പിക്കായിരുന്നു എന്റെ രക്ഷയ്ക്ക്. എന്നെ ചെയ്യണം.
1: എന്റെ മകളൊരു പാവമാണ്, ഇനി അവളെ മോഹിപ്പിച്ചുകൂടി. എന്താ വേണ്ടത്? ചെയ്യേണ്ടത് ശാസ്ത്രീയമാണ്. ആലോചിച്ച് നിൽക്കാൻ ഒരു നിമിഷം പോലും ബാക്കിയില്ല.

Thank you.

0: ചീഫിനോട് പറയാതെ ഞാൻ പോന്നത്.
1: നിന്റെ രോഗികള് നിന്നെ കാണാൻ നിലവിളിക്കില്ലേ?
0: കളിയാക്കാതെ ഒന്നിരുന്നോട്ടെ. ഇന്നലെ ഞാൻ ആകെ കൊളാക്കിയില്ലേ. രാവിലെ ഒരു സോറി പോലും പറയാതെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത്. അവിടെ എനിക്ക് ഒരു സുഖവും തോന്നിയില്ല. പറയുന്നു ചെയ്യുന്നൊക്കെ കൊളം. എന്റെ തലയ്ക്കെന്തോ കുഴപ്പമുണ്ടെന്നാ ചീഫ് വിചാരിച്ചിട്ടുണ്ടാവുക.

0: താ എന്റെ കൂടെ വന്നേ പറ്റൂ.
1: ഇതെന്റെ തന്റെയുടെ ഓഫീസല്ല, നവ ഐ ആം ടെറിബിളി ബിസി.
0: ഓഹോ, വെറുതെ ആളാവല്ലേ, ഒന്നും നേരെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്ന്. ദേഷ്യം വരുമ്പോ വായി തോന്നിയൊക്കെ വിളിച്ചു പറയും. നിന്നെ വേദനിപ്പിച്ചിട്ട് എനിക്കൊരു നിമിഷം കഴിയാൻ പറ്റില്ല. എന്നെ വേണേ തല്ലേ കൊല്ലേ എന്ത് വേണേ ആയിക്കോ, ഇപ്പൊ താൻ്റെ കൂടെ വരണം.

0: ഇതിന്റെ ഡയറികൾ നോക്കാൻ.
1: അപ്പൊ ഇതൊന്നും ഞാൻ കാണില്ല എന്ന് കരുതിയല്ലേ?
0: ഇറ്റ്സ് മൈ പേഴ്സണൽ അഫയേഴ്സ്.
1: ഞാൻ അറിയാതെ ഒരു പേഴ്സണൽ കോപ്പി നിന്നെ കൊണ്ടുപോകാൻ പാടില്ല.
0: ഇറ്റ്സ് മൈ
1: നിന്റെ ശരീരം കണ്ടല്ലോ എനിക്ക്, നിന്റെ വൃത്തികെട്ട മനസ്സും കാണാനായി.
0: നിങ്ങൾ ഒരു കവേർഡാണ്. ഒരാളുടെ പേഴ്സണൽ ഡയറി കട്ടുവായിക്കുന്ന ഭീരു.
1: നീ എന്റെ ഭാര്യ ആയിരിക്കുന്നിടത്തോളം കാലം നിനക്ക് ഞാൻ അറിയാത്ത ഒരു പേഴ്സണലും വേണ്ട.
0: ഞാൻ നിങ്ങൾക്ക് എല്ലാം അടിയറ വെച്ചിട്ടില്ല. എന്റെ മനസ്സിലുള്ളത്, എന്റെ ഡയറിയിലുള്ളത് നിങ്ങൾക്ക് അടിയറ വെക്കാൻ നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ല.
1: എന്താ നീ പറഞ്ഞു? നീ എനിക്ക് ഉത്തരം തന്നിട്ടേ പോവൂ. ആരാടി എന്റെ കൃഷ്ണൻ കവിതയിലൂടെ ശൃംഗരിച്ച് രമിച്ചു.
0: വിളിച്ചോ ഒന്നുകൂടെ പറ.

0: சொல்லும். அருசிக்
1: ഒരു തളർച്ച മയങ്ങിപ്പോയി.
0: അത് ശരി, താൻ അനിമിക്കാണല്ലോ. നമ്മളിതൊന്നും സ്വയം കണ്ടു എന്ന് വരില്ല, കൂടെ ഉള്ളൊരു ശ്രദ്ധിക്കുകയില്ല. വന്നോളൂ.
1: ഇല്ല സർ, ഡോക്ടർ ക്രിസ്റ്റിയെ നോക്കി വന്നതാ. എന്താടോ ഇപ്പൊ അങ്ങോട്ട് പോകണ്ടേ?
0: അത്രയ്ക്ക് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നല്ലോ, ഉച്ചയ്ക്ക് ആഫ്റ്റർ ഡേ എടുത്ത് പോവുകയും ചെയ്തു. എന്നിട്ട് ഇപ്പൊ ഇവിടെ
1: സർ 30-ലെ പേഷ്യന്റ്.
0: സീരിയസ് ആണ്? ഡ്യൂട്ടിക്ക് ഡോക്ടർ ക്രിസ്റ്റി ഉണ്ട്, നേഴ്സ് ഉണ്ട്, പിന്നെ എമർജൻസി ആണ്. ഞാൻ ഇങ്ങെത്തും. ഭദ്ര ഭദ്ര സെൻസിറ്റീവ് ആണ്. ഒരു ഡോക്ടർക്ക് അത്യാവശ്യം വേണ്ട ഗുണം തന്നെയാണത്, പക്ഷെ റൊമാൻറ്റിക് ആകരുത്. രോഗിയോട് താതാത്മ്യം പ്രാപിക്കാൻ ചെന്നാലേ ഡോക്ടറും രോഗിയാവും. എന്റെ കരിയറിന്റെ സക്സസ് എന്താണെന്നറിയാവോ? നിങ്ങളെപ്പോലെ മിടുക്കരായ അസിസ്റ്റൻസ് എന്നോടൊപ്പം ഉണ്ട്. ആ ഞാൻ പറയുന്നു, എന്റെ മോളെ ഇത്രയ്ക്കൊന്നും വേണ്ട.
2: വിനയ മാഡത്തിന്റെ ഫോണാ. മാഡം ഹോസ്റ്റലിലേക്ക് ഉണ്ടോന്ന്
1: ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞോളൂ.
0: ഓഹോ, വീട്ടിൽ പോകാതെ ഇവിടെ ഇരിക്കുന്നതിന്റെ എമോഷൻ ഇപ്പൊ പിടികിട്ടി. അയാളെ ക്ലബിലായിരിക്കും അല്ലേ? കാണാറുണ്ട്. തന്നേക്കാളായിക്ക് പ്രിയം സ്മോളിനോടാണെന്ന് തോന്നുന്നു. ഒന്നും രണ്ടും പേക്കല്ല മെഴുകുന്നത്, താനാണത് നിയന്ത്രിക്കേണ്ടത്. അപ്പോഴേ ഒരു ഒറ്റയാർന്നുള്ള പേര് കേൾപ്പിച്ച് അയാളെ എന്റെ ശത്രുവാക്കരുത് കേട്ടോ.
3: Please report to the ICU urgently. Dr. Christie, please report to the ICU urgently.

0: മോള് അല്ല, കഞ്ഞി വാങ്ങിയിട്ടുണ്ട്, കൊടുക്കാവോ? നെല്ലരി വെള്ളം കുടിച്ചിട്ട്.
1: Oh, my God.

0: ഒത്തിരി വേദനിപ്പിച്ചു. ക്ഷമിക്കാം, നിനക്ക് എന്നൊന്ന് വിളിക്കാറില്ലേ? വിളിച്ചെങ്കിൽ ഞാൻ ഓടി വന്നേനെ. നിനക്ക് കുടിച്ചെല്ലാം മറക്കാം. എനിക്കോ ചന്ദ്ര,
1: അപ്പോഴേ തന്റെ കോട്ടാ തീർന്നു. രണ്ടു വെക്ക് കഴിക്കാനുള്ള അനുവാദവും പിൻവലിച്ചിരിക്കുന്നു. ഞാനല്ല, സാക്ഷാൽ ദൈവം. ഒരു പുരുഷായുസ്സിൽ കഴിച്ചു തീർക്കേണ്ടത് ഇത്ര ചെറുപ്രായത്തിലെ കഴിച്ചു തീർത്താ ഇങ്ങനെയാ കോട്ട തീരും? ഈ ലിവർ എന്ന് പറയുന്ന പാർട്ടി വെറും പാവാ. അവനെ ഇങ്ങനെ ഇട്ട് പീഡിപ്പിച്ച പിന്നെ ദൈവകോപം കിട്ടില്ലേ?
2: ദൈവകോപം ഡോക്ടർക്കില്ലേ?
1: ഇവിടം സ്ട്രോങ്. പാടത്ത് കിളച്ചേർന്ന അപ്പന്റെ വിത്ത, ഡബിൾ സ്ട്രോങ്. എന്നാലും രണ്ടേ കഴിക്കൂ, രണ്ട് ലാർജ്. ഈ കമ്പ്യൂട്ടർ സയന്റിസ്റ്റുകളെ ജെന്റിൽമാൻ, അതായത് ഈ തൈരിശാദം വർഗത്തിലാണ് പെടുത്തിയിരുന്നേ. ടൈയും കണ്ണടയും ഫുൾ സ്ലീവ് വെക്കണ്ട, അങ്ങനെ തോന്നുക. പക്ഷെ അതിലും പൊട്ടകളുണ്ടെന്ന് ഇപ്പോഴാ അവിടെ കിട്ടിയത്. ഇനിയെങ്ങാനും മദ്യം തൊട്ടുപോയാലേ വെറുതെ മരുന്നിനും ആശുപത്രിക്കൊന്നും കാശ് കളയല്ലേ? ഒരു പ്രയോജനവും ഇല്ല. ഈ കുട്ടി തനിച്ചാവും. അതിനപ്പുറം ഞാൻ എന്താ പറയണ്ടേ? അവിടെ വെച്ചേക്ക്. അയ്യോ വേണ്ട, ഇതാ പിടിച്ചേ പിടിച്ചേ. ശീലം കൊണ്ട് പറഞ്ഞു പോയതാ. ഞാൻ കാശ് വാങ്ങും, പക്ഷെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നിട്ടൊന്നും വാങ്ങാറില്ല. ഐ എം എ പ്രിൻസിപ്പൽ മാൻ. പക്ഷെ മറ്റുള്ളവർ, അവരെ ഞാൻ വെറുതെ വിടില്ല.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
2: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം മഴ.
3: എന്തേ നിർത്തിയത്? എഴുതാൻ മൂഡ് വന്നുണ്ട്.
4: നമുക്ക് വീട്ടിൽ പോവാം.
3: എന്നെ സന്തോഷിപ്പിക്കാൻ നീ കണ്ടെത്തിയ സ്ഥലമല്ല.
4: ശരിയാ, എന്താ എനിക്കിപ്പോ പേടി തോന്നുന്നു.
3: അരുതാത്ത എന്തെങ്കിലും നിന്റെ കൃഷ്ണൻ പറഞ്ഞോ? ആരാ നിന്റെ കൃഷ്ണൻ?
4: ഇന്നലെ വരെ എന്റെ കൃഷ്ണൻ 4 രൂപ ഇല്ലായിരുന്നു. എങ്കിലും ഞാൻ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു എന്റെ കവിതകളിൽ. എന്നാൽ ഇന്ന്
3: ഒന്ന് പാട്, ഞാനും കൂടി അറിയട്ടെ അവൻ ആരാന്ന്.
5: നോക്കി പേടിപ്പിക്കാതെടി. ഒരു നിമിഷം മതി നിന്നെനിക്ക് കായലിലേക്ക് വലിച്ചെറിയാൻ. ഒരു കൃഷ്ണൻ നിന്നെ രക്ഷിക്കാൻ വരില്ല.

0: பாடுடி. என்ன அபமானிக்க நீ பாடியதானെങ്കിലും എനിക്കത് കേൾക്കണം.
1: ഞാൻ അറിയാതെ പാടിപ്പോയതാ. വേദനിച്ചെങ്കിൽ മാപ്പ് തരണം.
0: തരാം. അതിനു മുൻപ് പീലി വിടർത്തിയാടുന്ന എന്റെ കൃഷ്ണനെ എനിക്കൊന്ന് കാണണം. പാട്
1: കഴിയാഞ്ഞിട്ടാ ചന്ദ്ര.
0: പാടടി. പാടാൻ ഇല്ലേ? ഇല്ല എങ്കിൽ നീ പാടും. നിന്റെ ഒടുക്കത്തെ പാട്ടെന്ന് നീ പാടും.

0: ഒരു പേഷ്യന്റ് അകത്തുണ്ട്.
1: ഞാൻ വെയിറ്റ് ചെയ്യാം.
0: ഓ മാഡം,
2: ഇപ്പൊ ചാവൂന്ന് പറഞ്ഞാ ഇരിപ്പ്, എന്തൊരു ബലം.
3: എല്ലാ ടെസ്റ്റിനും കുറിച്ചിട്ടുണ്ട്, പോരാത്തതിന് സ്കാനിങ്ങും.
4: ഒക്ക മൂപ്പർക്ക് ഷെയർ ഉള്ള സ്ഥലമായിരിക്കും, എന്ത് ചെയ്യാം. കൈപ്പുണ്യുള്ള കൈയായി പോയി.
5: കേക്കട്ടെ.
1: പിന്നെ എനിക്ക് പാടാൻ കഴിഞ്ഞിട്ടില്ല.
5: ഒരുപാട് നേരം ശ്രമിച്ചോ? ഇവിടെ എന്തെങ്കിലും വേദന
1: ഇല്ല
5: എന്ന് പറഞ്ഞ എങ്ങനെ വേദന കാണണല്ലോ.
1: ഇല്ല സർ.
5: ഭദ്രയുടെ പാട്ട് ഞാൻ കേട്ടിട്ടില്ല. സ്റ്റുഡൻസ് സാറോ പറഞ്ഞു അസലായിട്ട് പാടുമെന്ന്. ഏതെങ്കിലും ഫംഗ്ഷന് പാടിയിട്ടുണ്ടോ?
1: ഇല്ല, ഒന്ന് രണ്ട് തവണ ഹോസ്റ്റലില്.
5: ആ മതിയല്ലോ, കഴുത കരച്ചിലും പാട്ടാണെന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കാൻ അത് മതി. ആ എന്ത് കരച്ചിലാണെങ്കിലും ഒന്ന് കേക്കാം. എനിക്ക് പാടാനറിയില്ലെങ്കിലും ഐ എം എ ലവർ ഓഫ് മ്യൂസിക്. നന്നായി ഞാൻ മ്യൂസിക് കണ്ടക്ട് ചെയ്യും, കണ്ടോ.

0: ഇനി ഫാദറുടെ തേനാണ്, പാടിക്കോളൂ. കം ഓൺ, സ്റ്റാർട്ട്. വൺ, ടു, ത്രീ, ഫോർ.
1: കഴിയുന്നില്ല ഡോക്ടർ.
0: താൻ ഇതുവരെ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ശബ്ദത്തിന് ഒരു കുഴപ്പമില്ല. വർത്തമാനം പറഞ്ഞാൽ പുറത്ത് കേൾക്കുമെങ്കിൽ അതിന്റെ ഏറ്റക്കുറച്ചിലും മതി പാട്ടാകാൻ. പഠിച്ച പുസ്തകത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞിരുന്നോ?
1: സാർ, ഞാൻ ഒരുപാട് ശ്രമിച്ചു.
0: നിങ്ങൾ രണ്ടാളും ഡോക്ടർ ശ്യാം സുന്ദറിനെ കണ്ട് ഒരു കൗൺസിലിംഗ് നടത്ത്. താനൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുക. നിങ്ങൾ രണ്ടുപേരെല്ലാവർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. അവ തൽക്കാലം വേണ്ടെന്ന് വെച്ചോ. മനസ്സിലായി, മനസ്സിലായി. ഇനി താമസിപ്പിക്കണ്ട. ഒരു കുഞ്ഞുണ്ടെങ്കിൽ അതിൻ്റെ കരച്ചിലൊക്കെ ആകുമ്പോൾ താനെ ശരീരം പഠിക്കോളും. പിന്നെ എപ്പോഴാണോ വഴക്കിടാൻ സമയം.
1: എഴുന്നേറ്റു. കാപ്പിയും കുടിച്ചു.

0: എനിക്ക് നിന്നെ കൂടാതെ വേറൊരു മോളോടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ഇതാ ഡോക്ടർ ഭദ്ര.
1: ഞാനിതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ക്ലിനിക്കിൽ വെച്ച്.
2: എന്താ നിർത്തിയത്?
1: ഞങ്ങളുടെ വീട്ടിലെ ചേച്ചിക്ക് ഒരു ചിത്രമുണ്ട്, അസലറിഞ്ഞു. സാറ് തന്നതാ.
2: എന്തിനാ വെറുതെ വിഷയം മാറ്റണേ?
0: ക്ലിനിക്കിലെ മോളെ കാണാൻ വേണ്ടി ഒരു ഭദ്ര വന്നു. അന്ന് നീ നല്ല മയക്കത്തിലായിരുന്നു.
2: അതങ്ങ് പറഞ്ഞാ പോരെ. എന്തിനാ എന്നെ നോക്കണേ? ഒക്കെ റേഷനല്ലേ, ഒന്നോ രണ്ടോ എണ്ണത്തെ തെറ്റിന്ന് വരും.
0: ശരി, ഇതാ എടുക്കുന്നു. നിങ്ങൾ രണ്ടോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ ഒന്ന് രണ്ട് പേഷ്യൻസിനെ കണ്ടിട്ട് വരാം.

0: എത്ര എണ്ണം വലിച്ചു തള്ളിയെന്നറിയോ? നീയിടയായിട്ട് ഉഴപ്പാണ്. ഒരു കണ്ണ് ഇവിടെ ഗായത്രിയുടെ വേണോന്ന് ഞാൻ പറഞ്ഞിട്ട് നിന്റെ കണ്ണ് റോഡിലും ചുറ്റുവട്ടത്തെ ബാൽക്കണികളിലുമാണല്ലേ.
1: എന്താണ് ഒരു രഹസ്യ വാർണിംഗ്? ഈ മോൾ ഒരു കുഴപ്പവും ചെയ്യില്ല. അച്ഛന് ധൈര്യമായിട്ട് പേഷ്യൻസിനെ പിടിയാ, കാശുണ്ടാക്കാം.

0: വൈകിയപ്പോ ഞാൻ കരുതി വരില്ല എന്ന്. മോളെ ഭദ്ര പറഞ്ഞറിയാം, ഇപ്പൊ നാട്ടിൽ തന്നെ ഉണ്ടോ?
1: ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലെ മാധവനാടെ ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഭദ്ര പറഞ്ഞു തന്നെ അവളെ അറിവാണ്, പക്ഷെ അത് ഇത്രയും മനോഹരമാണെന്ന് ഇപ്പഴാ അറിഞ്ഞത്.
0: ഇവള് വന്നാ സാധാരണ അന്ന് തന്നെ തിരിച്ചു പോകും, ഇന്നങ്ങനെ ആവില്ലല്ലോ.
1: ഒരു ചേഞ്ച് വേണമെന്നുണ്ട്.
0: വരൂ. എന്താ ധൈര്യം ചേച്ചിക്ക് ആ പാറമേൽ നിൽക്കാൻ?
1: ഒരാൺകുട്ടിയെ പോലാ ഞാനിവളെ വളർത്തിയത്. ഞങ്ങള് കളിക്കൂട്ടുകാരെ പോലായിരുന്നു. 7 വയസ്സുള്ളപ്പോ ഇവളെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാ അമ്മ. ഞാനൊരു പന്ന പോക്കറി ആയതുകൊണ്ട് ഭാര്യ സൂയിസൈഡ് ചെയ്തെന്നാണ് കഥ. താനും കേട്ടിട്ടുണ്ടാവല്ലോ. സത്യത്തിൽ പ്രശ്നം ഞാനും ഗായത്രിയുടെ അമ്മയും തമ്മിലുള്ള വിശ്വാസത്തിൻ്റെതായിരുന്നു. ഒരു പെണ്ണെനിക്ക് ഫോൺ ചെയ്താല്, ഒരു സ്ത്രീയെ ഞാൻ അല്പം കൂടുതൽ സമയം പരിശോധിച്ചാൽ വെരുവിനെ പോലെ അവൾ അസ്വസ്ഥയാവും. ഒരു ദിവസം കൺസൾട്ടിംഗ് റൂമിൽ വന്ന് കുറ്റിയടിച്ച് ഉലങ്ങിരുന്നു. ഞാൻ പിടിച്ച് പുറത്താക്കി. അതായിരുന്നു പ്രകോപനം. ഗായത്രി മോളാണ് ആദ്യം കണ്ടത്, കത്തിയെരിയുന്ന അമ്മ. അവളുടെ കണ്ണുകളിൽ ഇപ്പോഴും അമ്മ നിന്നെരിയുന്നുണ്ടാവും. കുറച്ചൊക്കെ മരുന്നും മനഃശാസ്ത്രവും പഠിച്ച ഞാൻ എൻ്റെ മോടെ മനസ്സ് മാത്രം കണ്ടില്ല. ബറോടെ ചിത്രമെടുത്ത് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ എതിർത്തില്ല. ക്യാമ്പസിലൊരു വൃക്ഷച്ചുവട്ടിൽ കയ്യിലെരിയുന്ന സ്കെട്ടുമായിരുന്നു ചിത്രം വരയ്ക്കുന്ന എൻ്റെ മോളെ ഞാൻ കണ്ടു. ചിത്രം നന്നായിരിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഒരിക്കലും അവൾ എഴുതി, അച്ഛനെ കാണിക്കാൻ ഒരാളെ കൊണ്ടിരുന്നുണ്ട്, ഒരു ആർട്ടിസ്റ്റ്, അയാളോടൊപ്പം അവൾക്ക് ജീവിക്കണമെന്നുണ്ടെന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു. എൻ്റെ മോടെ തൻ്റെ അടുത്ത് അങ്ങ് ഡൽഹിയിൽ ഭാര്യയും ഒരു മകനും ഉണ്ടെന്നറിഞ്ഞ അതേ നിമിഷം അവളവൻ കരണത്തടിച്ച് പുറത്താക്കി. അത് കണ്ടു നിന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു, മിടുക്കി, പെണ്ണായാൽ ഇങ്ങനെ വേണം, നീ അമ്മയെപ്പോലല്ല. പക്ഷേ വാതിലടിച്ച് പൊട്ടിക്കരയുന്ന എൻ്റെ മോളെ കണ്ടപ്പോൾ ഞാൻ നടുങ്ങി. ഞാനാണോ അവളാണോ ആദ്യം മരിക്കേണ്ടത്? ഏത് സംഭവിച്ചാലും ദുരന്തം വളരെ ഭീകരമായിരിക്കും. ഇതൊക്കെ പറയുന്നത് എൻ്റെ ആശ്വാസത്തിന് വേണ്ടി മാത്രമല്ല, ഒരു മഹാദുരന്തത്തിൻ്റെ തുടക്കം എത്ര ചെറുതായിരുന്നു എന്ന് പറയാനാണ്. ഒരു നിമിഷത്തെ സംയമനം അല്ലെങ്കിൽ ഒരു ഏറ്റുപറച്ചിൽ എൻ്റെ ഭാര്യയോട് അന്ന് അത് മാത്രം മതിയായിരുന്നു. ഇന്ന് നിങ്ങളുടെ കൊച്ചു കൊച്ചു പണക്കങ്ങൾ കാണുമ്പോൾ എനിക്ക് പറയാനുള്ളതാണ്, എനിക്കറിയാം ചന്ദ്രൻ തന്നെ വളരെ വളരെ സ്നേഹിക്കുന്നു. താൻ അയാളെയും

ഇനി ഭദ്രപ്പിക്കോ, അടുത്താഴ്ച ഹൈദരാബാദിലെ സി എം എക്ക് ഞാൻ പോകണം. ഒരു പേപ്പർ പ്രസന്റ് ചെയ്യാനാ. ഭദ്ര ഇടയ്ക്കിടയ്ക്ക് വന്ന് മോളെ കാണണം. അവൾക്ക് വേറെ ആരും കൂട്ടുകാരില്ല. ഓക്കെ.

0: എടുത്തോളൂ.
1: യെസ് സർ.
0: ആ പിന്നെ എന്താ
2: ചന്ദ്ര? എന്നെ ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോ എന്തോ പോലെ. ഛേ, നമ്മൾ തമ്മിൽ ഇതൊന്നും വേണ്ട.
0: കൊറേ നാളായില്ലേ നമ്മൾ ഒരുമിച്ച് എന്തെങ്കിലും വാങ്ങിയിട്ട്.
2: ഞാൻ കുറച്ചാൾ അവധി എടുക്കാൻ പോവാ.
0: എന്തിനാ?
2: അതല്ലേ തിരക്ക് വേണ്ടത്.
0: അധികകാലം വേണമെന്നില്ല, ഒരാഴ്ചയെങ്കിലും നിന്നാ മതി.
2: സമ്മതിച്ചു. അപ്പൊ താലി ഇവിടെ നിന്നല്ലേ?
0: അത് ഇത്രയും ബിസി ആയിട്ടുള്ള ടൈമില്
2: ഇടയ്ക്കെങ്കിലും. ഏതൊക്കെ കറികളാ ഇഷ്ടം ഒക്കെ മുൻകൂട്ടി പറഞ്ഞേക്കണം. കിച്ചൺ കൺട്രോൾ ചെയ്യുന്നത് ഈ കൈകളാണ്.
0: ഈശ്വര, ഇത് പകരുന്ന രോഗം വല്ലതാണോ?
2: എന്ത്?
0: അല്ല, ഗായത്രിയുടെ രോഗം പകരുന്നതാണോ?
2: ഒക്കെ കണ്ടോ, വേറൊരു ഭദ്ര ഫുള്ളായിട്ട്.
0: ഫുൾ നെയിമായിട്ടാ?
2: ഫുൾ നെയിമോ?
0: ആ, ഭദ്രകാളി, അതാണല്ലോ യഥാർത്ഥ പേര്.
2: അമ്മയാവണ്ടേ?

0: ഹലോ,
1: മാഡത്തിന്റെ വീടല്ലേ?
0: അതെല്ലോ.
1: മാഡത്തിന് അത്യാവശ്യമായിട്ട് ഒന്ന് കിട്ടണായിരുന്നു.
0: എവിടുന്നാ?
1: അഫ്സറുടെ വീട്ടിൽ നിന്നാ. മാഡം അത്യാവശ്യമായി ഇവിടം വരെ ഒന്ന് വരണായിരുന്നു.
0: അതിന് ഭദ്ര ഇവിടെ ഇല്ലല്ലോ. അവളും അവളുടെ അമ്മയും കൂടി ഗുരുവായൂർക്ക് പോയിരിക്കുക. ഒരാഴ്ച കഴിഞ്ഞിട്ട് വരൂ.
1: മാഡം ഇവിടെ തന്നെ ഉണ്ടാവുന്നു രാവിലെ പറഞ്ഞതാണല്ലോ.
0: അതെ, അവളുടെ ഹസ്ബൻഡാ സംസാരിക്കുന്നത്. ഇവിടെ ഇല്ലാന്ന് പറഞ്ഞില്ല. ഹലോ, ഭദ്ര ഇവിടെ ഇല്ല. പ്രൊഫസറിൽ ആരായാലും എന്താ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞില്ല. അതിന് എനിക്കൊരു ചുക്കൂല്ല. ഇനി ഇങ്ങോട്ട് വിളിച്ചേക്കരുത്. ഫോൺ വെക്ക്.
1: സർ പ്ലീസ്.
0: വെക്കാനല്ലേ പറഞ്ഞത്?

0: ചന്ദ്രൻ എന്താ ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞത്?
1: നിന്നെ ഈ രാത്രി ഞാൻ ഒരിടത്തും വിടുന്നില്ല, അതുകൊണ്ട്.
0: ആ ഹോംനസ് പറയണതൊക്കെ ഞാനും കേട്ടു. ഗായത്രി എന്തോ അബദ്ധം കാട്ടി, അതും സാറ് സ്ഥലത്തില്ലാത്തപ്പോ.
1: ഓഹോ, സകല ജീവൻ രക്ഷിക്കാൻ നീ എന്താ അവതാര സ്ത്രീയോ? വേറെ ഡോക്ടർമാരില്ലേ നാട്ടില്?
0: ഇത്ര സ്വാർത്ഥനാവരുത്.
1: ആ, ഞാൻ സ്വാർത്ഥനാണ്. നിന്റെ കാര്യത്തിൽ ഞാൻ 100% സ്വാർത്ഥനാണ്. മറ്റൊരാള് നിന്റെ മേലെ അവകാശം സ്ഥാപിക്കുന്നത് എനിക്കിഷ്ടമല്ല.
0: കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങളൊക്കെ തന്നെയായി പറഞ്ഞത്. പക്ഷെ ഒരാൾ മരിക്കാൻ കിടക്കുന്നു അറിഞ്ഞപ്പോ ജീവൻ രക്ഷിക്കാൻ അവിടെ ഓടി എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ഇതൊക്കെ പഠിച്ചത്?
1: എനിക്കറിയാവുന്ന എത്തിക്സിന്റെ പ്രൊഫഷൻ ഉള്ളൂ, ഇല്ലാത്ത ജാട പറഞ്ഞ എന്നെ വിഡ്ഢിയാക്കരുത്.
0: വിഡ്ഢിയാക്ക്? എന്താ ചന്ദ്ര ഇങ്ങനെയൊക്കെ?
1: നിന്നോട് പലതവണ ചോദിച്ചു നിന്റെ കൃഷ്ണ ആരാണ്. എന്റെ കൈകളിൽ കിടന്നുകൊണ്ട് ചിരിച്ചും ചിലപ്പോ കെറിവ് കാട്ടി നീ ഒഴിഞ്ഞു മാറി. ഒരിക്കൽ നീ പറഞ്ഞു നിന്റെ കൃഷ്ണൻ ഒരാൾ രൂപമില്ലെന്ന്. നിനക്ക് പുഴയാണ് കൃഷ്ണൻ, കടലാണ് കൃഷ്ണൻ, കാറ്റാണ് കൃഷ്ണൻ, കളവാണിതൊക്കെ എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഈ വിഡ്ഢി പിന്നെ നിന്നെ സ്നേഹിച്ചു. എന്റെ സുഹൃത്തുക്കൾ അടക്കം പറഞ്ഞതില് നിന്റെ കൃഷ്ണന്റെ പേര് ഞാൻ കേട്ടു. ഒരു വയസ്സൻ കൃഷ്ണൻ, നിന്റെ പ്രൊഫസർ.
0: ചന്ദ്രന്റെ ഭൂതകാലം തിരയായിരുന്നല്ലേ ഇത്രയും കാലം. സത്യല്ലേ അറിയണ്ടു, എന്റെ ചെറുപ്പത്തില് ഞാൻ ഒരാളെ സ്നേഹിച്ചിരുന്നു. ചന്ദ്രനെ കല്യാണം കഴിക്കുമ്പോ ഞാനൊരു കന്യകയായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കതിൽ ദുഃഖമുണ്ട്.

0: ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ചിലപ്പോ ഈ രാത്രി വന്നു വരില്ല.
1: നിന്നെ തടയാനുള്ള അധികാരം എനിക്കില്ല, അതുകൊണ്ട് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല.

0: ഹലോ, അതെ, ഡോക്ടർ ബദ്രയാണ്. എവിടെ? പാലസ് ഹോസ്പിറ്റലോ? ചന്ദ്രമ, എപ്പോ? ഞാൻ എന്താ വരുന്നു. ഇന്നലെ അഡ്മിറ്റായ ചന്ദ്രൻ
1: ഇപ്പോ സ്കാനിങ്ങിന് കൊണ്ടുപോയിരിക്കുക.
0: ഡോക്ടർ?
1: ഡോക്ടർ തരകന്റെ യൂണിറ്റിലാണ്.
2: Take.

0: ഫയലിംഗ് എത്തിയിട്ടുണ്ടാവില്ല. ഇരിക്കൂ, വിളിക്കാം.
1: ഞാൻ ഡോക്ടറാണ്, തരകൻ സാറിനെ ഒന്ന് കാണണം.
0: അവിടെ ഇരുന്നുള്ളൂ, ഡോക്ടർ ഫ്രീ ആവുമ്പോ പറയാം.
1: റൂം നമ്പർ 10 ചന്ദ്രശേഖരൻ മേനോൻ.
2: ബന്ധുക്കളെല്ലാം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അറിയിച്ചോളൂ.
1: ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ, ഡോക്ടറാണ്.
2: ഓ, ഇരിക്കൂ. എങ്ങനെയാ അറിഞ്ഞത്? ഡോക്ടർ ഹൈദരാബാദിലോ മറ്റോ യാത്രയിലാണ്, ഇവിടെ മറ്റു ബന്ധുക്കൾ ആരും ഇല്ല എന്ന് പറഞ്ഞു. യു നോ ഹീ ഈസ് ഇൻ ഹെപ്പറ്റിക്കോമ. അപാര ധൈര്യശാലി തന്നെയാണ് ഡോക്ടറുടെ ഹസ്ബൻഡ്. രണ്ടോ മൂന്നോ തവണ രക്തം ഛർദ്ദിച്ചിട്ടും സ്വയം കാറോടിച്ച ഇവിടെ വന്നു. പിന്നെ സിംറ്റമാറ്റിക് ആയിട്ട് ചെയ്യാവുന്ന എല്ലാ ട്രീറ്റ്മെന്റും ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഡോക്ടർമാര് ഇമോഷനുകൾക്ക് അപ്പുറം യാഥാർത്ഥ്യം അറിയുന്നവരാകണം. ബന്ധുക്കൾ ആരും എത്തിയില്ലേ?
1: ഞാൻ കേൾക്കാം, പറഞ്ഞോളൂ.
2: ഇത് ഡോക്ടേഴ്സ് തമ്മിലുള്ള ഡിസ്കഷൻ ആണെങ്കിൽ ഞാൻ പറയും, മിസ്റ്റർ ചന്ദ്രശേഖരന് സർവൈവ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണെന്ന്. പിന്നെ മുകളിൽ ഒരാൾ നിശ്ചയിക്കണമല്ലോ.

0: ഞാൻ റൂമിൽ കാണും, എപ്പോ വേണമെങ്കിലും എന്നെ വിളിച്ചോളൂ.
1: എക്സ്ക്യൂസ് മീ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് വരുമോ? ഞാൻ അക്കൗണ്ട് സെക്ഷനിൽ നിന്നാണേ. അദ്ദേഹം അഡ്മിഷൻ വരുമ്പോ 5000 ക്യാഷും ഒരു ചെക്കും ഏൽപ്പിച്ചിരുന്നു. ചെക്ക് ഒപ്പിട്ട് തരാന്നാ പറഞ്ഞത്, പക്ഷെ അതിനു മുമ്പ് ഫെയിന്റ് ആയി. രാവിലെ ഒരാൾ വന്നിരുന്നു, ഓഫീസിലെ സ്റ്റാഫാണെന്നാ പറഞ്ഞേ, പക്ഷേ അദ്ദേഹം മടങ്ങി വരാന്ന് പറഞ്ഞു പോയി.
2: എത്ര തരേണ്ടത്?
1: ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു 25,000.
2: ഒരു മണിക്കൂറിനകം തരാം.
3: ഹലോ മാഡം, ഞാൻ ഗുഡ് ലക്ക് ഫിനാൻസ് കമ്പനി. നല്ല കസ്റ്റമേഴ്സിന് ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാൻ ഞങ്ങൾ ഇൻഡസ്ട്രി ഫിനാൻസ് ചെയ്യാറുണ്ട്. സാലറി സർട്ടിഫിക്കറ്റോ വസ്തുജാമ്യോ തന്നാൽ മതിയാവും.

0: ചന്ദ്രനെ വേദനിച്ചതുകൊണ്ട് അങ്ങനെയൊക്കെ. അമ്മ പ്രാർത്ഥിക്കണം കേട്ടോ. ഇഷ്ടദേവങ്ങൾക്ക് നേർച്ച നേരം തരാൻ ഡോക്ടർ പറഞ്ഞു. ഞാൻ നേർന്നു.
1: എവിടെ?
0: ശിവപുരത്ത്. എനിക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരെങ്കിലും അയക്കാം. നമുക്ക് വേണ്ടി വേറൊരാൾ ചെയ്താ പോരെ?
1: അതൊക്കെ ആലോചിക്കാൻ ഇനി സമയമുണ്ട്. നീ പോയി വല്ലതും കഴിക്കോ, വസ്ത്രം മാറുമോ, എന്തെങ്കിലും ചെയ്യേ.

0: ഉറങ്ങല്ലേ, പകലും മുഴുവൻ ഇറങ്ങിട്ട് മതിയായില്ലേ?
1: ഉറങ്ങല്ല, കൊച്ചു കൊച്ചു മയക്കം, മയക്കത്തിൽ നിറയെ സ്വപ്നങ്ങൾ. ഇപ്പോഴൊരെണ്ണം കണ്ടു, നല്ല പരപ്പുള്ള പുഴയും ഞാനും തുഴയുന്ന ആള് മാത്രം. കരയെത്തും മുൻപ് അയാൾ വിലക്കിയിട്ട് ഞാനിറങ്ങി നടന്നു. ചെന്ന് കയറിയതൊരു ഗ്രാമത്തിൽ, നിറയെ പൂക്കളും പച്ചപ്പും തീർച്ചോരങ്ങളുള്ളൊരു ഗ്രാമം. ഇന്നലെ വരെ അങ്ങനെ ഒരു ഗ്രാമം ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഓരോ വഴികളും എനിക്ക് പരിചയപ്പെട്ടതുപോലെ. കുറച്ചകലെ ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടു, ധാവണി ചുറ്റിയ പെണ്ണ്. കൈതക്കാടുകൾക്കിടയിൽ ഒരു നീർച്ചാലം മുറിച്ച് കിടന്നാൽ എനിക്കവളുടെ അരികിലെത്താം. അടിയോട് കുളിപ്പിച്ചു വെച്ച ചാലും നീന്താൻ അറിയാത്ത ഞാനും, അതുകൊണ്ട് അവളുടെ മുഖം കാണാനായില്ല.
0: ഭദ്രാന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു.
1: വിളിച്ചോ? ഞാൻ ഓർക്കുന്നില്ല.
0: ഇന്ന് മാത്രല്ല, ഇതിനു മുമ്പും.
1: എന്തിനാണ് അവൾ എപ്പോഴും മുഖം മറിച്ച് നടന്നത്?
0: ആളത്ര ശരിയല്ല എന്ന് തോന്നിണ്ടാവും. ഇതാണ് അവളുടെ മുഖം. ഹോസ്പിറ്റലിൽ

0: എന്റെ മനസ്സ് ശാന്തമാണ്, അതുകൊണ്ടാണ് ഇത്ര സുഖമുള്ള സ്വപ്നങ്ങൾ കാണുന്നത്.
1: കുടിക്കേ.
0: മതി, എനിക്കൊന്ന് കിടക്കണം.
1: ആഹാ, ഇതായിരുന്ന വേണ്ടത്. പറഞ്ഞരുതേ.
0: ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാമമില്ലേ, ആദ്യമായിട്ട് അവിടെ എത്തിയ ഞാൻ അതിനു മുമ്പ് അവിടെ വന്നിട്ടെന്ന് തോന്നിപ്പിച്ച കാഴ്ചകൾ എവിടെ നിന്നാണെന്നോ കിട്ടിയത്? നിന്റെ ഡയറിയിൽ നിന്ന്. വായിക്കാൻ പാടില്ലെന്നറിയാമായിരുന്നു.
1: ഞാൻ ആ ചന്ദ്ര തെറ്റുകാരി. എനിക്കുള്ളൊക്കെ വായിക്കാനുള്ള അവകാശം ചന്ദ്രനുണ്ടായിരുന്നു. അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി.
0: എന്നെ ഏറെ വെറുത്ത ഒന്നാണെന്നും എത്ര ശ്രമിച്ചാലും അത് മനസ്സിൽ നിന്ന് മാറില്ല എന്നൊക്കെ നീ പറഞ്ഞല്ലോ.
1: പറയുന്നതിനൊക്കെ വിരുദ്ധല്ലേ ഞാൻ? വെറുക്കേ, നിനക്കെന്നെ അറിയില്ലേ.
0: ഭദ്ര, ശിവപുരത്ത് നമുക്ക് ഒരുമിച്ചെന്ന് പോവോ? നീ ഇത്രയ്ക്ക് സ്നേഹിക്കുന്ന അവിടം ഞാൻ മുമ്പേ കാണണ്ടായിരുന്നു. കൊണ്ടുപോവോ?
1: ഇനിയിപ്പോ അവിടെ എന്താ കാണാണ്ടാവുക? ഒക്കെ മാറിയുണ്ടാവും.
0: ഭംഗിയുള്ള സ്ഥലം, അവിടെ നല്ല ആളുകളും ഉണ്ടാവും.
1: എന്നോട് പിണങ്ങരുത്. ഇല്ലാന്ന് പറഞ്ഞപ്പോഴൊക്കെ അടുത്ത നിമിഷം നമ്മൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ശിവപുരം എനിക്കൊരു സ്വപ്നഭൂമിയാ, ഒരു കവിതയോ സംഗീതമോ പോലെ. അവിടേക്ക് ചന്ദ്രനെ കൂട്ടിക്കൊണ്ടുപോവാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇറങ്ങട്ടെ, നമുക്ക് പോവാം. എന്താന്ന് മിണ്ടാത്തേ?

0: பாருங்க அங்கதான் சாமியார் வீடு.
1: மாசுபர்ணோ மாதவாரி சுமானி

0: ഞാൻ അമ്പത്തിലെ തിരിച്ചറിഞ്ഞല്ലോ. അത് തന്നെ മഹാഭാഗ്യം. ഏഴാമത്തെ ഷോക്ക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കൊണ്ടുവന്നിട്ട് മൂന്ന് ദിവസമേ ആയുള്ളൂ. കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ അവൾ എന്താ പറഞ്ഞെന്നറിയോ? അവൾക്ക് എന്നോട് വെറുപ്പാണ്. ഞാനൊന്നും മറച്ചു വെച്ചില്ല. അതൊക്കെ ഒരു തമാശ പോലെ അവൾ കേട്ടിരുന്നു. പക്ഷേ പിന്നെ എന്നോട് മിണ്ടാട്ടില്ലാണ്ടായി. കാണുന്ന വെറുപ്പായി. കൈ കെട്ടിയതൊക്കെ വലിച്ചെറിയും. 2 വയസ്സുള്ള ഞങ്ങളുടെ മകള് മരിച്ചത് തലയ്ക്ക് ക്ഷതമേറ്റാണെന്നാണ് ഡോക്ടർ റിപ്പോർട്ട്. അതെപ്പോ ഇങ്ങനെ? അവൾക്ക് ഇനിയും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഞാനും പാവാണ്. നമ്മുടെ തമ്മില് വീണ്ടും കണ്ടു എന്നറിഞ്ഞ എനിക്ക് അവളെ ഇനി തിരിച്ചു കിട്ടില്ല.
1: മറ്റൊന്നും മോഹിച്ചു വന്നാലും ഒന്നും സ്വന്താക്കുകയില്ല. എനിക്ക് വേണ്ടി നീലാംബരി ഒന്ന് പാടാമോ?

സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം മഴ. രചനാ സംവിധാനം ലെനിൻ രാജേന്ദ്രൻ. നിർമ്മാണം ജി ഹരികുമാർ. ഛായാഗ്രഹണം എസ് കുമാർ. സംഗീതം രവീന്ദ്രൻ. അഭിനേതാക്കൾ ബിജു മേനോൻ, സംയുക്ത വർമ്മ, ലാൽ, സിന്ധു ശ്യാം, തിലകൻ, ദേവി അജിത്, ഉർമ്മിള ഉണ്ണി, ജഗദീശ് ശ്രീകുമാർ തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കുമെന്നും മന്ത്രി. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു.

0: സംസ്ഥാനത്ത് ഇടിമിന്നലോടു കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ കലാശ പോരാട്ടത്തിൽ ഇന്ന് അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധുവിന്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം പാർലമെന്റ് സമുച്ചയത്തിൽ ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സർവകക്ഷിയോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. യോഗത്തിൽ പങ്കെടുക്കുന്ന നാഷണലിസ്റ്റ് സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യ അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നും അവർ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതിനു ശേഷം കോൺഗ്രസ് എംപി ജയറാം രമേഷ്, സിപിഐഎം നേതാവ് ജോൺ ബ്രിട്ടാസ് എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ നിലവിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21-നും അന്തിമ പട്ടിക ഓഗസ്റ്റ് 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. 2026 ജനുവരി 1-നോ അതിന് മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. പേര് ചേർക്കുന്നതിനായി www.sec.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എറണാകുളം ജില്ലയിൽ 4 വാർഡുകളിലാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
1: കൊച്ചി കോർപ്പറേഷനിലെ വാർഡ് 19 അയ്യപ്പൻകാവ്, വടക്കേക്കര പഞ്ചായത്തിലെ വാർഡ് 9 മടപ്പ്ളാതുരുത്ത്, പൂത്രക്ക പഞ്ചായത്തിലെ വാർഡ് 8 കോലഞ്ചേരി ഈസ്റ്റ്, ആറക്കടവ് പഞ്ചായത്തിലെ വാർഡ് 4 പുളിയനം തെക്ക് എന്നീ വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2026 ജനുവരി 1-നോ അതിനു മുമ്പോ 18 വയസ്സ് തികഞ്ഞവർക്ക് പേര് ചേർക്കാവുന്നതാണ്. ഇതിനായി ഓൺലൈനായി www.sec.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം. പട്ടികയിലെ ഉള്ളടക്കത്തിൽ ഭേദഗതി വരുത്തുന്നതിനും നിയോജക മണ്ഡലം, വാർഡ് എന്നിവയിൽ സ്ഥാനമാറ്റം വരുത്തുന്നതിനും
0: സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമിനേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4 തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അജയന്റെ 2 മോഷണം എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണില എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി. പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിനന്ദിച്ചു. അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പുരസ്കാര ജേതാവ് വൈക്കം വിജയലക്ഷ്മി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: ഞാൻ വൈക്കം വിജയലക്ഷ്മി. ഞാൻ ആകാശവാണിയുടെ ഒരിക്കലും തിരിയാത്ത സുഹൃത്താണ്. ദേശീയ പുരസ്കാരം ലഭിച്ച എനിക്ക്, അപ്പൊ ആകാശവാണിയിൽ നിന്നും എനിക്ക് ഒരു അഭിനന്ദനം ലഭിച്ച ഒരു സന്തോഷം. അതില് ദൈവത്തിനും നന്ദി പറയുന്നു, മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും, AARMലെ ഫിലിം ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ ദീപു ചേട്ടൻ, മനു മഞ്ജു ചേട്ടൻ ലിറിക്സ്, പിന്നെ ആകാശവാണിയിലെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കും. പകൽ സമയവും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഫുട്ബോൾ ഫൈനലിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യകാലത്തിന് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആറന്മുള പള്ളിയോട സേവാസംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ സെപ്റ്റംബർ 16 വരെ സദ്യകൾ നടക്കും. ഇതുവരെ 500 വള്ളസദ്യകളാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഉത്രട്ടാതി ജലോത്സവം ആഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമി രോഹിണി സമൂഹ വള്ളസദ്യ. കോഴിക്കോട് ജില്ലയിൽ പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 9653 വീടുകൾ സന്ദർശിച്ച് പ്രതിരോധ നടപടികൾ ഉറപ്പാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി 2,259 കിണറുകൾ ക്ലോറിനേഷനും 389 കുടിവെള്ള സ്രോതസ്സുകൾ സൂപ്പർ ക്ലോറിനേഷനും നടത്തി. 60 സാമ്പിളുകൾ ക്ലോറോസ്കോപ്പ് ഉപയോഗിച്ച് പരിശോധിക്കുകയും 49 സാമ്പിളുകൾ ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. കുട്ടികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ 168 അംഗൻവാടികളിലും 31 സ്കൂളുകളിലും പ്രത്യേക സന്ദർശനം നടത്തി. ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 103 ആരോഗ്യ വിദ്യാഭ്യാസ ക്ലാസുകൾ സംഘടിപ്പിച്ചു. അതിഥി തൊഴിലാളികളുടെ 19 വാസസ്ഥലങ്ങൾ സന്ദർശിക്കുകയും അതിഥി തൊഴിലാളികൾക്ക് പകർച്ചവ്യാധി പരിശോധന.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പിൽ ഇന്ന് പുലർച്ചെ നടന്ന ലൂസേഴ്സ് ഫൈനലിന്റെ ആവേശ പോരാട്ടത്തിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ടിന് 3 സ്ഥാനം. 4 6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് വിജയം നേടിയത്. 1966 ലോക കിരീടം നേടിയ ശേഷം ലോകകപ്പ് ചരിത്രത്തിൽ ഇംഗ്ലണ്ടിന്റെ ആദ്യ മെഡലാണിത്. ഒരു റിപ്പോർട്ട്.
5: ഫ്ലോറിഡയിൽ നടന്ന മത്സരത്തിൽ ആദ്യ പകുതിയിൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ ഇംഗ്ലണ്ട് 4-0 മുന്നിലെത്തി. എന്നാൽ 2 പകുതിയിൽ ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ച് ഫ്രാൻസ് തിരിച്ചടിച്ചു. അതും 3 ഗോളുകൾ. വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ തൊട്ടുപിന്നാലെ ലഭിച്ച പെനാൽറ്റിയിൽ ഇംഗ്ലണ്ട് വീണ്ടും ഗോൾ വല ചലിപ്പിച്ചു. ഇഞ്ചുറി ടൈമിൽ ഉസ്മാൻ ഡെംബലെ ഫ്രാൻസിന്റെ 4 ഗോൾ കണ്ടെത്തിയെങ്കിലും ജൂഡ് ബെല്ലിംഗമിന്റെ 6 ഗോളോടെ ഇംഗ്ലണ്ട് വിജയമുറപ്പിച്ചു. ഇംഗ്ലണ്ടിന് വേണ്ടി ബുക്കായോ സാക്ക ഹാട്രിക് നേടിയപ്പോൾ ഡെക്ലാൻ റൈസ്, എസ്രി കൊൻസ, ജൂഡ് ബെല്ലിംഗാം എന്നിവർ ഓരോ ഗോൾ വീതം സ്വന്തമാക്കി. ഫ്രാൻസിനായി കിലിയൻ എംബാപ്പെ ഇരട്ട ഗോൾ നേടിയപ്പോൾ ബ്രാഡ്ലി ബർക്കോളയും ഉസ്മാൻ ഡെംബ്ലെയും ഓരോ ഗോൾ വീതം നേടി. ഫ്രാൻസ് പരാജയപ്പെട്ടെങ്കിലും ഈ സീസണിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരിൽ എംബാപ്പെ 1. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കലാശ പോരാട്ടം ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 12:30 നടക്കും. ഫുട്ബോൾ ഫൈനലിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധുവിന്. ജപ്പാന്റെ അഗാനി യമാഗുച്ചിയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സിന്ധുവിന്റെ നേട്ടം. ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ബാഡ്മിന്റൺ താരം എന്ന നേട്ടവും ഇതോടെ പി വി സിന്ധുവിന് സ്വന്തമായി. ലോഡ്സിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം 3:30 മത്സരം. ഓരോ മത്സരങ്ങൾ വീതം ജയിച്ച ഇരു ടീമുകൾക്കും പരമ്പര സ്വന്തമാക്കാൻ ഇന്നത്തെ അവസാന മത്സരം നിർണായകമാണ്. ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ മുഖഛായ മാറ്റിയ ബാങ്ക് ദേശസൽക്കരണത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് ബാങ്ക് ദേശസൽക്കരണ ദിനം ആചരിക്കുന്നു. 1969 ജൂലൈ 19 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്തെ പ്രമുഖരായ 14 സ്വകാര്യ ബാങ്കുകളെ ദേശസൽക്കരിച്ചുകൊണ്ടുള്ള ചരിത്രപരമായ പ്രഖ്യാപനം നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ കലാശ പോരാട്ടത്തിൽ ഇന്ന് അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധുവിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തി നിൽക്കുന്നത് ജൂലൈ 19ലാണ്. 1827 ജൂലൈ 19, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ധീര സൈനികനായിരുന്ന മംഗൾ പാണ്ഡെ ഉത്തർപ്രദേശിലെ ബാലിയ ജില്ലയിലെ ഫൈസാബാദിനടുത്ത് നഗ്ബ ഗ്രാമത്തിൽ ജനിച്ചിരിക്കുന്നു. 1948 ജൂലൈ 19 അമേരിക്കയിലെ സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ അവിസ്മരണീയമായ ദിനം. സെനേക്ക ഫാൾസ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ രംഗത്ത് സ്ത്രീ സമത്വവും തുല്യമായ വോട്ടവകാശവും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ദേശീയ തലത്തിലുള്ള പ്രചരണ പ്രക്ഷോഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. 1909 ജൂലൈ 19 മലയാള കവിതയിലെ മാതൃഭാവത്തിൻ്റെ മൂർത്തരൂപമായ ബാലാമണിയമ്മ, മലയാള സാഹിത്യത്തിന് ധന്യത പകർന്ന തൃശൂർ പുന്നയൂർ കുളത്തെ നാലപ്പാട്ട് വീട്ടിൽ ഭൂജാതയായിരിക്കുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
1: പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ മാൾഡോവയിലെത്തുന്ന രാഷ്ട്രപതി പ്രസിഡന്റ് മായാ സന്ധുവുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി മാൾഡോവ സന്ദർശിക്കുന്നത്. ചൊവ്വാഴ്ച നോർത്ത് മാസിഡോണിയയിലെത്തുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. മാസിഡോണിയൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി അടക്കമുള്ളവരുമായി ശ്രീമതി മുർമു കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വ്യാഴാഴ്ച ശ്രീമതി മുർമു റൊമാനിയയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം പാർലമെന്റ് സമുച്ചയത്തിൽ ആരംഭിച്ചു. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, രാജ്യസഭയിലെ സഭാ നേതാവ് ജെ പി നദ്ദ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
2: സർവകക്ഷി യോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, ഡി എം കെ, ജെ എം എം, തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി എന്നിവരുൾപ്പെടെയുള്ള മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധ സൂചകമായി യോഗം ബഹിഷ്കരിച്ചതായി തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്ര മാധ്യമങ്ങളോട് പറഞ്ഞു. യോഗത്തിൽ പങ്കെടുക്കുന്ന നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യ അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നും അവർ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതിനു ശേഷം കോൺഗ്രസ് എം പി ജയറാം രമേശ്, സി പി ഐ എം നേതാവ് ജോൺ ബ്രിട്ടാസ്, ജെ എം എമ്മിന്റെ മഹുവ മാജി, തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്ര എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ നിലവിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വരുന്ന വർഷകാല സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട നിരവധി നിയമനിർമ്മാണങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പാസാക്കുന്നതിനുമായി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ യോഗത്തിലൂടെ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കാൻ സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. വർഷകാല സമ്മേളനം നാളെ ആരംഭിച്ച് അടുത്ത മാസം 13 വരെ തുടരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സ്വാതന്ത്ര്യ സമര സേനാനി മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ജന്മനാടിന്റെ അഭിമാനവും അന്തസ്സും കാത്തുസൂക്ഷിക്കാൻ മംഗൾ പാണ്ഡെ ജീവൻ ബലി നൽകിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ ധീരതയും ത്യാഗവും ഇന്നും ഓരോ ഇന്ത്യക്കാരനിലും അഭിമാനം നിറയ്ക്കുന്നുവെന്നും വരും തലമുറകൾക്കും പ്രചോദനമായി തുടരുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും മംഗൾ പാണ്ഡെയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സാൻസിബാർ പ്രസിഡന്റുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഫ്രിക്കൻ രാഷ്ട്രമായ ടാൻസാനിയയിലെ അർദ്ധ സ്വയംഭരണ പ്രദേശമാണ് സാൻസിബാർ. ഉന്നത വിദ്യാഭ്യാസം, ജലവിതരണം, ആരോഗ്യം, നിർമ്മിത ബുദ്ധി അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യ ടാൻസാനിയ ബന്ധം വളർത്താനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആരോഗ്യമുള്ള അമ്മമാരിലും പോഷകാഹാരം ലഭിക്കുന്ന കുട്ടികളിലുമാണ് ഇന്ത്യയുടെ അടിത്തറ നിലകൊള്ളുന്നത് എന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി. ശരിയായ പോഷകാഹാരം അമ്മയുടെ ആരോഗ്യം സംരക്ഷിക്കുക മാത്രമല്ല വരും തലമുറകൾക്ക് ശക്തമായ അടിത്തറ പാകുകയും ചെയ്യുന്നതായും കേന്ദ്രമന്ത്രി വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി.
3: ഗർഭാവസ്ഥ एक हजार दिन उसके पूरे जीवन की दिशा तय करते हैं, क्योंकि आज का मातृ पोषण ही कल के स्वस्थ, सक्षम और विकसित भारत की सबसे मजबूत नींव है. आइए हम सब मिलकर संकल्प लें मातृ पोषण की डोर उज्ज्वल भविष्य की ओर.
1: 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി പനാമയുടെ വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിലെത്തി. കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ എന്നിവരുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. പൊതു താൽപര്യം, മൂല്യങ്ങൾ എന്നിവയിൽ അധിഷ്ഠിതമായ ഒരടുത്ത ബന്ധമാണ് ഇന്ത്യയ്ക്കും പനാമയ്ക്കും ഇടയിലുള്ളതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. മേഘവിസ്ഫോടനവും ശക്തമായ മഴയും മൂലം ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം. പ്രദേശത്തെ നദികളിൽ ജലനിരപ്പ് സാധാരണയിലും ഉയർന്ന നിലയിലാണ്. മൺവീടുകൾ തകരുകയും നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോവുകയും ചെയ്തു. പ്രദേശത്തെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജമ്മു ഡിവിഷനിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രജൌരി ജില്ലയിലുണ്ടായ പ്രളയ സാഹചര്യം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എന്നിവരുമായി സംസാരിച്ചു. ദുരന്തബാധിതരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ സഹായങ്ങളും ശ്രീ ഷാ ഉറപ്പു നൽകി. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകാശ്മീരിലെ പഹൽഗാം ബാൽതാൽ റൂട്ടുകളിലൂടെയുള്ള അമർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. ഈ മാസം 3 ആരംഭിച്ച യാത്ര ഓഗസ്റ്റ് 28 സമാപിക്കും. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ജമ്മുകാശ്മീരിലെ വൈഷ്ണോദേവി യാത്രയും താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ വിജയികളെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് അർദ്ധരാത്രി 12:30 അർജന്റീനയും സ്പെയിനും കലാശപ്പോരാട്ടത്തിൽ ഏറ്റുമുട്ടും. ആകാശവാണി പ്രതിനിധി സുരേഷ് എടപ്പാൾ തയ്യാറാക്കുന്ന റിപ്പോർട്ട്.
0: ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലെ ഇന്നത്തെ പോരാട്ടം വിശ്വ കിരീടത്തിന് വേണ്ടിയുള്ളതാണ്. ഈ ലോകകപ്പിലെ 104th മത്സരം. കിരീടം നിലനിർത്താൻ ഉറച്ച അർജന്റീന 2010 ആവർത്തിക്കാൻ സ്പാനിഷ് ടീം. ഇരുവശത്തും ശക്തരും പ്രതിഭാസമ്പന്നരുമായ താരങ്ങൾ. ലോക ഫുട്ബോളിലെ എക്കാലത്തെയും സൂപ്പർ താരം മെസ്സി അർജന്റീനയുടെ പടനായകൻ. 19 ചുറുചുറുക്കും വേഗതയും കൈമുതലുള്ള ലെമിൻ യമാൽ സ്പെയിനിന്റെ കുന്തമുന. വിജയം നേടിയേ മടങ്ങൂ എന്ന് പ്രഖ്യാപിച്ച തുല്യശക്തികളുടെ മുഖാമുഖം ഇന്നത്തെ കലാശപ്പോരിന്റെ വീറും വാശിയും ഇരട്ടിയാക്കുന്നു.
1: ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഇന്ന് അർദ്ധരാത്രി നടക്കുന്നതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണും സമൂഹമാധ്യമത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം പി വി സിന്ധുവിന് കന്നി ജപ്പാൻ ഓപ്പൺ കിരീടം. ഇതോടെ ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി സിന്ധു മാറി. ഫൈനലിൽ 3 ലോക ചാമ്പ്യനായ അഗാന യമഗുച്ചിയെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ കിരീടനേട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ 3 അവസാനത്തെയും മത്സരം ഇന്ന് ലണ്ടനിലെ ലോഡ്സിൽ നടക്കും. വൈകുന്നേരം 3:30 കളി. പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരം വീതം ജയിച്ചിട്ടുള്ളതിനാൽ ഇന്നത്തെ ഫലം നിർണായകമാണ്. ആഴ്ചയിൽ 1 സൈക്കിൾ ചവിട്ടുന്നത് ശാരീരിക ക്ഷമത നിലനിർത്താനും വായുമലിനീകരണം കുറയ്ക്കാനും രാജ്യത്തിന്റെ ഇന്ധന സമ്പത്ത് സംരക്ഷിക്കാനും സഹായിക്കുമെന്ന് കേന്ദ്ര യുവജന കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ 82nd സൺഡേ ഓൺ സൈക്കിൾ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ഞായറാഴ്ചയും 1 സൈക്കിൾ ചവിട്ടാനായി മാറ്റിവെക്കണമെന്ന് ശ്രീ മൻസുഖ് മാണ്ഡവ്യ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ കണക്കിലെടുത്ത് അമേരിക്കൻ പൌരന്മാർക്കായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആഗോള യാത്രാ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മേഖലയിൽ യുഎന്നിന്റെയും ഇറാന്റെയും ഭാഗത്തുനിന്നുള്ള വർദ്ധിച്ചുവരുന്ന സൈനിക നടപടികൾക്കിടയിൽ സങ്കീർണമായ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാഷ്ട്രങ്ങൾ സന്ദർശിക്കും. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം, സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ ലോകം. കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം കാണാൻ കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം ഇന്ത്യയുടെ PV സിന്ധുവിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം ഇടനാഴിയിൽ ഒരു കാലൊച്ച എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ഒ എൻ വി, സംഗീതം വി ദക്ഷിണാമൂർത്തി, ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിൽ ഇനി അമ്മയെ കാണാൻ എന്ന ചിത്രത്തിലെ ഗാനം. സംഗീതം കെ രാഘവൻ, രചന പി ഭാസ്കരൻ, ആലാപനം കെ ജെ യേശുദാസ്.

പരീക്ഷ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന നിർവഹിച്ചത് പി ഭാസ്കരൻ. സംഗീതം എം എസ് ബാബുരാജ്. ആലാപനം കെ ജെ യേശുദാസ്.

തോക്കുകൾ കഥ പറയുന്നു എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം. ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം വെളുത്ത കത്രീന എന്ന ചിത്രത്തിൽ നിന്ന് ഗാനരചന നിർവഹിച്ചത് ശ്രീകുമാരൻ തമ്പി. സംഗീതം ജി ദേവരാജൻ. ആലാപനം കെ ജെ യേശുദാസ്.

പി സുശീല ആലപിച്ച ഗാനമാണ് ബയോസ്കോപ്പിൽ അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം നൽകിയത് ജി ദേവരാജൻ. ചിത്രം മൂലധനം.

കുമാരസംഭവം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ, ആലാപനം പി മാധുരി.

ചിത്രം റസ്റ്റ് ഹൗസ്. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം എം കെ അർജുനൻ. ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന ചിത്രത്തിൽ നിന്ന്, സംഗീതം ജി ദേവരാജൻ, രചന വയലാർ, ആലാപനം പി സുശീലയും എം ജി രാധാകൃഷ്ണനും.

വിവാഹിത എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനമാണ് അടുത്തത്. ആലാപനം പി. സുശീല.

ചിത്രം ചെമ്പരത്തി, രചന വയലാർ, സംഗീതം ജി ദേവരാജൻ, ആലാപനം പി മാധുരിയും സംഘവും.

ബയോസ്കോപ്പിലിനി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ഗായത്രി എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ, ഇന്ന് കേൾക്കാൻ പോകുന്നത് വാസവദത്ത എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം കെടാമംഗലം സദാനന്ദൻ.
2: വിഷപ്പിന്നിഭവങ്ങൾ വെറുപ്പോളം നശിച്ചാലും വിശിഷ്ടഭോജ്യങ്ങൾ കാണിൽ കൊതിയാകും.
3: വിശിഷ്ടഭോജ്യങ്ങൾ ഇഷ്ടം പോലെ വീട്ടിലുണ്ടെങ്കിലും കള്ളുഷാപ്പിലെ മീന്തല തേടുന്നവരെ പറ്റിയല്ല. നല്ല കിളികിളി പോലത്തെ പെമ്പറന്നോര് ഉറക്കം പിടിക്കുന്ന തക്കത്തിന് ചെറ്റവാതുക്കൽ മുട്ടി വിളിക്കാൻ ചെല്ലുന്ന മാന്യന്മാരെ പറ്റിയല്ല പറയുന്നത്.
2: വിശപ്പിന് വിഭവങ്ങൾ വെറുപ്പോളം വശിച്ചാലും വിശിഷ്ടഭോജ്യങ്ങൾ കൊതിയാമാർക്കും.
3: അതുകൊണ്ട് വാസവതത്തിയുടെ ആ വാദഗതി അംഗീകരിക്കാവുന്നതാണ്. അനിരക്തരഹോ ധനപതികൾ നിത്യമെൻകാലിൽ കനകാഭിഷേകം ചെയ്ത് തൊഴുതാൽ പോലും കനിഞ്ഞൊന്ന് കടാക്ഷിപ്പാൻ മടിക്കും കണ്ണുകൾ കൊച്ചുമുനിയെ കാണുവാൻ മുട്ടി ഉടറുന്നല്ലോ. എന്റെ ഒരു കൊച്ചു കടാക്ഷത്തിന് വേണ്ടി എന്റെ കാത്താരികളിൽ ചാക്കചാക്കായി സ്വർണനാണയങ്ങൾ ചൊരിയാൻ സന്നദ്ധരായി എത്രയെത്ര കോടീശ്വരന്മാർ കൊതിച്ചു കൊതിച്ചു കാത്തു കിടക്കുന്നു. ഈ കടക്കണ്ണുകൾ കരിയില്ല. പക്ഷേ ഈ കൊച്ചുമുനി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ എന്റെ കണ്ണ് തുടിക്കുകയാണ്, ഹൃദയം മിടിക്കുകയാണ്. വാസ്തവത്തിൽ ഇത് അസഹനീയമാണ്.

കാണാൻ കൊള്ളാവുന്ന പുരുഷന്മാര് പെൺകുട്ടികളെ കണ്ടാൽ പുറന്തിരിഞ്ഞാണ് നടക്കാനാണ് ഭാവമെങ്കിൽ അത് കടുപ്പം തന്നെയാണ്. രൂപമിച്ചന്റെ കന്യക എന്നാണ് അനുഭവസ്ഥന്മാർ പറയുന്നത്. മറ്റേതിനേക്കാളും ഒരു യുവതി ആദ്യം വിലയിരുത്തുന്ന ഒരു പുരുഷന്റെ രൂപസൗഭാഗ്യമാണ്. കണ്ട കിരികോടനും കോങ്കണ്ണനും കോന്തർപ്പല്ലിനും മാത്രമേ തങ്ങൾ നോക്കൂ എന്ന് വന്നാൽ അത് കുറെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഒരുപക്ഷേ അഥവാ കഷ്ടം ഈ യുവാവസ്ത്രവണ കഥകൻ്റെ

ആ സന്യാസി, ആ ശൂന്യം പിടിച്ചവൻ, സുന്ദരിയായി സ്വന്തം ഭാര്യ ഉപേക്ഷിച്ചു വന്ന നിർഗുണൻ, തഥാഗതനല്ലേ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ? അങ്ങേരുടെ കഥയില്ലായ്മ കേട്ട് ഈ പാവത്താരം കുടങ്ങുന്നുണ്ടാകും, അങ്ങേരുടെ കണ്ണു വെട്ടിക്കാൻ അവസരം നോക്കി കഴിയുന്നുണ്ടാകും.

0: ആ വൃദ്ധൻ, ആ ബുദ്ധൻ എന്തിനിങ്ങനെ ശകനം മുടക്കി ജീവിച്ചിരിക്കുന്നു? മരിക്കാൻ പാടില്ലേ? കാലനൊരുക്കിയ കിടപ്പിടത്തിലെങ്ങും അയാൾക്ക് ഇടമില്ലേ? അതിരിക്കട്ടെ.
1: അനിനയം ചൊല്ലാൻ ചെവി തരുന്നുണ്ടോ സഖി? അവന് അനുരാഗാങ്കുരം വാക്കിൽ

നീ പറയുന്നതെല്ലാം അവൻ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? എന്നെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നതായി തോന്നുന്നുണ്ടോ? അവൻ പറയുന്ന വാക്കിൽ അനുരാഗത്തിന്റെ ഒരു ചെറു സ്ഫുരണമെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? വിവിക്ത ദേശത്തിൽ തന്നെ വചിച്ചതോ ദൗത്യം എന്റെ വിവക്ഷിതമടഞ്ഞതെല്ലാം പറഞ്ഞു തോന്നി. മറ്റാരും കേൾക്കാതെ അദ്ദേഹത്തെ ഒറ്റയ്ക്ക് കണ്ടു തന്നെയല്ലേ എന്റെ ആഗ്രഹം നീ അറിയിച്ചത്? എന്റെ ഉദ്ദേശം നീ വ്യക്തമാക്കിയില്ലേ? അല്ലെങ്കിൽ തന്നെ യജമര്യാദയിൽ തന്നെ അവൻ ഓർക്കിൽ ക്ഷണിക്കുമൻ സദനത്തിൽ വന്ന് ഭിക്ഷ ഗ്രഹിക്കാമല്ലോ. അദ്ദേഹം സന്യാസിയല്ലേ, ഭിക്ഷാടൻ ജീവിതമാർഗമല്ലേ? ആ നിലയ്ക്ക് എന്റെ വീട്ടിലും ആ രൂപത്തിൽ തന്നെ അദ്ദേഹത്തിന് വരാൻ സാധിക്കുമല്ലോ. അത്രയും സമയം അദ്ദേഹത്തെ കണ്ടുതീർക്കാൻ കാണാമായിരുന്നു.

0: ഞാൻ എന്തിനിങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നു? ഈ ശരീരകാന്തിക്ക് എന്താണ് വിലയുള്ളത്? അദ്ദേഹത്തെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ കണ്ണുകൾ എന്തിന് ഇങ്ങനെ മനോഹരമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു? അദ്ദേഹം കാണാതിരിക്കുന്ന പക്ഷം ഞാൻ എന്തിന് നൃത്തം പഠിച്ചു? അദ്ദേഹം കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എന്തിന് പാട്ടുപാടും? ഇല്ല, എല്ലാം വ്യർത്ഥം. അർത്ഥശൂന്യം.
1: വാസവദത്തിയുടെ പരിഭവം, പരാതി, പാരവശ്യം കണ്ടപ്പോൾ തോഴിക്ക് പരിഹാസമാണ് തോന്നിയത്. ഒരു വാരനാരിയുടെ വംശപാരമ്പര്യത്തിന് പറ്റാത്ത ചിന്താഗതി, ഒരു ജാതി ചാവല്യം, ഒരിക്കലും അത് ഉണ്ടായിക്കൂടാ. തോഴി തലയാട്ടിക്കൊണ്ട് തന്റെ പ്രതിഷേധം പ്രകടിപ്പിച്ചു. ഈ പ്രേമം നിനക്കിണങ്ങുന്നതല്ല, നമ്മുടെ കുലത്തൊഴിലിനെ യോജിച്ചതല്ല. വാസ്തവത്തിൽ ദേശീയാഗ്രണിയായ വാസവത്തിയുടെ ഹൃദയത്തിൽ ആദ്യമായി ഒരു പരിശുദ്ധ സ്നേഹത്തിന്റെ നീരുറവ പൊട്ടിപ്പൊടിച്ചതാണ്. അത് സ്വച്ഛന്ദം പ്രവഹിക്കാൻ അനുവദിക്കുകയാണ് വേണ്ടത്, പക്ഷേ തടഞ്ഞു നിർത്താനാണ്

ആവശ്യമില്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ മോശമാണെന്ന് വിചാരിച്ച് ഏത് വിട്ടിത്ത് എഴുന്നള്ളിക്കാൻ മടിക്കാത്തവരില്ലേ? എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം ഞാൻ ആവർത്തിക്കാം. ഒരുത്തന്റെ അമ്മ മരിച്ചു. വേണ്ടപ്പെട്ടവരെല്ലാം അനുശോചനം രേഖപ്പെടുത്താൻ എത്തി. സുഹൃത്തെ, ഇങ്ങനെ കരഞ്ഞുകൊണ്ടെന്ത് പ്രയോജനം? നിങ്ങളുടെ അമ്മ മരിച്ചുപോയി. ആ ദുഃഖം നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. മരിച്ചുപോയത് നിങ്ങളുടെ അമ്മയായിരുന്നെങ്കിലും അവർ ഈ നാട്ടുകാർക്കെല്ലാം ഒരു അമ്മയെ പോലെയായിരുന്നു. ഒരു വിട്ടി ഇതെല്ലാം കേട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ മരണ വീട്ടിൽ ചെന്നാൽ ഇങ്ങനെയൊക്കെ പറയുന്നതാണ് മര്യാദ, അവൻ തീരുമാനിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരുത്തന്റെ ഭാര്യ മരിച്ചു. അറിഞ്ഞ ഉടനെ നമ്മുടെ വിട്ടി അവിടെ ഓടിച്ചെന്നു. വീട്ടുകാരനെ സമാധാനിപ്പിച്ചു. സുഹൃത്തേ, താങ്കളുടെ ഭാര്യ മരിച്ചുപോയി. ആ ദുഃഖം നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ട്. മരിച്ചുപോയത് നിങ്ങളുടെ ഭാര്യയായിരുന്നെങ്കിലും അവർ ഈ നാട്ടുകാർക്കെല്ലാം ഒരു ഭാര്യയെ പോലെയായിരുന്നു. ഇങ്ങനെ മടയറില്ല ലോകത്തും മുറയുരയ്ക്കാത്തതായി പടുമാട്ടും പാടാത്തരുതയില്ല. വിതച്ചതേ കൊയ്യൂ എന്നുള്ളത് സത്യമാണെങ്കിൽ നാൻ ചെയ്യുന്ന നന്മതിന്മകളുടെ ഫലമാണ് അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ എന്ന് പറയുന്നത് പരമാർത്ഥമാണെങ്കിൽ, കൊലയും കൊള്ളിവയ്പ്പും തങ്ങളുടെ കുലത്തൊഴിലായതുകൊണ്ട് അത് ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് പറയുന്ന കള്ളമാണ്. പണത്തിന് വേണ്ടി നാണം വിട്ട് തന്റെ ശരീരം വിറ്റ് കഴിക്കുന്ന ഒരുവൾക്ക് ആരോടും നിഷ്കളങ്ക സ്നേഹം ഉണ്ടായെന്ന് വരില്ല. അഥവാ അപ്രതീക്ഷിതമായി അങ്ങനെ ഒന്നുണ്ടായാൽ അത് അനുഗ്രഹമാണ്, അഭികാമ്യമാണ്. ഏതായാലും വാസവദത്തിയുടെ പരിശുദ്ധ സ്നേഹത്തിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാൻ തോടി പരിശ്രമിക്കുകയാണ്. ഈ അവസരത്തിൽ ഒരു ശബ്ദം കേട്ട് അവർ പുറത്തേക്ക് നോക്കി. ഉരുളുന്ന ചക്രങ്ങളുടെ ശബ്ദങ്ങൾക്കൊപ്പം പൊടി പറപ്പിച്ച് കഴുത്തിൽ മാല പോലെ കെട്ടിയിരിക്കുന്ന മണികൾ കിലുക്കി താട കുലുക്കി കൊമ്പിൽ പൂവുകൾ അണിഞ്ഞ രണ്ട് പടുകൂറ്റൻ കാളകൾ വലിക്കുന്ന ഒരു കാളവണ്ടി ഒരു

ആശാൻ തന്റെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണ്. ഒരു സിനിമാ സംവിധായകൻ ക്ലോസപ്പ് കൊടുത്ത് ചിത്രീകരിക്കുന്നത് പോലെ ഒരു കാളവണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പുറകിൽ കൂടിയാണ്. നടുക്ക് താഴ്ത്തി വെച്ചിരിക്കുന്ന ചവിട്ടിയിൽ ചവിട്ടി വേണം താഴോട്ടിറങ്ങാൻ. അങ്ങനെ ആദ്യം കാല് കാണിച്ചു. അഗ്രം വളഞ്ഞ കിന്നരി വെച്ച പാതികങ്ങൾ പൂണ്ടും. തല കുനിച്ചേ പുറത്തിറങ്ങാൻ ഒക്കൂ. അപ്പോൾ ചവിട്ട് കിട്ടിയാൽ പിന്നെ വെളുക്കി വരുന്നത് തലയാണ്. പട്ടി തലപ്പാവാർന്നു. അതോടൊപ്പം തൂങ്ങിക്കിടക്കുന്ന വെഷ്ടിത്തിളങ്ങുന്ന കുണ്ടലങ്ങൾ തീർച്ചയായും ദൂരെ നിന്നാലും കണ്ണിൽപ്പെടും. കാതിൽ വജ്രകുണ്ടലങ്ങൾ മിനുക്കി അണിഞ്ഞും. പിന്നെ കാലും തലയും പുറത്തു വന്നാൽ വണ്ടിയുടെ രണ്ടു വശത്തും പിടിച്ചാണ് ഇറങ്ങുന്നത്. കൈകൾ മോതിരങ്ങൾ തൻ കാന്തിയാൽ കഴുകിക്കൊണ്ടും. അങ്ങനെ കാണുന്ന ഓരോ അവയവങ്ങളും നമ്മ കാണിച്ചു തന്നുകൊണ്ട് ആശാൻ ആ വർണ്ണന തുടരുകയാണ്. പൊന്നിന്റെ ബട്ടനിട്ട മഞ്ഞപ്പട്ടുടുപ്പുകൊണ്ട് തടിച്ചുരുണ്ട തടിമറച്ച് കരയുള്ളൊരു ചെമന്ന പട്ട് ഞുറിഞ്ഞുടുത്ത് അതിന്റെ അറ്റം പുറങ്കാൽ വരെ ഞാത്തിപ്പാറിച്ച്

ഒരു സുഭഗനല്ല. സുഭഗൻ എന്ന് സ്വയം അഹങ്കരിക്കുന്ന ഒരാൾ. സുഭഗം മന്യൻ, ഒരു വിദേശി കച്ചവടക്കാരൻ. അതെ, ഒരു ചെട്ടിയാർ വണ്ടിയിൽ നിന്നിറങ്ങി തോഴി പുഞ്ചിരിച്ചുകൊണ്ട് വാസവദത്തെ ഒന്ന് നോക്കി. ഒരു പുതിയ ഇര കടക്കണ്ണുകൊണ്ട് കൊടുത്തു അനുവാദം. തോഴി കുലുങ്ങി കുലുങ്ങി നടന്നു ചെട്ടിയാരം ഉറപ്രകാരം സ്വീകരിക്കാൻ. വാസവദത്തെയും തന്റെ മണിയറ നോക്കി കാലടി വെച്ചു.

0: ഇന്ന് വരെ ഭോഗസുഖങ്ങളുടെ ചേറണിഞ്ഞ കയത്തിൽ മുങ്ങിപ്പൊങ്ങി കഴിഞ്ഞിരുന്ന അവൾ അനുരാഗത്തിന്റെ ഒരു ചെറുകര പറ്റി നിന്നതാണ്. പക്ഷേ വീണ്ടും അവൾ ആ കയത്തിലേക്ക് തന്നെ നീങ്ങി. അല്പനേരം കരയിൽ കയറി നിന്നാലും വീണ്ടും തൻ കുളത്തിലേക്ക് തന്നെ ചെന്ന് പറ്റുന്ന അരയന്നപ്പിട പോലെ. സംഭവബഹുലമായ 3-4 മാസങ്ങൾ കഴിഞ്ഞു. ചെട്ടിയാരുടെ വരവ് വാസവദത്തയുടെ ജീവിതത്തിൽ ഒരു കോളിളക്കം സൃഷ്ടിച്ചു. കോടീശ്വരനാണ്, തന്റെ മുമ്പിൽ പണം കുന്നുകൂട്ടുകയാണ്. അതേസമയത്ത് തൊഴിലാളിത്തലവൻ ഒരു പ്രശ്നമായി. അയാളെ കൊണ്ട് സാമ്പത്തികമായ ഒരു നേട്ടവും തനിക്കില്ല. പക്ഷിയെ വെറുപ്പിക്കാൻ സാധ്യമല്ല.
1: ഒരു കാര്യം നിരൂപിച്ചാൽ ഒരുവൻ കാമ്യൻ.
0: പണം, പ്രതാപം, ഇതിനൊക്കെ ചുട്ടിയാരി വേണം. പിന്നെ
1: മറ്റൊരു കാര്യം നിരൂപിച്ചാൽ മറ്റവൻ മാന്യൻ.
0: എന്നാൽ അന്തസ്, സ്വാധീന ശക്തി മുതലായ കാര്യത്തിൽ തൊഴിലാളിത്തലവനാണ് ഭേദം. അങ്ങനെ

എന്ന് വൃത്തിയില്ല. ഒരു കാലത്ത് രണ്ടാളെ വരിക്കാനും പണിയായി. തൊഴിലാളിത്തല്ലവനുമായുള്ള ബന്ധം കഴിയുന്നത്ര ചെട്ടിയാരിൽ നിന്ന് മറച്ചു വയ്ക്കാൻ വാസവദത്ത് ആവുന്നതും ശ്രമിച്ചു നോക്കി. പക്ഷേ എത്ര നാളതിന് സാധിക്കും? മാത്രമല്ല

ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം നോക്കി അദ്ദേഹത്തെ കാണപ്പെട്ട ദൈവമായി ആരാധിച്ചു കഴിയുന്ന പരമ ചാരിത്രവതികളെ പോലും പുരുഷൻ സംശയിച്ചെന്ന് വരും. പരിശുദ്ധിയായി സീതാദേവിയുടെ അനുഭവം തന്നെ എന്തായിരുന്നു? പട്ടുമെത്തയും പട്ടാമ്പരവും കൊട്ടാരവും എല്ലാം കൈവിടിഞ്ഞ് കാട്ടിൽ ഭർത്താവിന്റെ നിഴൽ പറ്റി കഴിഞ്ഞുകൂടിയ സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോയത് അവരുടെ കുറ്റം കൊണ്ടല്ല. രാവണന്റെ കോട്ടയിൽ കഴിഞ്ഞുകൂടുന്ന കാലത്തും തന്റെ ചാരിത്രം കളങ്കപ്പെടുത്തിയില്ല. പോരാഞ്ഞിട്ട് അഗ്നിപ്രവേശം ചെയ്ത് പരിശുദ്ധി എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടും അവസാനം കളങ്ക പങ്കിലയെന്ന് മുദ്രകുത്തി രാമൻ അവളെ ഉപേക്ഷിച്ചു.

തൊഴിലാളി തലവൻ തന്നെ സംശയിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. വാസവദത്തേക്ക് ഭയമായി. അവസാനം പോംവഴി കണ്ടുപിടിച്ചു. ഒരു സുപ്രഭാതത്തിൽ തൊഴിലാളി തലവനെ കാണാനില്ലാതെ ഇവിടെ പോയി തൊഴിലാളികൾ അന്വേഷണം ആരംഭിച്ചു. വാസവദത്തിയുടെ ദുഃഖം അവൾ മറ്റേതിനേക്കാളും വലുതായി അഭിനയിച്ചു കാണിച്ചു. പക്ഷേ തൊഴിലാളികൾ ആ കണ്ണീര് കണ്ട് പിന്തിരിഞ്ഞില്ല. അവസാനം നാട് മുഴുവൻ അവൾക്ക് പ്രതികൂലമായി. അവൾ തന്റെ തൊഴുത്തിൽ നിന്ന് കുറ്റുകാർ കുഴിച്ചവന്റെ വികൃത പ്രേതമെടുത്തു. കുറ്റവാളിയായ അവളെ ഭിന്ദിച്ചു. തൊഴിലാളി തലവന്റെ ചീഞ്ഞളിഞ്ഞ ജലം വാസവദത്തിയുടെ ആ തൊഴുത്തിലെ ചാണകക്കുണ്ടിൽ നിന്ന് ചികഞ്ഞെടുത്തു. വാസവദത്തിയെ ജയിലടച്ചു. അതെ, അതിരു കവിഞ്ഞ ദുർമോഹം മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി തീർക്കുന്നു. അവൻ ചെയ്യുന്ന ദ്രോഹം അവന് തന്നെ വിനയായിത്തീരുമെന്ന് വിചാരിക്കുന്നില്ല. എത്ര ശക്തിയുള്ളതാണെങ്കിലും പളുങ്കുപാത്രം വിരൽ മുട്ടിയാൽ മതി തവിട് പൊടിയാകുമെന്നുള്ള കാര്യം അവൻ ഓർക്കുന്നില്ല. ഉറക്കം വന്നാൽ പാമ്പിൻ ചുരുളെ തലയിണയാക്കാമെന്ന് കരുതുന്ന ഭോഷന്മാർ ചെട്ടിയാരോടുള്ള പ്രേമം നിലനിർത്താൻ വാസവദത്തെ കണ്ടുപിടിച്ച തന്ത്രവും ആ രൂപത്തിലൊന്നായിരുന്നു. വാസ്തവത്തിൽ പ്രേമമേ നിൻ പേര് കേട്ടാൽ പേടിയാം വഴിപിഴച്ച കാമകിങ്കരന്മാർ ചെയ്യും കടുങ്കൈകളാൽ. എത്രയെത്ര ഉദാഹരണങ്ങൾ, പോരെങ്കിൽ ഇതാ വാസവദത്ത്. വക്കീലന്മാർ വാസവദത്തയ്ക്ക് വേണ്ടി ഘോരഘോരം വാദിച്ചു. പണം കൊടുത്തു, സാക്ഷികളെ ഹാജരാക്കി, വാസവദത്തയും തന്റെ എല്ലാ അടവുകളും പ്രയോഗിച്ചു നോക്കി. പക്ഷേ ഫലിച്ചില്ല. കടക്കണ്ണിൻ പണിയും ധനത്തിൻ മുഷ്കും ഉലച്ചിലറ്റ്

0: അടിവരയിട്ട് പറയട്ടെ, ഉലച്ചിലറ്റ് അങ്ങിരുന്ന ധർമ്മപീഠം വിശദീകരിക്കുന്നില്ല. അവിടെ കടക്കണ്ണും പണക്കൊടുപ്പും ഭരിച്ചില്ല. വാസവദത്തെ ശിക്ഷിച്ചു. കരചരണ നാസികാദികൾ മുറിച്ച് ചുടുകാട്ടിൽ തള്ളി. മരണത്തോട് പടവെട്ടി കഴിയുന്ന മാംസപിണ്ഡമായി മാറിയിരിക്കുന്ന ആ രൂപം കണ്ടാണ് ഉപഗുപ്തൻ ചോദിച്ചത്,
1: വാസവദത്തെ താനോ ഈ വിഭിന്നമാം പ്രിയജനം നീ

0: വാസവദത്തയുടെ ദുരന്തം കെട്ടറിഞ്ഞ് അദ്ദേഹം അവളെ ആശ്വസിപ്പിക്കാൻ എത്തിയതാണ്.
1: ശരി ശരി പര ദുഃഖ ശമനമോർത്തല്ലോ മുറ്റും ശരണത്രയീധനന്മാടുന്നു.
0: ദൈവത്തിന്റെ പേരും പറഞ്ഞ് ദക്ഷിണ വാങ്ങിച്ച് നടുപ്പാതിരാക്കി വേശ്യാഗ്രഹത്തിൽ കടന്നുകൂടി വെളുപ്പിന് നിർമാല്യനായി ശ്രീകോവിലെത്തുന്ന കപട ഭക്തനല്ല, ആർത്തന്മാർക്ക് ആശ്വാസം നൽകുന്ന ജീവിതവ്രതം സ്വീകരിച്ചിട്ടുള്ള ആ ബുദ്ധഭിക്ഷുക്കൾ. ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി എന്ന് ശരണത്രയം ഉരുവിട്ട് മരയോടുമായി നടക്കുന്ന ആ അർഹതന്മാർ. ടാഗോർ ഗീതാഞ്ജലിയിൽ പറഞ്ഞിട്ടുണ്ട്, നാമം ജപിക്കലും പാടി സ്തുതിക്കലും നീ മന്ത്രം ചൊല്ലലും നിർത്തിയാലും വാതിലടച്ച് കൂരിരിട്ട് തൊറ്റയ്ക്കിരുന്ന് നീ പൂജിക്കുന്നിടത്തല്ല പ്രപഞ്ചത്തെ വിഭവ സമർത്ഥമാക്കുവാൻ പാടുപെടുന്ന പാവപ്പെട്ട കൃഷീവലന്റെ വീർപ്പുതുള്ളികൾ ഒപ്പിക്കൊണ്ട് ഈശ്വരൻ പാടത്ത് നിൽപ്പുണ്ട്. കത്തിക്കാളുന്ന വെയിലേറ്റ് വഴിവക്കിലിരുന്ന് പാറയുടയ്ക്കുന്ന തൊഴിലാളിയുടെ ചപ്പറത്തലമുടി മാടി ഒതുക്കിക്കൊണ്ട് ജഗദീശ്വരൻ ആ വഴിവക്കിൽ നിൽപ്പുണ്ട്. ആ സത്യമറിയാവുന്ന ബുദ്ധഭിക്ഷുക്കളുടെ ജീവിതവ്രതം പരദുഃഖ ശമനമാണ്. ഉപഗുപ്തൻ ആ ചുടുകാട്ടിലെത്തിയതും അതുകൊണ്ട് തന്നെ ആയിരിക്കണം. ഉപഗുപ്തന്റെ ശബ്ദം കേട്ടതോടെ അന്ത്യശ്വാസം വലിക്കുന്ന മാംസപിണ്ഡം ഒന്ന് ചലിച്ചു. അവളെന്തോ പറയാൻ കൊതിച്ചു. ആ സൂചന കണ്ട തോഴി കാക്ക കൊത്താൻ കാത്തിരിക്കുന്ന അവശേഷിച്ച അവളുടെ ശരീരഭാഗം പെട്ടെന്നൊരു പഴന്തുണി കഷണം കൊണ്ട് ഒന്ന് മൂടി. അതെ, മൃതിയിലും മകളമാർ മറക്കാമാനം. മാനം നഷ്ടപ്പെട്ട അവസരത്തിൽ മാത്രമല്ല, നഷ്ടപ്പെടുമെന്ന് തോന്നിയ സന്ദർഭത്തിൽ പോലും പ്രാണൻ വെടിഞ്ഞവരാണ്. മരിക്കാൻ പോകുന്ന നേരത്തും നാണം മറയ്ക്കാൻ മടിക്കാത്തവരാണ്, മാനം കാക്കാൻ തുടിക്കുന്നവരാണ് മഹിളാമണിമാർ. രക്തമെല്ലാം ഒഴുകിപ്പോയി, ശക്തി ക്ഷയിച്ചു, തിരകൾ നിർജീവങ്ങളായി, മരണസമയമെടുത്തു. ആ കിടപ്പിലും അവൾ ആ യുവമുനിയെ വീക്ഷിപ്പാൻ പൊക്കിടുന്ന തല രാഗവൈഭവം കണ്ടു. ആ സമയത്തും ആ തലയൊന്ന് പൊക്കി താൻ മനസ്സാ വരിച്ച മനോഹരാംഗന അവസാനമായി ഒരു നോക്ക് കാണാൻ പ്രേമത്തിന്റെ മാസ്മരിക ശക്തി. താൻ എത്ര നാൾ കൊതിച്ചതാണ് ഇങ്ങനെ ഒരു സന്ദർഭം. സമയമായില്ല, സമയമായില്ല എന്ന് പറഞ്ഞ് നല്ല സമയം പാഴാക്കി. ഇപ്പോൾ ഇതാ ഈ നിലയിൽ. ഓ എന്തിനിങ്ങനെ? ഉപഗുപ്തന് കാര്യം മനസ്സിലായി. ഇല്ല, ഞാൻ താമസിച്ചു പോയില്ലടോ സരളശീലി, അല്ല നീ എന്നെ ചൊല്ലി ആർന്നിടായിക്കടോ. ഇല്ല വാസവദത്തെ, ഞാൻ ഒട്ടും താമസിച്ചില്ല, കൃത്യസമയത്ത് തന്നെ വന്നിരിക്കുന്നു. എന്നെ ചൊല്ലി നീ വേദനിക്കരുത്. അത് കേട്ടതും

അവൾ തന്റെ അനുരാഗ കഥ അനുസ്മരിച്ചു. ആ കടക്കണ്ണിൽ സന്തോഷവും സങ്കടവും തങ്ങി നിന്നു. ഇപ്പോഴെങ്കിലും തന്റെ അഭീഷ്ടം നിറവേറി. അദ്ദേഹം തന്റെ അടുക്കൽ വന്നു.

പരിശുദ്ധ പാദപത്മം തുടച്ച കയ്യാൽ. സഹോദരി, കരയരുത്, നീ ഭീരുവാകരുത്, നിനക്ക് സമാധാനം ലഭിക്കും. അതേ സമ്യക് ദൃഷ്ടി, സമ്യക് സങ്കല്പം, സമ്യക് വാക്, സമ്യക് കർമ്മം, സമ്യക് ആജീവം, സമ്യക് വ്യായാമം, സമ്യക് സ്മൃതി, സമ്യക് സമാധി എന്നീ അഷ്ടമാർഗങ്ങളിൽ സഞ്ചരിച്ച സിദ്ധാർത്ഥ ദേവന്റെ പാദപത്മം തുടച്ച ഈ കൈകൊണ്ട് ഇതാ നിന്റെ ശിരസിൽ ഞാൻ തലോടുന്നു. ചോര അപഹരിക്കാത്ത ശാശ്വത ശാന്തി ധനവും മാരനെയ്താൽ മുറിയാത്ത മനഃശോഭയും. ധനം ചോരന്മാർ അപഹരിക്കും. നിനക്ക് ഇപ്പോൾ ലഭിക്കാൻ പോകുന്ന ശാന്തിധനം ആർക്കും അപഹരിക്കാനാകാത്തതാണ്. ഒരു കാമദേവനും പൂവം പെയ്ത് മുറിക്കാൻ കഴിയാത്ത മനഃശോഭ നീ തന്നെയാണ്. നീ ചെയ്ത കുറ്റം അനിഷേധ്യമായ വിധിബലം മാത്രമാണ്. അകൃത്രിമ പ്രണയത്തിന്റെ ഒരു ഉറവ നിന്റെ ഉൾക്കാമ്പിൽ ഊറി നിന്നിരുന്നു. ഞാനത് അറിയാഞ്ഞിട്ടല്ല, നിന്റെ സൽഗുണങ്ങളുടെ പ്രത്യക്ഷോദാഹരണമാണ് ഇതാ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ പ്രിയതോടി. ആപത്തിലും നിന്നെ കൈവിടാതെ ആത്മാർത്ഥമായി പരിചരിക്കുന്നത് കൊണ്ട് തന്നെ തീരുമാനിക്കാം നീ അവരോട് എത്ര കാരുണ്യത്തോടെയാണ് പെരുമാറിയിരുന്നത്. പക്ഷേ പരിതസ്ഥിതി നിന്നെ ചതിച്ചു. അവിദ്യ സംസാരമൂല കാരണമായ അജ്ഞാനം ജയിച്ചു. ഈ ജീവിതയാത്രയിൽ പാപത്തിന്റെ ഒരു ചെറിയ കറയെങ്കിലും പറ്റാത്തവർ ആരും കാണുകയില്ല. പക്ഷേ കലങ്ങിമറിഞ്ഞ നദി തെളിയാതിരിക്കുമോ? നിന്റെ പശ്ചാത്തലം നിനക്ക് പാപമോചനം നൽകും. സഹോദരി, നീ അന്ന് വിളിച്ചപ്പോൾ ഞാൻ വന്നിരുന്നെങ്കിൽ ഞാൻ പറയുന്നതൊന്നും നീ മനസ്സിലാക്കുമായിരുന്നില്ല, നീ സ്വീകരിക്കാൻ സന്നദ്ധയാകുമായിരുന്നില്ല. വിശ്വസനം മനുഷ്യനെ വിജ്ഞനാക്കുന്നു. ഇന്ന് അനുഭവം നിനക്ക് അറിവ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അങ്കുലീമാലനു പോലും ആർക്കത പദമേകിയ തുങ്കമാം കരുണ അത് നീ വിശ്വസിച്ചാലും. മഹാദുഷ്ടനും കൊലപാതകയും കൊള്ളക്കാരനുമായിരുന്നു അങ്കുലിമാലൻ. ആയിരം പേരെ കൊന്ന് അവരുടെ അസ്ഥിക്കഷണങ്ങൾ ഇഷ്ടദേവതയ്ക്ക് ചാർത്താമെന്ന് അവൻ നോക്കിയിരുന്നു. അവൻ 999 കൊന്ന് 1000 തികയ്ക്കാൻ ബുദ്ധദേവനെ സമീപിച്ചു. ഭഗവാൻ തന്റെ തിരുവായ് മുഴികൊണ്ട് അവന് മാനസാന്തരം വരുത്തി അവനെ ഉത്തമനായൊരു മനുഷ്യനാക്കി മാറ്റി. ആ കരുണ നിനക്ക് ലഭിക്കും, നീ വിശ്വസിക്കൂ. ഉപഗുപ്തൻ തന്റെ കരതാരുകൊണ്ട് വാസവദത്തിയുടെ നെറ്റിത്തടത്തിൽ ഒന്ന് തലോടി. അവൾ രോമാഞ്ചം കൊണ്ടു. അതാ അണയാൻ പോകുന്ന തിരിവിരലുകൊണ്ട് അല്പം നീട്ടിയതുപോലെ, അതപ്പോൾ ജ്വലിക്കുന്നത് പോലെ മുഖത്ത് ഒരു പുതിയ പ്രകാശം പരന്നു. സഹോദരി, മനസ്സിൽ ബോധം തെളിയാനും അന്ധകാരം മറയാനും ഒരു നിമിഷം മതി. നിനക്ക് പരിശുദ്ധമായ ബുദ്ധമാതാവ് തങ്ങുന്ന പുണ്യ ലോകം ലഭിക്കും. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ.

ആ മുഖത്ത് ഒരു നവ തേജസ് തെളിഞ്ഞു. ആ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ പൊടിഞ്ഞു. ഉപഗുപ്തൻ കൈവിരൽ തുമ്പുകൊണ്ട് ആ കണ്ണുനീർ തുള്ളി തുടച്ചു. ഉപകാരസ്മരണയോടെ, ഹൃദയം നിറഞ്ഞ കൃതജ്ഞതയോടെ അവൾ ഉപഗുപ്തനെ നോക്കി. ആ കണ്ണുകൾ പതുക്കെ പതുക്കെ എന്നേക്കുമായി അടഞ്ഞു. പരിചാരിക വാവിട്ടു പൊട്ടിക്കരഞ്ഞു. ഉപഗുപ്തൻ അവൾ ആശ്വസിപ്പിച്ചു. യഥാവിധി ശവദാഹ കർമ്മം നടന്നു. ആളിപ്പടർന്ന പട്ടണത്തെ കെട്ടടങ്ങി. മധുരാപുരിയുടെ മനം മയക്കിയ ആ മദാലസയുടെ മോഹന കലേബരം ഒരു പിടി ചാമ്പലായി മാറി. ആ മകാന്റെ കണ്ണിൽ നിന്നാ ചാമ്പലിൽ ഒരശ്രീകണം ആമലകി ഫലം പോലെ അടർന്നു വീണു. അത് വേദനയുടെ കണ്ണുനീരല്ല, കാരണം അദ്ദേഹം ദുഃഖസത്യജ്ഞനാണ്, ധീരനാണ്. അവളുടെ നിർവാണപ്രാപ്തി കൊണ്ടുള്ള ആനന്ദാശ്രുവല്ല, കരുണയുടെ കയത്തിലെ പരിണതോജ്വലമായ മുക്താഫലം മാത്രം. അതടർന്നു വീണത് ആമലകീഫലം പോലെയാണ്, ഞെട്ടറ്റ നെല്ലിക്ക പോലെ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വാസവദത്ത എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം കെടാമംഗലം സദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പലപ്പോഴും സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായി കുട്ടികളെ എക്കിലപ്പെടുത്താറുണ്ട്. കുഞ്ഞുങ്ങൾ പൊട്ടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അവർ അത് ആസ്വദിക്കുകയാണെന്ന് നാം വിശ്വസിക്കുന്നു. എന്നാൽ ഈ ചിരിയുടെ പിന്നിലെ ശാസ്ത്രീയ വശങ്ങൾ പരിശോധിക്കുമ്പോൾ നാം ഞെട്ടിപ്പോകും. ഇക്കിളിപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ചിരി എന്നത് സന്തോഷത്തിന്റെ അടയാളമല്ല, മറിച്ച് ശരീരത്തിന്റെ ഒരു സ്വാഭാവിക പ്രതികരണമാണ്. സാധാരണ കളികളെക്കാൾ 2 മുതൽ 4 മടങ്ങ് വരെ വേഗത്തിലാണ് ഇക്കിളിപ്പെടുത്തുമ്പോൾ ശരീരം സമ്മർദ്ദത്തോട് പ്രതികരിക്കുന്നത്. നമ്മുടെ മനസ്സറിയുന്നതിന് മുൻപേ ശരീരം പ്രതികരിച്ചു തുടങ്ങുന്ന ഒരു പ്രക്രിയയാണിത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇക്കിളിപ്പെടുത്തുമ്പോൾ തലച്ചോറിലെ റൊളാൻഡിക് ഒപ്പർക്കുലം എന്ന ഭാഗമാണ് ചിരിയെ നിയന്ത്രിക്കുന്നത്. ഇതേസമയം തന്നെ ഭയത്തെയും പ്രതിരോധത്തെയും നിയന്ത്രിക്കുന്ന ഹൈപ്പോതലാമസും സജീവമാകുന്നു. അതായത് കുഞ്ഞു ചിരിക്കുമ്പോഴും അവരുടെ ശരീരം ഒരു ഭീഷണിയെ നേരിടുന്നത് പോലെയാണ് പ്രതികരിക്കുന്നത്. ഇത് ഒരു അനൈച്ഛികമായ റിഫ്ലക്സ് മാത്രമാണ്. അതുകൊണ്ടാണ് കരയുന്ന കുഞ്ഞിനെ ഇക്കിളിപ്പെടുത്തിയാൽ പോലും അവർ ചിരിച്ചു പോകുന്നത്. ഈ ചിരി അവരുടെ മനസ്സിന്റെ സന്തോഷത്തെ പ്രതിഫലിപ്പിക്കുന്നില്ല എന്നതാണ് സത്യം. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒന്നാണ്. കുഞ്ഞ് അകമേ അസ്വസ്ഥനാണെങ്കിലും ശരീരം ചിരിക്കാൻ നിർബന്ധിക്കുന്നു. ഈ സമയത്ത് കുഞ്ഞ് നിർത്തൂ എന്ന് പറയുകയും ഒപ്പം ചിരിക്കുകയും ചെയ്യുമ്പോൾ മുതിർന്നവർ പലപ്പോഴും തെറ്റായ സന്ദേശമാണ് സ്വീകരിക്കുന്നത്. ആ കുട്ടി കളി ആസ്വദിക്കുകയാണെന്ന് നാം വിചാരിക്കുന്നു. ഇവിടെയാണ് അപകടം ഒളിഞ്ഞിരിക്കുന്നത്. തന്റെ വാക്കുകളെക്കാൾ പ്രാധാന്യം മുതിർന്നവർ നൽകുന്നത് തന്റെ ശരീരത്തിന്റെ പ്രതികരണത്തിനാണെന്ന് കുട്ടി പഠിക്കുന്നു. ഇത് അവരുടെ ശരീരത്തെക്കുറിച്ചും അതിർവരമ്പുകളെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടിനെ തകർക്കുന്നു. തന്റെ വേണ്ട എന്ന വാക്ക് കളിക്കിടയിൽ പോലും അവഗണിക്കപ്പെടുമ്പോൾ സ്വന്തം ശരീരത്തിനുമേലുള്ള അധികാരം തനിക്കില്ലെന്ന് കുട്ടി ഉപബോധ മനസ്സിൽ ഉറപ്പിക്കുന്നു. താൻ ആസ്വദിക്കുന്നില്ല എന്ന് പറഞ്ഞാലും മറ്റൊരാൾക്ക് തന്റെ ശരീരത്തിൽ ഇടപെടാമെന്ന തെറ്റായ ധാരണ ഇത് നൽകുന്നു. പിൽക്കാലത്ത് മറ്റു പല സാഹചര്യങ്ങളിലും സ്വന്തം അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താൻ അവർക്ക് പ്രയാസം തോന്നാൻ ഇത് കാരണമായേക്കാം. ഒരാൾ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഇല്ല എന്ന് തന്നെയാണെന്ന് കുട്ടികൾക്ക് അനുഭവവേദ്യമാകേണ്ടത് ഇത്തരം കളികളിലൂടെയാണ്. കുട്ടികളുടെ നാഡീവ്യൂഹം വളരെ സെൻസിറ്റീവാണ്. അമിതമായ ഉത്തേജനം അവരിൽ വലിയ രീതിയിലുള്ള പിരിമുറുക്കമുണ്ടാക്കുന്നു. ഇക്കിളിപ്പെടുത്തുമ്പോൾ ശ്വാസം മുട്ടുന്ന അനുഭവമോ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയോ ഉണ്ടാകുന്നത് കുട്ടികളിൽ നിസ്സഹായതയും ഭയവും ജനിപ്പിക്കുന്നു. ഇത് ശാരീരികമായ സ്പർശനത്തോടുള്ള അവരുടെ സമീപനത്തെ തന്നെ മാറ്റിയേക്കാം. സ്നേഹമെന്നത് ബഹുമാനത്തിൽ അധിഷ്ഠിതമായിരിക്കണം. കളിയിലാണെങ്കിൽ പോലും ഒരു കുട്ടി മതി എന്ന് പറഞ്ഞാൽ ആ നിമിഷം തന്നെ അത് നിർത്തുക എന്നത് മാതാപിതാക്കളുടെ കടമയാണ്. ഇക്കിളിപ്പെടുത്തുന്നത് അമിതമായി വേദനയുണ്ടാക്കുന്ന ഒന്നായി പലപ്പോഴും കുട്ടികൾക്ക് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ അത് തുറന്നു പറയാൻ അവർക്ക് കഴിയാതെ വരുന്നു. ചിരിയുടെ മറവിൽ ഈ വേദന ഒളിഞ്ഞു നിൽക്കുന്നു. ഇത് കുട്ടികളിൽ മാനസികമായ വലിയൊരു സമ്മർദ്ദത്തിന് കാരണമാകും. തന്റെ ശബ്ദത്തിന് കരുത്തുണ്ടെന്നും തന്റെ അതിരുകളെ മുതിർന്നവർ ബഹുമാനിക്കുന്നുണ്ടെന്നും കുട്ടി തിരിച്ചറിയുന്നത് ഇത്തരം നിമിഷങ്ങളിലൂടെയാണ്. നിന്റെ ശരീരം നിന്റേതാണെന്ന വലിയ പാഠം നൽകാൻ ഇക്കിളിപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുന്നത് വഴി നമുക്ക് സാധിക്കും. നമ്മുടെ സമൂഹത്തിൽ ഇതൊരു തമാശയായി മാത്രമാണ് കാണുന്നത്. എന്നാൽ ഓരോ കുഞ്ഞും സ്നേഹിക്കപ്പെടുന്നത് അവരുടെ പൂർണ്ണമായ സമ്മതത്തോടെ ആയിരിക്കണം. കളിചിരികൾക്കിടയിലും അവരുടെ മനോഭാവത്തെ മാനിക്കണം. ഇത് അവരെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാക്കി മാറ്റും. സ്നേഹപ്രകടനങ്ങൾക്ക് ഒരുപാട് വഴികളുണ്ട്. കെട്ടിപ്പിടിക്കുന്നതും മുടിയിൽ തലോടുന്നതും കഥകൾ പറയുന്നതുമൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഇക്കിളിപ്പെടുത്തുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് സുരക്ഷിതത്വവും സന്തോഷവും ഇത്തരം ഇടപെടലുകൾ നൽകും. മാതാപിതാക്കൾക്ക് ഈ വിഷയത്തിൽ വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. കളികൾ എപ്പോഴും കുഞ്ഞിന്റെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കണം. ഇക്കിളിപ്പെടുത്തുമ്പോൾ കുഞ്ഞ് ചിരിക്കുന്നുണ്ടോ എന്നല്ല, അവർ അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് നാം ശ്രദ്ധിക്കേണ്ടത്. കുട്ടിക്ക് അസ്വസ്ഥത തോന്നുന്നു എന്ന് കണ്ടാൽ ഉടൻ പിന്മാറണം. ഇത് അവരിൽ വലിയൊരു ആശ്വാസം സൃഷ്ടിക്കും. മുതിർന്നവർ തന്നെ സംരക്ഷിക്കാനുണ്ടെന്നും തന്റെ വാക്കുകൾക്ക് അവർ വില നൽകുന്നുണ്ടെന്നും ആ കുട്ടി തിരിച്ചറിയും. ഈ തിരിച്ചറിവാണ് പക്വതയുള്ള ഒരു വ്യക്തിത്വത്തിന് അടിസ്ഥാനം. അറിവ് ഒരു വലിയ പ്രകാശമാണ്. ആ പ്രകാശം നമ്മുടെ കുടുംബത്തെ മനോഹരമാക്കാൻ ഉപയോഗിക്കാം. നിങ്ങളുടെ കുട്ടിയുമായുള്ള ബന്ധം കൂടുതൽ ആഴമുള്ളതാക്കാൻ അവരുടെ ഓരോ വികാരത്തെയും മാനിക്കുക. കളിചിരികൾക്കിടയിലും സ്നേഹത്തിന്റെ ആഴം അവർ തൊട്ടറിയട്ടെ. കഠിനമായ പകലുകൾക്ക് ശേഷം സ്നേഹത്തിന്റെ തണലിൽ അവർക്ക് വിശ്രമിക്കാം. ആത്മവിശ്വാസത്തോടെയും ശാന്തിയോടെയും പുതിയൊരു നാളേക്ക് വേണ്ടി അവരെ നമുക്ക് സജ്ജരാക്കാം. നമ്മുടെ ഓരോ ചിന്തയും പ്രവൃത്തിയും ലോകത്തെയും നമ്മുടെ കുടുംബത്തെയും മനോഹരമാക്കാനുള്ളതാകട്ടെ. കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്നും മനോഹരമായിരിക്കണം. അവിടെ ഭയത്തിനോ നിസ്സഹായതയ്ക്കോ സ്ഥാനമുണ്ടാകരുത്. ഇക്കിളിപ്പെടുത്തുന്നത് പോലുള്ള ചെറിയ കാര്യങ്ങൾ പോലും അവരുടെ ഭാവി ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് നാം തിരിച്ചറിയണം. ബഹുമാനത്തോടെയും കരുതലോടെയും നമുക്ക് നമ്മുടെ കുട്ടികളെ വളർത്താം. ആ സ്നേഹത്തിന്റെ തണലിൽ അവർ കരുത്തുള്ളവരായി വളരട്ടെ. വരാനിരിക്കുന്ന തലമുറയുടെ മാനസികാരോഗ്യം നമ്മുടെ കൈകളിലാണ്. അത് കാത്തുസൂക്ഷിക്കാൻ നമുക്ക് സ്നേഹം കൊണ്ട് ഒരു പ്രതിരോധ കവചം തീർക്കാം. സമാധാനപൂർണമായൊരു നാളേക്ക് വേണ്ടി നമുക്കൊന്നിച്ച് നീങ്ങാം. ഓരോ കുഞ്ഞും സ്നേഹിക്കപ്പെടാൻ അർഹനാണ്. ആ സ്നേഹം അവർക്ക് നിരുപാധികമായി നൽകാം. വീടുകൾ സമാധാനത്തിന്റെ തുരുത്തകളായി മാറട്ടെ. അവിടെ സ്നേഹമെന്നും നിറഞ്ഞു നിൽക്കട്ടെ. സമാധാനപൂർണമായ ഒരു പ്രഭാതത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് കൈപിടിച്ച് നടത്താം.
1: രക്ഷിതാക്കളറിയാൻ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മസക്കലിയിൽ ഇന്നാദ്യം ഹംദോനോ എന്ന ചിത്രത്തിന് വേണ്ടി ജയദേവ് സംഗീതം നൽകിയ ഒരു ഗാനം. രചന സാഹിർ ലുധിയാൻവി. ആലാപനം ആശാ ഭോസ്ലെയും മുഹമ്മദ് റാഫിയും.
2: अभी न जाओ छोड़ कर

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: ചിത്രം ദം ലഗാ കെ ഹൈഷ, സംഗീതം അനു മാലിക്, രചന നിർവഹിച്ചിരിക്കുന്നത് വരൺ ഗ്രോവർ, ആലാപനം പാപ്പോ.

ചിത്രം മൈ നെയിം ഈസ് ഖാൻ. സംഗീതം ശങ്കർ എഹ്സാൻ ലോയ്. രചന നിർവഹിച്ചിരിക്കുന്നത് നിരഞ്ജൻ അയ്യങ്കാർ. ആലാപനം ഷഫ്കത്ത് അമനാദ് അലി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
2: ചിത്രം റോക്ക് സ്റ്റാർ. സംഗീതം എ ആർ റഹ്മാൻ. രചന നിർവഹിച്ചിരിക്കുന്നത് ഇർഷാദ് കമിൽ. ആലാപനം എ ആർ റഹ്മാൻ, ജാവേദ് അലി, മോഹിത് ചൗഹാൻ തുടങ്ങിയവർ.

ഗജനി എന്ന ചിത്രത്തിന് വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഗാനം. രചന പ്രസൂൺ ജോഷി. ആലാപനം ജാവിദ് അലി, സോനു നിഗം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: ധടുക്കൻ എന്ന ചിത്രത്തിന് വേണ്ടി നദീം സേഫി സംഗീതം നൽകി സാമർ രചന നിർവഹിച്ച ഗാനം. ആലാപനം അൽക്ക യാഗ്നിക്, കുമാർ സാനു, ഉദിത് നാരായൺ.

ചിത്രം കൃഷ്, സംഗീതം രാജേഷ് റോഷൻ, രചന നിർവഹിച്ചിരിക്കുന്നത് ഇബ്രാഹിം ആഷിഖ്, ആലാപനം സോനു നീഗം, ശ്രേയാഗോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ചരിത്രം എല്ലായ്പ്പോഴും വലിയ കൊട്ടാരങ്ങളുടെയും യുദ്ധഭൂമികളുടെയും രാജമന്ദിരങ്ങളുടെയും കഥകൾ മാത്രമല്ല പറയുന്നത്. ചിലപ്പോൾ ഒരു പഴയ കിണറും ഒരു തകർന്ന മതിലും കാലപ്പഴക്കത്തിൽ മണ്ണിനടിയിലായ ഒരു ചെങ്കല്ല് പോലും ഒരു നാടിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രം നമ്മോട് സംസാരിക്കും. അത്തരമൊരു മൗനസാക്ഷിയാണ് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പിൽ ഇന്നും നിലകൊള്ളുന്ന വലിയ കിണർ. പുറമേ നോക്കുമ്പോൾ അതൊരു പഴയ ഗ്രാമക്കിണർ മാത്രമാണെന്ന് തോന്നാം. എന്നാൽ അതിന്റെ ചുറ്റുമുള്ള മണ്ണിനടിയിൽ ഒളിഞ്ഞിരിക്കുന്നത് മധ്യകാല കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായകമായൊരു അധ്യായമാണ്. പ്രാദേശിക പാരമ്പര്യവും ചരിത്ര ഗവേഷകരുടെ നിരീക്ഷണങ്ങളും അനുസരിച്ച് പിന്നീട് കൊച്ചി രാജവംശമായി വളർന്ന പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ആദ്യകാല ആസ്ഥാനവുമായി ഈ പ്രദേശത്തിന് അടുത്ത ബന്ധമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. മധ്യകാല കേരളത്തിലെ ശക്തമായ രാജവംശങ്ങളിലൊന്നായിരുന്നു പെരുമ്പടപ്പ് സ്വരൂപം. ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പായിരുന്നു അവരുടെ ആദ്യകാല അധികാര കേന്ദ്രമെന്നാണ് നിരവധി ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ 14 നൂറ്റാണ്ടിൽ കോഴിക്കോട്ടെ സാമൂതിരിയുടെ ശക്തി വർദ്ധിച്ചതോടെ പെരുമ്പടപ്പ് സ്വരൂപത്തിന് സ്വന്തം ദേശം ഉപേക്ഷിക്കേണ്ടി വന്നു. ആക്രമണങ്ങളെയും രാഷ്ട്രീയ സമ്മർദ്ദത്തെയും തുടർന്ന് അവർ തെക്കോട്ട് നീങ്ങി. ആദ്യം മഹോദയപുരം കേന്ദ്രീകരിച്ചും പിന്നീട് പോർച്ചുഗീസുകാരുമായി സഖ്യമുണ്ടാക്കി കൊച്ചിയെ തലസ്ഥാനമാക്കിയും അവർ തങ്ങളുടെ ഭരണാധികാരം പുനഃസ്ഥാപിച്ചു. പിന്നീട് ചരിത്രത്തിൽ പ്രസിദ്ധമായ കൊച്ചി രാജവംശം രൂപം കൊള്ളുന്നത് ഈ രാഷ്ട്രീയ യാത്രയുടെ തുടർച്ചയായിട്ടാണ്. ഈ ചരിത്രയാത്രയുടെ ആദ്യ അധ്യായങ്ങൾ എഴുതപ്പെട്ട മണ്ണാണ് പെരുമ്പടപ്പ്. ആ ഓർമ്മകളുടെ നിശബ്ദ സാക്ഷിയായി ഇന്നും ഈ വലിയ കിണർ നിലകൊള്ളുന്നു. ഏകദേശം 8.5 മീറ്റർ വ്യാസമുള്ള ഈ കിണർ മധ്യകാല കേരളത്തിലെ ജലസംരക്ഷണ സാങ്കേതിക വിദ്യയുടെ അതുല്യ മാതൃകയാണ്. പൂർണമായും ചെങ്കല്ലുകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നത്തെ പോലെ സിമന്റോ കോൺക്രീറ്റോ ഇല്ലാതിരുന്ന കാലത്ത് വലിയ ചെങ്കല്ലുകൾ അതീവ കൃത്യതയോടെ അടുക്കിവെച്ച് നിർമ്മിച്ച ഈ കിണർ ശില്പികളുടെ എഞ്ചിനീയറിംഗ് മികവിന്റെ തെളിവുകൂടിയാണ്. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഈ നിർമ്മിതി നിലനിൽക്കുന്നത് അതിന്റെ ഗുണനിലവാരം വ്യക്തമാക്കുന്നു. ഈ ചരിത്ര സ്മാരകം ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ നിലനിൽക്കാൻ കാരണമായത് നാട്ടുകാരുടെ ശക്തമായ ഇടപെടലാണ്. 2005 ഒരു സ്വകാര്യ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയുടെ ഭാഗമായി ഈ കിണർ മണ്ണും മാലിന്യവും നിറച്ച് നികത്താൻ ശ്രമം നടന്നിരുന്നു. എന്നാൽ പ്രദേശവാസികൾ അതിനെ ശക്തമായി എതിർത്തു. ചരിത്രബോധമുള്ള നാട്ടുകാരുടെ സമരം ഒടുവിൽ വിജയിച്ചു. തുടർന്ന് കേരള പുരാവസ്തു വകുപ്പ് സ്ഥലം ഏറ്റെടുത്ത് ശാസ്ത്രീയമായ ഖനനവും സംരക്ഷണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. വർഷങ്ങളോളം നീണ്ടുനിന്ന പുനരുദ്ധാരണത്തിനിടെ ഏകദേശം 3500 ചെങ്കല്ലുകൾ ഉപയോഗിച്ചാണ് തകർന്ന ഭാഗങ്ങൾ പഴയ മാതൃകയിൽ പുനർനിർമ്മിച്ചത്. ഖനനത്തിനിടെ പുരാതന മൺപാത്രങ്ങളുടെ അവശിഷ്ടങ്ങളും ജലസ്രോതസ്സുകളിൽ ഉപയോഗിച്ചിരുന്ന നെല്ലിപ്പലകയും കണ്ടെത്തിയിരുന്നു. ഈ കണ്ടെത്തലുകൾ കിണറിന്റെ പുരാതനതയും ചരിത്ര പ്രാധാന്യവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നവയാണ്. എന്നാൽ ചരിത്രത്തിന്റെ സത്യസന്ധത ആവശ്യപ്പെടുന്നൊരു കാര്യം ഇവിടെ പ്രത്യേകം പറയേണ്ടതുണ്ട്. ഈ കിണർ പെരുമ്പടപ്പ് രാജകൊട്ടാരത്തിനകത്തുള്ള കിണറായിരുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന പുരാവസ്തു തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. രാജമുദ്രകൾ, നാണയങ്ങൾ, ശാസനങ്ങൾ, കൊട്ടാര അവശിഷ്ടങ്ങൾ തുടങ്ങിയ നിർണായക തെളിവുകളൊന്നും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടില്ല. ഇതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ ഇതിനെ ഒരു ശക്തമായ സാധ്യത എന്ന നിലയിലാണ് വിലയിരുത്തുന്നത്. എന്നിരുന്നാലും പ്രാദേശിക പാരമ്പര്യവും ചരിത്രരേഖകളും ചേർന്ന് നോക്കുമ്പോൾ ഈ പ്രദേശം പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ആദ്യകാല അധികാര കേന്ദ്രമായിരിക്കാമെന്ന വാദത്തിന് ഗണ്യമായ പിന്തുണ ലഭിക്കുന്നു. ഒരു സാധാരണ ഗ്രാമക്കിണർ പോലും ചരിത്രത്തിന്റെ എത്ര വലിയ കഥകൾ പറയുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് പെരുമ്പടപ്പിലെ വലിയ കിണർ. അത് വെറും ഒരു ജലസ്രോതസ്സല്ല, ഒരു രാജവംശത്തിന്റെ ഓർമ്മയും ഒരു നാടിന്റെ രാഷ്ട്രീയ പരിണാമത്തിന്റെ സാക്ഷ്യവും കേരളത്തിന്റെ മധ്യകാല സംസ്കാരത്തിന്റെ ജീവനുള്ള രേഖയുമാണ്. ചരിത്രം എല്ലായ്പ്പോഴും പുസ്തകങ്ങളുടെ താളുകളിൽ മാത്രമല്ല ജീവിക്കുന്നത്. ചിലപ്പോൾ ഇത്തരത്തിലുള്ള മൗന സ്മാരകങ്ങളിലൂടെയും നമ്മെ തേടിയെത്തും. അവയെ സംരക്ഷിക്കുന്നത് പഴയ കല്ലുകളെ സംരക്ഷിക്കലല്ല, നമ്മുടെ സ്വന്തം ഭൂതകാലത്തെയും സാംസ്കാരിക സ്വത്വത്തെയും വരും തലമുറകൾക്കായി കാത്തുസൂക്ഷിക്കലാണ്. ശ്രോതാക്കൾ ഇതുവരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.

ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു. ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുൻപ് മനുഷ്യന് സങ്കല്പിക്കാൻ പോലും കഴിയാതിരുന്ന സാങ്കേതിക സൗകര്യങ്ങളാണ് ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലുള്ളത്. മൊബൈൽ ഫോണുകളും ഇന്റർനെറ്റും കൃത്രിമ ബുദ്ധിയും സാമൂഹിക മാധ്യമങ്ങളും ജീവിതത്തെ കൂടുതൽ എളുപ്പവും സൗകര്യപ്രദവുമാക്കിയിട്ടുണ്ട്. എന്നാൽ ഓരോ പുരോഗതിക്കും ഒരു മറുവശമുണ്ട്. ജീവിതത്തെ ലളിതമാക്കാൻ സൃഷ്ടിക്കപ്പെട്ട പല കാര്യങ്ങളും മനുഷ്യനെ തന്നെ കീഴടക്കുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കുട്ടികളും കൗമാരക്കാരും യുവാക്കളുമാണ് ഈ മാറ്റങ്ങളുടെ ഏറ്റവും വലിയ ഇരകളായി മാറുന്നത്. മനുഷ്യന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും സ്വാതന്ത്ര്യം കവർന്നെടുക്കുകയും ചെയ്യുന്ന വലിയൊരു വല സമൂഹത്തിൽ വിരിക്കപ്പെട്ടിരിക്കുന്നു. ആസക്തിയുടെ വല. ഒരു കാലത്ത് മദ്യവും പുകയിലയും മാത്രമായിരുന്നു ലഹരിയുടെ മുഖങ്ങൾ. എന്നാൽ ഇന്ന് ലഹരിയുടെ രൂപം മാറിയിരിക്കുന്നു. രാസപദാർത്ഥങ്ങളായും മൊബൈൽ ഫോണുകളായും ഓൺലൈൻ ഗെയിമുകളായും സാമൂഹിക മാധ്യമങ്ങളായും ലൈംഗികാസക്തിയായും അത് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അനുവാദത്തോടെയും അനുവാദമില്ലാതെയും കടന്നുവരുന്നു. അതുകൊണ്ട് തന്നെ വലയിൽ വീഴാതെ വളരുക എന്ന സന്ദേശത്തിന് വളരെയേറെ പ്രസക്തി വർദ്ധിക്കുന്നു. വേണ്ട എന്ന വാക്കിനും പലപ്പോഴും ലഹരി ഉപയോഗിക്കുന്നവരെക്കുറിച്ച് സമൂഹം തെറ്റായ ധാരണകളാണ് പുലർത്തുന്നത്. മോശം സ്വഭാവമുള്ളവരോ തെറ്റായ ജീവിതം തിരഞ്ഞെടുക്കുന്നവരോ മാത്രമാണ് ലഹരിക്ക് അടിമയാകുന്നതെന്ന് ചിലർ കരുതുന്നു. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും ലഹരി ഉപയോഗിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതാത്ത പലരും ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ അതിലേക്ക് എത്തിപ്പെടാറുണ്ട്. കൂട്ടുകാരുടെ സ്വാധീനം, മാനസിക സമ്മർദ്ദം, കുടുംബ പ്രശ്നങ്ങൾ, ഏകാന്തത, പരാജയഭീതി, ആത്മവിശ്വാസക്കുറവ് എന്നിവയൊക്കെ ഒരു വ്യക്തിയെ ഇത്തരം വലയിലേക്ക് തള്ളിവിടാൻ കാരണമാകുന്നു. പ്രത്യേകിച്ച് കൗമാരപ്രായം ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ കാലഘട്ടമാണ്. ഈ പ്രായത്തിൽ കുട്ടികൾക്ക് പുതിയ അനുഭവങ്ങളോടുള്ള കൗതുകം കൂടുതലായിരിക്കും. കൂട്ടുകാരുടെ അംഗീകാരം നേടാനുള്ള ആഗ്രഹവും ശക്തമായിരിക്കും. ഒരിക്കൽ പരീക്ഷിച്ചു നോക്കൂ, ഇതിൽ പ്രശ്നമൊന്നുമില്ല, എല്ലാവരും ഉപയോഗിക്കുന്നതാണ് തുടങ്ങിയ വാക്കുകൾ പലരുടെയും ജീവിതം മാറ്റിമറിച്ചിട്ടുള്ളതാണ്. ആദ്യമായി ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന താൽക്കാലിക സന്തോഷം പിന്നീട് വീണ്ടും വീണ്ടും അതിനെ തേടാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ തുടങ്ങുന്ന ശീലം ക്രമേണ അടിമത്തത്തിലേക്ക് മാറുന്നു. ലഹരി ഉപയോഗം ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ബാധിക്കുന്നു. ആദ്യമത് ചെറിയൊരു ശീലമായി തോന്നിയേക്കാം. എന്നാൽ പിന്നീട് പഠനത്തിലും ജോലിയിലും ബന്ധങ്ങളിലും സാമ്പത്തിക നിലയിലും ആരോഗ്യത്തിലും ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. പലരും കുടുംബത്തിൽ നിന്ന് അകന്നുപോകുന്നു. ചിലർ കുറ്റകൃത്യങ്ങളിലേക്ക് വഴിമാറുന്നു. ചിലരുടെ ജീവിതം ചികിത്സാ കേന്ദ്രങ്ങളിലും ആശുപത്രികളിലും അവസാനിക്കുന്നു. ഒരു വ്യക്തിയുടെ നാശം മാത്രമല്ല ഇവിടെ സംഭവിക്കുന്നത്, ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കൂടിയാണ് തകരുന്നത്. ഇതേപോലെ തന്നെ ഇന്ന് വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഡിജിറ്റൽ ആസക്തി. മൊബൈൽ ഫോണില്ലാതെ ഒരു ദിവസം പോലും കഴിയാൻ പലർക്കും കഴിയാത്ത അവസ്ഥയാണിന്ന്. ഉറക്കമുണർന്ന ഉടൻ ഫോൺ പരിശോധിക്കുകയും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് മണിക്കൂറുകളോളം സ്ക്രീനിൽ സമയം ചെലവഴിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. പ്രത്യേകിച്ച് കുട്ടികളിലും യുവാക്കളിലും ഇത് കൂടുതൽ അപകടകരമായ രീതിയിലാണ് കാണപ്പെടുന്നത്. ഓൺലൈൻ ഗെയിമുകൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഷോർട്ട് വീഡിയോ ആപ്പുകൾ എന്നിവ മനുഷ്യന്റെ ശ്രദ്ധ പിടിച്ചു നിർത്താൻ ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്തവയാണ്. ഓരോ ലൈക്കും ഓരോ കമന്റും ഓരോ വിജയവും തലച്ചോറിൽ ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. ഇത് താൽക്കാലികമായ സന്തോഷം നൽകുന്നു. പിന്നീട് ആ സന്തോഷം വീണ്ടും ലഭിക്കാനായി വ്യക്തി കൂടുതൽ സമയം അതിൽ ചെലവഴിക്കുന്നു. ക്രമേണ അതൊരു ആസക്തിയായി മാറുന്നു. ഡിജിറ്റൽ ആസക്തിയുടെ ലക്ഷണങ്ങൾ വളരെ വ്യക്തമാണ്. കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്ന സമയം കുറയുന്നു. പഠനത്തിലോ ജോലിയിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരുന്നു. ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നു. ചെറിയ കാര്യങ്ങളിൽ പോലും ദേഷ്യം വരുന്നു. യഥാർത്ഥ ജീവിതത്തിലെ സൗഹൃദങ്ങൾ കുറയുകയും വെർച്വൽ ലോകമാണ് കൂടുതൽ പ്രാധാന്യമുള്ളതെന്ന് തോന്നുകയും ചെയ്യുന്നു. ചിലപ്പോൾ കുട്ടികൾ സ്വന്തം മുറിയിൽ ഒറ്റപ്പെട്ട് മണിക്കൂറുകളോളം സമയം ചെലവഴിക്കുന്ന അവസ്ഥയിലേക്കെത്തുന്നു. ലഹരിയുടെയും ഡിജിറ്റൽ ആസക്തിയുടെയും പിന്നിൽ പലപ്പോഴും കാണപ്പെടുന്ന ഒരു പൊതുവായ ഘടകം ഏകാന്തതയാണ്. മനുഷ്യൻ കേൾക്കപ്പെടാനും മനസ്സിലാക്കപ്പെടാനും ആഗ്രഹിക്കുന്ന ഒരു ജീവിയാണ്. എന്നാൽ ആധുനിക ജീവിതത്തിന്റെ തിരക്കുകളിൽ കുടുംബങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം കുറഞ്ഞുവരുന്നു. മാതാപിതാക്കൾ ജോലി തിരക്കുകളിലും കുട്ടികൾ സ്ക്രീനുകളിലും മുഴുകുമ്പോൾ വൈകാരിക അകലം വർദ്ധിക്കുന്നു. ഈ ശൂന്യത നികത്താനാണ് പലരും ലഹരിയിലേക്കോ ഡിജിറ്റൽ ലോകത്തിലേക്കോ അഭയം തേടുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ മാതാപിതാക്കളുടെയും
അധ്യാപകരുടെയും പങ്ക് വളരെ പ്രധാനമാണ്. കുട്ടികളെ നിരന്തരം നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക എന്നതിലുപരി അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അവർ പറയുന്നത് കേൾക്കുക, അവരുടെ വികാരങ്ങളെ ബഹുമാനിക്കുക, പരാജയങ്ങളെ സ്വീകരിക്കാൻ പഠിപ്പിക്കുക എന്നിവ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആദ്യം ഓടിയെത്തുന്ന വ്യക്തി മാതാപിതാക്കളായിരിക്കണം, ഭയപ്പെടേണ്ട ആളുകളല്ല. കുട്ടികളുടെ ജീവിതത്തിൽ കായിക വിനോദങ്ങൾ, വായന, കലാപ്രവർത്തനങ്ങൾ, സംഗീതം, പ്രകൃതിയുമായുള്ള ഇടപെടൽ എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ആരോഗ്യമുള്ളതാക്കി നിലനിർത്താൻ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കഴിയും. യഥാർത്ഥ സന്തോഷം സ്ക്രീനുകളിലോ രാസപദാർത്ഥങ്ങളിലോ അല്ല, മറിച്ച് ജീവിതത്തെ അർത്ഥവത്താക്കുന്ന അനുഭവങ്ങളിലാണെന്ന് കുട്ടികൾ തിരിച്ചറിയണം. ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഉള്ളവർക്ക് ഇത്തരം കെണികളിൽ വീഴാനുള്ള സാധ്യത കുറവാണ്. ലക്ഷ്യബോധം മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയാണ്. ഒരു കായികതാരമാകണം, ഡോക്ടറാകണം, അധ്യാപകനാകണം, കലാകാരനാകണം എന്നിങ്ങനെയുള്ള സ്വപ്നങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന യുവാക്കൾ തങ്ങളുടെ സമയം കൂടുതൽ ഫലപ്രദമായി വിനിയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ലക്ഷ്യബോധവും ആത്മവിശ്വാസവും വളർത്തിയെടുക്കുന്നത് വളരെ പ്രധാനമാണ്. ജീവിതയാത്രയിൽ കെണികൾ ഒരുപാടുണ്ടാകും. ചിലത് തുറന്നു കാണാവുന്നവയാണ്, ചിലത് അദൃശ്യമാണ്. എന്നാൽ വിവേകവും അറിവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഏതൊരു വലയെയും അതിജീവിക്കാൻ കഴിയും. ലഹരിയും ഡിജിറ്റൽ അടിമത്തവും നൽകുന്നത് താൽക്കാലിക സന്തോഷമാണ്, എന്നാൽ അവ കവർന്നെടുക്കുന്നത് ജീവിതത്തിന്റെ യഥാർത്ഥ സൗന്ദര്യമാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നത് സ്വന്തം തീരുമാനങ്ങൾ സ്വയം എടുക്കാനുള്ള കഴിവാണ്, ഏതെങ്കിലും ആസക്തിയുടെ അടിമയാകുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെയും യുവാക്കളെയും ഭയപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ബോധവൽക്കരിക്കുകയും കരുത്തരാക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. ചുറ്റുമുള്ള കെണികൾ തിരിച്ചറിയാനും തെറ്റായ വഴികളോട് വേണ്ട എന്ന് പറയാനും ജീവിതത്തിന്റെ യഥാർത്ഥ മൂല്യങ്ങൾ മനസ്സിലാക്കാനും അവരെ സഹായിക്കണം. അപ്പോൾ മാത്രമേ അവർ വലയിൽ വീഴാതെ വളരുകയുള്ളൂ. ആരോഗ്യകരമായ മനസ്സും ശക്തമായ വ്യക്തിത്വവും ഉയർന്ന സ്വപ്നങ്ങളുമായി മുന്നേറുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ശ്രമിക്കാം.

ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ. തമിഴകത്തിൽ ആദ്യം പാമ്പിസട്ടൈ എന്ന ചിത്രത്തിനു വേണ്ടി അജേഷ് സംഗീതം നൽകി യുഗഭാരതി രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് ശ്രേയാ ഘോഷാനും ഹരിചരണും.

കാതലിൽ സ്വതപ്പുവത് എപ്പടി എന്ന ചിത്രത്തിനു വേണ്ടി എസ് എസ് തമൻ സംഗീതം നൽകി കർക്കി രചന നിർമ്മിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് കാർത്തിക്കും ഹരിണിയും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.

തമിഴകത്തിൽ ഇനി ഇളമായി ഊഞ്ഞലാടുകർത്ത് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം ഇളയരാജ, രചന ബാലി, ആലപിച്ചിരിക്കുന്നത് SP ബാലസുബ്രഹ്മണ്യം, വാണി ജയറാം തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2.

தமிழகம் கேள்காம் தமிழ் ஞானங்க മറീന എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് ഗോപാലകൃഷ്ണന്റെ സംഗീതം. രചന നാ മുത്തുകുമാർ. ആലപിച്ചിരിക്കുന്നത് ഹരിചരൺ, മാനസി.

ശകുനി എന്ന ചിത്രത്തിനു വേണ്ടി ജി വി പ്രകാശ് കുമാർ സംഗീതം നൽകി നാ മുത്തുകുമാറിന്റെ രചന. ആലപിച്ചിരിക്കുന്നത് ബാബാ ശേഖർ, പ്രിയ ഹേമേഷ് തുടങ്ങിയവർ.

ചിത്രം ത്രീ. സംഗീതം അനിരുദ്ധ് രവിശങ്കർ. രചന ഐശ്വര്യ ആർ ധനുഷ്. ആലപിച്ചിരിക്കുന്നത് അജയ് അശോക്, അനിരുദ്ധ്.

എതിർനീച്ചൽ എന്ന ചിത്രത്തിനു വേണ്ടി അനിരുദ്ധ് രവിചന്ദ്രന്റെ സംഗീതം. രചന വാലി. ആലപിച്ചിരിക്കുന്നത് മോഹിത് ചൌഹാൻ, ശ്രേയ ഘോഷാൽ.

0: ബട്ടല്ല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടല്ല ഐസ്ക്രീം പുളിയർക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം 9895381668. ബട്ടല്ല ഐസ്ക്രീം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: ബാഹ്യനെന്ന ബുദ്ധഭിക്ഷു. ബുദ്ധൻ ശ്രാവസ്തിയിലെ ജേതവനാരാമത്തിൽ തങ്ങും കാലം. ഒരു നാൾ അദ്ദേഹം ഭിക്ഷയ്ക്ക് നടക്കുന്നതിനിടയിൽ ബാഹ്യനെന്ന മരഗുരു ബാബ ധർമ്മോപദേശം ലഭിക്കാൻ അദ്ദേഹത്തെ സമീപിച്ചു. ദൂരെ ശൂർപാരകം എന്ന രാജ്യത്തിൽ നിന്ന് ബുദ്ധനെ തേടി വന്നതായിരുന്നു അദ്ദേഹം. ബുദ്ധൻ നടക്കുന്നതിനിടയിൽ ബാഹ്യൻ ഉപദേശം യാചിച്ചു. ഭിക്ഷാടനത്തിനിടെ ഉപദേശം ശരിയാവില്ലെന്ന് ബുദ്ധൻ പറഞ്ഞു. ഭഗവാൻ ഇങ്ങനെ പരിശീലിക്കണം. മൂന്നുവട്ടം ബാഹ്യൻ അപേക്ഷ ആവർത്തിച്ചപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ബാഹ്യ, ഭഗവാൻ ഇങ്ങനെ പരിശീലിക്കണം. കാണുന്നതിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ, കേൾക്കുന്നതിൽ കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ, അനുഭവിക്കുന്നതിൽ അനുഭവിക്കുന്നത് മാത്രമേ ഉള്ളൂ, തിരിച്ചറിവിൽ തിരിച്ചറിയുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പരിശീലിക്കൂ. കാണുന്നതിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ, കേൾക്കുന്നതിൽ കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ, തിരിച്ചറിയുന്നതിൽ തിരിച്ചറിയുന്നത് മാത്രമേ ഉള്ളൂ എന്ന നില ഭഗവാന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഭവാനില്ല. ബാഹ്യ, ഭവാൻ അതിലില്ലെങ്കിൽ ഭവാൻ ഇവിടെയുമില്ല, അപ്പുറത്തല്ല, നടുക്കല്ല, ദുഃഖത്തിന്റെ അന്തമാകുന്നു അത്. മരവുരി ബാബയ്ക്ക് ഉടൻ തന്നെ ഉപദേശം ഗ്രഹിക്കാനായി. അദ്ദേഹം ക്ലേശമുക്തനായി. ബുദ്ധൻ അദ്ദേഹത്തിന് വേറെയും ചില ഉപദേശങ്ങൾ നൽകി. അദ്ദേഹം സ്വദേശത്തേക്ക് തിരിച്ചു പോകും വഴി സമാധിയടഞ്ഞു. ഭഗവാൻ ബാഹ്യനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ഭിക്ഷുക്കളെ, ബാഹ്യൻ ബുദ്ധിമാനായിരുന്നു, ധർമ്മമാർഗത്തിൽ ചിരിച്ചു. അദ്ദേഹം നിർവാണം പോകി. അവിടെ ജലമോ ഭൂമിയോ അഗ്നിയോ വായുവോ ചെല്ലില്ല, താരങ്ങൾ തിളങ്ങില്ല, സൂര്യൻ പ്രഭ ചൊരിയില്ല, ചന്ദ്രൻ ഒളി തൂകില്ല, എന്നാലും അവിടെ അന്ധകാരമില്ല. പ്രജ്ഞനായ മുനി ഇത് സ്വയം അറിയുമ്പോൾ രൂപത്തിൽ നിന്നും രൂപരാഹിത്യത്തിൽ നിന്നും സുഖദുഃഖങ്ങളിൽ നിന്നും മുക്തനായി ഭവിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തി നിൽക്കുന്നത് ജൂലൈ 19-ലാണ്. 1827 ജൂലൈ 19, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ധീര സൈനികനായിരുന്ന മംഗൾ പാണ്ഡെ ഉത്തർപ്രദേശിലെ ബാലിയ ജില്ലയിലെ ഫൈസാബാദിനടുത്ത് നഗ്ബ ഗ്രാമത്തിൽ ജനിച്ചിരിക്കുന്നു. 1948 ജൂലൈ 19 അമേരിക്കയിലെ സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ അവിസ്മരണീയമായ ദിനം. സെനേക്ക ഫാൾസ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ രംഗത്ത് സ്ത്രീ സമത്വവും തുല്യമായ വോട്ടവകാശവും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ദേശീയ തലത്തിലുള്ള പ്രചരണ പ്രക്ഷോഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. 1909 ജൂലൈ 19 മലയാള കവിതയിലെ മാതൃഭാവത്തിൻ്റെ മൂർത്തരൂപമായ ബാലാമണിയമ്മ മലയാള സാഹിത്യത്തിന് ധന്യത പകർന്ന തൃശൂർ പുന്നയൂർ കുളത്തെ നാലപ്പാട്ട് വീട്ടിൽ ഭൂജാതയായിരിക്കുന്നു.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സണ്ണി ജോസഫ്. മഴ ലഭ്യതയിലെ കുറവാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലെ വൈദ്യുതി സ്റ്റോറേജ് സംവിധാനത്തെപ്പറ്റി പഠിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കർണാടക വൈദ്യുതി മന്ത്രിയുമായി ചർച്ചകൾ നടത്തിയതായും ലോകകപ്പ് ഫൈനൽ ദിവസമായ ഇന്ന് വൈദ്യുതി മുടങ്ങില്ലെന്നും മന്ത്രി അറിയിച്ചു. സൌരോർജ്ജ വൈദ്യുതി സംഭരിച്ച് പീക്ക് സമയങ്ങളിൽ ഗ്രിഡിലേക്ക് വിതരണം ചെയ്യാൻ കഴിയുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലയം നിർമ്മാണം കാസർഗോഡ് മൈലാട്ടിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലുതും സംസ്ഥാനത്തെ ആദ്യത്തേതുമായ ബാറ്ററി സംഭരണ സംവിധാനമാണ് ഇത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
1: 125 മെഗാവാട്ട് ശേഷിയുള്ള ഈ നിലയത്തിൽ നിന്ന് പ്രതിദിനം 500,000 യൂണിറ്റ് വൈദ്യുതി വരെ വിതരണം ചെയ്യാനാകും. JSW ന്യൂ എനർജി ലിമിറ്റഡുമായാണ് ഇതിന് KCB കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. മഴക്കുറവ് മൂലം വർദ്ധിച്ചു വരുന്ന വൈദ്യുതി പ്രതിസന്ധി കണക്കിലെടുത്ത് അടിയന്തര പ്രാധാന്യത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാൻ നിർദ്ദേശമുള്ളതിനാൽ മൈലാട്ടി 220 KV സബ്സ്റ്റേഷൻ വളപ്പിലെ പദ്ധതി പ്രദേശത്ത് പ്രവൃത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുവരികയാണ്.
0: പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇ കേരളം പദ്ധതി ആവിഷ്കരിച്ചതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലത്ത് ഇ കേരളം ഡിജിറ്റൽ ഹബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഡിജിറ്റൽ സേവനങ്ങളുടെ വ്യാപനത്തിനും ജനകീയ സേവന വിതരണത്തിനും ഈ സംരംഭം കൂടുതൽ കരുത്ത് നൽകുമെന്നും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആറന്മുളയ്ക്കിനി 2 മാസം വള്ളസദ്യക്കാലം. പമ്പയിലെ ഓളങ്ങളിൽ വഞ്ചിപ്പാട്ടിന്റെ ശീലുകൾ ഉണർത്തി പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: കൊടിമരച്ചുവട്ടിലെ പ്രത്യേകമൊരുക്കിയ സ്ഥലത്ത് മന്ത്രി കെ മുരളീധരൻ നിലവിളക്ക് കത്തിച്ച് സദ്യ വിളമ്പി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും വള്ളസദ്യയിൽ പങ്കെടുത്തു. റാന്നി പള്ളിയോടം ഒഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് 2 മാസക്കാലം നടക്കുന്ന സദ്യയിൽ പങ്കെടുക്കുക. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് ആറന്മുള വഴിപാട് വള്ളസദ്യയുടെ

0: പ്രത്യേകത. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമിരോഹിണി സമൂഹവള്ള സദ്യ നടക്കുക. KSRTC ബജറ്റ് ടൂറിസം വഴി ദിവസേന 8 ബസുകൾ വീതം ഒരുക്കിയിട്ടുണ്ട്. ഇലയൊന്നിന് 300 രൂപ പ്രകാരം ഭക്തർക്ക് സ്പെഷ്യൽ പാസ് മൂലമുള്ള സദ്യയും ക്രമീകരിച്ചിട്ടുണ്ട്.
1: ഐസറിന്റെ 14th ബിരുദദാന ചടങ്ങ് തിരുവനന്തപുരം വിതരയിലെ ക്യാമ്പസിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ നിതി ആയോഗ് അംഗവും ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മുൻ സെക്രട്ടറിയുമായ പ്രൊഫസർ അഭയ് കരന്തികർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറങ്ങുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൈപ്പാട് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കണ്ണൂർ 7th വയലിൽ കൈപ്പാട് ഫെസ്റ്റ് തുടങ്ങി. മറ്റന്നാൾ വരെയാണ് ഫെസ്റ്റ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: പുഴയോട് ചേർന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങളാണ് കൈപ്പാട് നിലങ്ങൾ. തികച്ചും ജൈവിക കൃഷി രീതിയാണ് ഇവിടെ അനുവർത്തിച്ചു വരുന്നത്. കൈപ്പാട് കൃഷിയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൈപ്പാട് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. കൈപ്പാട് വയലിലൂടെ തോണിയാത്ര ഈ ഫെസ്റ്റിന്റെ ഏറ്റവും ആകർഷണമാണ്. അപൂർവമായ പക്ഷികളെത്തുന്ന പ്രദേശം കൂടിയാണ് കൈപ്പാട് നിലങ്ങൾ. ഭൗമസൂചിക പദവി നേടിയെടുത്ത കൈപ്പാടരി പ്രാധാന്യം ഏറെയുണ്ട്.
1: ലോകമെങ്ങും ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ. പുതിയ ഫുട്ബോൾ ലോക ചാമ്പ്യന്മാർ ആരെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കുന്ന കലാശ പോരാട്ടത്തിൽ അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. സെമിയിൽ ഇംഗ്ലണ്ടിനെ 2-1 കീഴടക്കിയാണ് നിലവിലെ ജേതാക്കളായ അർജന്റീനയുടെ ഫൈനൽ പ്രവേശം. ഫ്രാൻസിനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് 2010 ജേതാക്കളായ സ്പെയിൻ കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഇന്ന് അർദ്ധരാത്രി നടക്കുന്നതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ലോകകപ്പ് ഫുട്ബോൾ ആവേശം സംസ്ഥാനത്തെ തിയേറ്ററുകളിലും. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തിരഞ്ഞെടുത്ത തിയേറ്ററുകളിൽ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം തത്സമയം പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലെ കൈരളി ശ്രീ കോംപ്ലക്സുകളിലാണ് പ്രദർശനം. ആരാധകരുടെ അഭ്യർത്ഥന മാനിച്ചാണ് നടപടിയെന്നും സാധാരണ ടിക്കറ്റ് നിരക്കിലാകും പ്രദർശനമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിനോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി പോലീസ്. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ അധിക പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായും വാഹന പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ ശക്തമാക്കിയതായും പോലീസ് പറഞ്ഞു. എല്ലാവരും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സമ്മേളനം സുഗമമായി നടത്താൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ തീവ്ര ശ്രമമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് മന്ത്രി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ നീണ്ടുനിൽക്കും. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ലോകം ഫുട്ബോൾ ആവേശത്തിൽ. ഫിഫ ലോകകപ്പ് കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ഫുട്ബോൾ കലാശപ്പോരാട്ടം ആഘോഷമാക്കാൻ കേരളവും. ലോകകപ്പ് മത്സരം പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കൈരളി ശ്രീ തിയേറ്ററുകളിൽ പ്രദർശനമൊരുക്കി സംസ്ഥാന സർക്കാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ശാസ്ത്ര കൗതുകം.
1: ഭൂമിയിൽ നിന്ന് കോടിക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ ശനിഗ്രഹത്തെ വലം വയ്ക്കുന്ന 80-ലധികം ഉപഗ്രഹങ്ങളിൽ വച്ച് ഏറ്റവും വിസ്മയകരമായ ഒന്നാണ് ടൈറ്റൻ. സൗരയൂഥത്തിൽ തന്നെ രണ്ടാമത്തെ വലിയ ഉപഗ്രഹമായ ടൈറ്റന്റെ യഥാർത്ഥ സവിശേഷത അതിന്റെ വലിപ്പത്തിലല്ല, മറിച്ച് ഭൂമിയോട് ഏറെ സാമ്യമുള്ള അതിന്റെ അത്ഭുതകരമായ പ്രകൃതിയിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. സൗരയൂഥത്തിൽ ഭൂമിയെപ്പോലെ സ്വന്തമായി കട്ടിയുള്ള അന്തരീക്ഷമുള്ള ഒരേ ഒരു ഉപഗ്രഹമാണ് ടൈറ്റൻ. ഭൂമിയുടെ അന്തരീക്ഷത്തിന് സമാനമായി ടൈറ്റനിലും ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന വാതകം നൈട്രജനാണ്, ഏകദേശം 95%. നമ്മുടെ ഭൂമിയെ മാറ്റി നിർത്തിയാൽ ഉപരിതലത്തിൽ ദ്രാവക രൂപത്തിൽ നദികളും തടാകങ്ങളും സമുദ്രങ്ങളുമൊക്കെയുള്ള സൗരയൂഥത്തിലെ തന്നെ ഏക ഗോളവും ടൈറ്റൻ തന്നെയാണ്. എന്നാൽ ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ ഒഴുകുന്നത് വെള്ളമല്ല, മറിച്ച് ദ്രാവക രൂപത്തിലായ മീഥെയ്നും ഇഥെയ്നുമാണ്. ഭൂമിയിലെ ജലചക്രത്തിന് സമാനമായി അവിടെ മീഥെയ്ൻ ബാഷ്പീകരിക്കപ്പെടുകയും മേഘങ്ങളാവുകയും മഴയായി പെയ്യുകയും ചെയ്യുന്ന ഒരു പ്രത്യേക മീഥെയ്ൻ ചക്രം തന്നെ നിലവിലുണ്ട്. ടൈറ്റന്റെ അതിശൈത്യം നിറഞ്ഞ തണുത്തുറഞ്ഞ ഉപരിതലത്തിന് താഴെ വലിയൊരു സമുദ്രം ഒളിഞ്ഞുകിടപ്പുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ ഉറച്ചു വിശ്വസിക്കുന്നത്. അമോണിയ കലർന്ന ദ്രാവക രൂപത്തിലുള്ള വെള്ളമായിരിക്കാം ഇതെന്നാണ് നിഗമനം. ഉപരിതലത്തിലെ മീഥെയ്ൻ തടാകങ്ങൾക്കും താഴെയുള്ള ഈ അദൃശ്യ ജലാശയത്തിനിടയിൽ ജീവന്റെ കണികകൾ ഉണ്ടാകാനുള്ള സാധ്യത ഗവേഷകർ തള്ളിക്കളയുന്നില്ല. ഏകദേശം 400 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഉത്ഭവിച്ച കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നുവോ അതിന് സമാനമായ രാസഘടനയിലാണ് ഇന്നത്തെ ടൈറ്റൻ സ്ഥിതി ചെയ്യുന്നത്. ഈ നിഗൂഢതകൾ നേരിട്ട് കണ്ട് ചുരുളഴിക്കുന്നതിനായി 2028 നാസ ഡ്രാഗൺ ഫ്ലൈ എന്നൊരു റോബോട്ടിക് റോട്ടർ ക്രാഫ്റ്റ് ടൈറ്റനിലേക്ക് അയക്കാൻ തയ്യാറെടുക്കുകയാണ്. ഡ്രോൺ വിമാനത്തിന് സമാനമായ ഈ പേടകം ടൈറ്റന്റെ അന്തരീക്ഷത്തിലൂടെ പറന്നു നടന്ന് അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചും ജീവന്റെ സാന്നിധ്യത്തെക്കുറിച്ചും വിപ്ലവകരമായ പഠനങ്ങൾ നടത്തും. ഭാവിയിൽ മനുഷ്യരാശിയുടെ ബഹിരാകാശ അന്വേഷണങ്ങളിൽ ഏറ്റവും നിർണായകമായ പല ഉത്തരങ്ങളും അത്ഭുതകരമായ അറിവുകളും നൽകാൻ കെൽപ്പുള്ള ഒരു വിസ്മയ ലോകമായി ടൈറ്റൻ ഇന്നും ശാസ്ത്രലോകത്തിനു മുന്നിൽ നിലകൊള്ളുന്നു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

സ്വന്തം വൈകാരിക അവസ്ഥയെയും മൂല്യത്തെയും നിയന്ത്രിക്കാനുള്ള അധികാരം മറ്റൊരാളിലോ ബാഹ്യ സാഹചര്യങ്ങളിലോ ഏൽപ്പിക്കാതെ തന്നിൽ തന്നെ ദൃഢമായി ഉറപ്പിച്ചു നിർത്തുന്ന അവസ്ഥയെയാണ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് അഥവാ വൈകാരിക സ്വയം ഭരണാധികാരം എന്ന് വിളിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാന ശിലയാണ് ഇൻട്രിൻസിക് വാലിഡേഷൻ, അതായത് മറ്റുള്ളവരുടെ അംഗീകാരത്തിനോ അഭിനന്ദനത്തിനോ വേണ്ടി കാത്തുനിൽക്കാതെ സ്വന്തം പ്രവൃത്തികളിലും വ്യക്തിത്വത്തിലും തനിക്ക് നേരെയുള്ള ആഴത്തിലുള്ള വിശ്വാസമാണ്. തന്റെ സന്തോഷം മറ്റൊരാളുടെ പ്രാധാന്യത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നതിലൂടെ വിനാശകരമായ വൈകാരിക ബന്ധങ്ങളിൽ നിന്ന്, ബ്രെഡ് ക്രംബിംഗ് പോലുള്ള ചൂഷണങ്ങളിൽ നിന്ന് മോചനം നേടാനും അന്തസ്സുള്ളൊരു വ്യക്തിത്വം കെട്ടിപ്പടുക്കാനും ഒരു വ്യക്തിക്ക് സാധിക്കുന്നു. യഥാർത്ഥമായ ആന്തരിക സമാധാനം എന്നത് പുറം ലോകത്തിന്റെ അംഗീകാരങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സ് മോചിതമാകുന്ന ഒരവസ്ഥയാണ്. മറ്റുള്ളവർ നമ്മെ മനസ്സിലാക്കണമെന്നോ പുകഴ്ത്തണമെന്നോ അല്ലെങ്കിൽ സഹതപിക്കണമെന്നോ ഉള്ള ആഗ്രഹം ഉപേക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥ മാനസിക വ്യക്തത കൈവരുന്നത്. ഇത് ലോകത്തോടുള്ള വിരക്തിയല്ല, മറിച്ച് സ്വന്തം വികാരങ്ങളെയും മൂല്യങ്ങളെയും മറ്റൊരാൾക്ക് അടിയറവ് വയ്ക്കാത്ത അവസ്ഥയാണ്. നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ മറ്റൊരാളുടെ കയ്യിൽ നൽകാതിരിക്കുമ്പോൾ നാം വൈകാരികമായൊരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. സ്തുതികളിലും നിന്ദകളിലും ഒരുപോലെ ശാന്തത പാലിക്കാൻ കഴിയുന്നത് ഈ ആത്മബോധത്തിന്റെ കരുത്തുകൊണ്ടാണ്. മനഃശാസ്ത്രപരമായ കാഴ്ചപ്പാടിൽ ഇത് നമ്മുടെ അഹംഭാവത്തെ നിയന്ത്രിക്കുന്ന പ്രക്രിയയാണ്. മറ്റുള്ളവരുമായി നമ്മെ താരതമ്യം ചെയ്യുന്നത് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം പുറത്തുനിന്നുള്ള അളവുകോലുകളെ ആശ്രയിച്ചല്ലാതെയാവുന്നു. അംഗീകാരങ്ങൾക്ക് വേണ്ടി ഓടാത്തവർക്ക് വിമർശനങ്ങളെയും പരാജയങ്ങളെയും സമചിത്തതയോടെ നേരിടാൻ സാധിക്കും. അവർ സമൂഹത്തിൽ ഇടപെടുന്നത് മറ്റുള്ളവരെ പ്രീണിപ്പിക്കാനല്ല, മറിച്ച് സ്വന്തം വ്യക്തിത്വത്തിലും മൂല്യങ്ങളിലും ഉറച്ചു നിന്നുകൊണ്ടാണ്. പുറത്തുനിന്നുള്ള പ്രശംസകൾ ലഭിച്ചാലും ഇല്ലെങ്കിലും അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്ക് സംതൃപ്തി ലഭിക്കുന്നു. ഈ മാനസികാവസ്ഥ ജീവിതത്തിലെ സംഘർഷങ്ങൾ വലിയ രീതിയിൽ കുറയ്ക്കാൻ സഹായിക്കുന്നു. നമ്മുടെ മനസ്സ് എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വലിയ ഉത്കണ്ഠയ്ക്കും സമ്മർദ്ദത്തിനും വഴിവെക്കുന്നു. അവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന ചോദ്യം തലച്ചോറിലെ സ്ട്രെസ് ഹോർമോണുകളെ നിരന്തരം ഉണർത്തും. എന്നാൽ ആന്തരികമായ സ്ഥിരത കൈവരിക്കുമ്പോൾ തലച്ചോർ അനാവശ്യമായി ഈ തിരച്ചിലുകളിൽ നിന്ന് വിശ്രമം നേടും. ഇത് നമ്മുടെ വൈകാരിക നിയന്ത്രണത്തെ ശക്തിപ്പെടുത്തും. സ്ഥിരതയുള്ളൊരു വ്യക്തിത്വം രൂപപ്പെടുന്നതോടെ നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും ഒരു താളം കൈവരും. പുറമേ നിന്നുള്ള പ്രക്ഷോഭങ്ങൾക്കിടയിലും ഉള്ളിലെ കടൽ ശാന്തമായിരിക്കാൻ ഈ മനസ്സ് നമ്മെ സഹായിക്കും. സമാധാനം എന്നത് ഏകാന്തതയല്ല, മറിച്ച് തിരക്കുകൾക്കിടയിലും സ്വന്തം ആന്തരിക ലോകത്തെ സുരക്ഷിതമായി സൂക്ഷിക്കലാണ്. ഇതിനായി മൈൻഡ്ഫുൾനെസ് അഥവാ വർത്തമാന നിമിഷത്തിലുള്ള അവബോധം വളർത്തിയെടുക്കേണ്ടതുണ്ട്. നമ്മെ തന്നെ പൂർണ്ണമായി അംഗീകരിക്കാൻ പഠിക്കുന്നതോടെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് നമ്മുടെ മേലുള്ള ആധിപത്യം നഷ്ടപ്പെടും. സ്വയം പ്രചോദനം കണ്ടെത്താൻ കഴിയുന്നവർക്ക് ലോകത്തിന്റെ കൈയടികൾ ആവശ്യമില്ലാതെ വരും. ഈ ആന്തരിക ദൃഢതയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. മറ്റുള്ളവരുടെ വിധി തീർപ്പുകൾക്ക് അതീതമായി സ്വന്തം സമാധാനം കണ്ടെത്താൻ കഴിയുന്ന ഒരാൾക്ക് ലോകം നൽകുന്നതിനേക്കാൾ വലിയ സന്തോഷം സ്വന്തമാക്കാൻ സാധിക്കും. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ലൈക്കുകൾക്കും കമന്റുകൾക്കും വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തുന്ന ശീലം വർദ്ധിച്ചു വരികയാണ്. ഇത് നമ്മുടെ സ്വാഭാവികമായ സമാധാനത്തെ കെടുത്തിക്കളയുന്നു. എന്നാൽ ആന്തരികമായ തനിമ കണ്ടെത്തുന്നത് ഈ കുതിപ്പുകളിൽ നിന്ന് വലിയൊരു തിരിച്ചു നടത്തമാണ്. നാം നമ്മളായിരിക്കുക എന്നതിനേക്കാൾ വലിയൊരു വിജയം വേറെയില്ല. മറ്റൊരാളുടെ കണ്ണിലെ പ്രതിബിംബമല്ല നമ്മുടെ വ്യക്തിത്വം എന്ന് തിരിച്ചറിയുമ്പോൾ ജീവിതം കൂടുതൽ ലളിതമാകുന്നു. ഈ ലളിതബോധമാണ് യഥാർത്ഥ ജ്ഞാനം. നമ്മുടെ തലച്ചോറിലെ നാഡീവ്യൂഹം അനാവശ്യമായ ഭയങ്ങളിൽ നിന്ന് മോചനം നേടുമ്പോൾ ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിക്കുന്നു. മനസ്സിന്റെ ബഹളങ്ങളടങ്ങുമ്പോൾ സർഗാത്മകമായ ചിന്തകൾക്ക് അവിടെ ഇടം ലഭിക്കുന്നു. ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോടെ ലോകത്തെ നോക്കിക്കാണാൻ ഇത് നമ്മെ പ്രാപ്തരാക്കും. അംഗീകാരങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ആ ശാന്തത ഏതൊരൌഷധത്തെക്കാളും വലിയ സൗഖ്യം നമുക്ക് നൽകുന്നു. സമാധാനം എന്നത് നാം നേടിയെടുക്കേണ്ട ഒരു ലക്ഷ്യമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ പിരിമുറുക്കങ്ങൾ ഓരോന്നായി അഴിച്ചുമാറ്റുമ്പോൾ സ്വാഭാവികമായി തെളിയുന്ന ഒന്നാണ്. ഓരോ ദിവസവും അല്പനേരം ശാന്തമായി ഇരിക്കാനും സ്വന്തം ചിന്തകളെ നിരീക്ഷിക്കാനും സമയം കണ്ടെത്തുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ വായുവിലെ തിരമാലകൾ പോലെ വന്നുപോകുന്നതാണെന്നും നമ്മുടെ ആന്തരിക ശാന്തത പാറ പോലെ ഉറച്ചതാണെന്നും തിരിച്ചറിയുക.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

മനുഷ്യർ ചിന്തിക്കുന്നിടത്തോളം അവർ തമ്മിൽ വൈവിധ്യമുണ്ടാകും. ഈ വിവിധത്വമാണ് ജീവിത ലക്ഷണം. അതുണ്ടായിരിക്കണം. എത്ര മനുഷ്യരുണ്ടോ അത്രയും വിവിധത്വവും ഉണ്ടാവും. അങ്ങനെ വിവിധങ്ങളായാലേ സർഗാത്മകതയും ക്രിയാത്മകതയും പൂവണിയുകയുള്ളൂ. അത് നശിപ്പിച്ച് എല്ലാവരും ഒരുപോലെയാകണമെന്ന് വാശി പിടിച്ചതായിരുന്നു ഹിറ്റ്ലറുടെ ഏറ്റവും വലിയ പരാജയം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണ സൈ റേഡിയോ.

0: വലിയ സ്ക്രീനിൽ കാണാനും ആരാധകർക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തെരഞ്ഞെടുത്ത തിയേറ്ററുകളിലാണ് പ്രദർശനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അർജന്റീന സ്പെയിൻ പോരാട്ടം കേരളത്തിലെ ആരാധകർക്കും കൂട്ടായ അനുഭവമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം കൈരളി ശ്രീ കോംപ്ലക്സിലെയും കോഴിക്കോട് കൈരളി ശ്രീ കോംപ്ലക്സിലെയും തിയേറ്ററുകളിലാണ് ഫൈനൽ മത്സരത്തിന്റെ പ്രദർശനം. സാധാരണ ടിക്കറ്റ് നിരക്കിലാകും തത്സമയം പ്രദർശിപ്പിക്കുക. ഇതുകൂടാതെ തിരുവനന്തപുരം ജില്ലയിൽ മാനവീയം വീഥി, വിവിധ ഫുട്ബോൾ ക്ലബ്ബുകൾ, കഫേകൾ എന്നിവിടങ്ങളിലും വലിയ LED സ്ക്രീനുകൾ ഒരുക്കിയിട്ടുണ്ട്.
0: ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 388 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 387 റൺസ് നേടി. ആറന്മുളയിൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വഴിപാട് വള്ളസദ്യ കാലത്തിന് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ തുടരും. വൈഗ അണക്കെട്ടിൽ ജലനിരപ്പ് കുത്തനെ കുറഞ്ഞതോടെ തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിലെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിൽ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അണക്കെട്ട് നിറഞ്ഞ് കാർഷിക ആവശ്യങ്ങൾക്കായി വെള്ളം തുറന്നുവിട്ടിരുന്നെങ്കിലും ഇത്തവണ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: നിലവിൽ അണക്കെട്ടിൽ സംഭരണശേഷിയുടെ ഏകദേശം 20% വെള്ളം മാത്രമാണുള്ളത്. ഇതോടെ തേനി, മധുര, ദിണ്ടുക്കൽ, ശിവഗംഗ, രാമനാഥപുരം തുടങ്ങി വൈഗ ജലസേചന പദ്ധതിയെ ആശ്രയിക്കുന്ന നിരവധി പ്രദേശങ്ങളിൽ കൃഷി മുടങ്ങിയിരിക്കുകയാണ്. വൈഗ അണക്കെട്ടിലേക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് സ്പിൽവേയിലൂടെ എത്തുന്ന വെള്ളവും പ്രധാന ആശ്രയമാണ്. എന്നാൽ മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് കുറഞ്ഞതിനാൽ ആവശ്യമായ അളവിൽ വെള്ളം ലഭിക്കാത്തതും നിലവിലെ പ്രതിസന്ധി രൂക്ഷമാക്കുന്നു.
0: ലിത്വാനിയയിൽ നടന്ന 37-ാമത് അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ ഇന്ത്യയ്ക്ക് 4 മെഡലുകൾ, 1 സ്വർണവും 3 വെള്ളിയുമാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ നേടിയത്. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി പനാമയുടെ വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിലെത്തി. കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ എന്നിവരുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. അബുദാബിയിലെ സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണം അടുത്ത മാസം വർദ്ധിപ്പിക്കും. പുതുതായി 5 നഗരങ്ങളിലേക്ക് കൂടിയാണ് സർവീസ് ആരംഭിക്കുക. നിലവിൽ 17 നഗരങ്ങളിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്നുണ്ട്. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച ബില്ലിന്റെ കരടിന് മധ്യപ്രദേശ് മന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. നാളെ ആരംഭിക്കുന്ന മധ്യപ്രദേശ് നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. ഏകീകൃത സിവിൽ കോഡിന്റെ പ്രധാന വ്യവസ്ഥകൾ പ്രകാരം ഒരാൾക്ക് ഒന്നിലധികം വിവാഹങ്ങൾക്ക് സാധുതയുണ്ടാകില്ല. ലിവ് ഇൻ ബന്ധങ്ങൾ 1 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കും. വിവാഹമോചനത്തിന് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം ലഭിക്കും. ഗോത്രവിഭാഗങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് സമ്മേളനകാലം വേദിയാകും. സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിനുവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 മരണം, നിരവധി പേരെ കാണാതായി. കേരളത്തിൽ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യത. സ്പെയിൻ അർജന്റീന സ്വപ്ന ഫൈനൽ കാത്ത് ലോകം. ലോകകപ്പ് ഫുട്ബോൾ കലാശ പോരാട്ടം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
3: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം ഇടനാഴിയിൽ ഒരു കാലച്ച എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ONV, സംഗീതം V. ദക്ഷിണാമൂർത്തി, ആലാപനം KJ യേശുദാസ്.

ബയോസ്കോപ്പിൽ ഇനി അമ്മയെ കാണാൻ എന്ന ചിത്രത്തിലെ ഗാനം. സംഗീതം കെ രാഘവൻ. രചന പി ഭാസ്കരൻ. ആലാപനം കെ ജെ യേശുദാസ്.

പരീക്ഷ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന നിർവഹിച്ചത് പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്, ആലാപനം കെ ജെ യേശുദാസ്.

തോക്കുകൾ കഥ പറയുന്നു എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം. ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം വെളുത്ത കത്രീന എന്ന ചിത്രത്തിൽ നിന്ന് ഗാനരചന നിർവഹിച്ചത് ശ്രീകുമാരൻ തമ്പി. സംഗീതം ജി ദേവരാജൻ. ആലാപനം കെ ജെ യേശുദാസ്.

പി സുശീല ആലപിച്ച ഗാനമാണ് ബയോസ്കോപ്പിൽ അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം നൽകിയത് ജി ദേവരാജൻ. ചിത്രം മൂലധനം.

കുമാരസംഭവം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ, ആലാപനം പി മാധുരി.

ചിത്രം റെസ്റ്റ് ഹൗസ്. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം എം കെ അർജുനൻ. ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന ചിത്രത്തിൽ നിന്ന്, സംഗീതം ജി ദേവരാജൻ, രചന വയലാർ, ആലാപനം പി സുശീലയും എം ജി രാധാകൃഷ്ണനും.

വിവാഹിത എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനമാണ് അടുത്തത്. ആലാപനം പി. സുശീല.

ചിത്രം ചെമ്പരത്തി, രചന വയലാർ, സംഗീതം ജി ദേവരാജൻ, ആലാപനം പി മാധുരിയും സംഘവും.

ബയോസ്കോപ്പിലിനി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ഗായത്രി എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ആഗ്രഹങ്ങൾ നമ്മളെ വിളിച്ചുണർത്തി എന്ന് വരില്ല, എന്നാൽ ആവശ്യകതകൾ നമ്മളെ വിളിച്ചുണർത്തുക തന്നെ ചെയ്യും. രാവിലെ ഇരുന്ന് പഠിക്കാൻ അമ്മ വിളിച്ചുണർത്തുന്നു എന്ന് വിചാരിക്കൂ, കുറച്ചുകൂടി ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ച് കെഞ്ചും. നിർബന്ധിച്ച് വിളിച്ചുണർത്തിയാലും എണീറ്റിരുന്ന് ഉറക്കം തൂങ്ങും. എന്നാൽ അതേ നമ്മളോട് സ്കൂളിൽ നിന്ന് അടുത്തയാഴ്ച ഒരു ടൂർ പ്രോഗ്രാം ഉണ്ട്, രാവിലെ 5 മണിക്ക് തന്നെ സ്കൂളിൽ എത്തിച്ചേരണമെന്ന് പറഞ്ഞാൽ ആരും വിളിച്ചുണർത്താതെ തന്നെ നമ്മൾ തനിയെ ഉണരും. കാരണം ആ ടൂറിൽ പങ്കെടുക്കുക എന്നത് നമ്മളുടെ ആഗ്രഹം മാത്രമല്ല, ആവശ്യകത കൂടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആവശ്യകതകൾ നമ്മളെ വിളിച്ചുണർത്തുമെന്ന്. ആഗ്രഹങ്ങളല്ല, ആവശ്യകതകളാണ് വേണ്ടത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒറ്റക്കമ്പിനാദം.
2: വർഷസന്ധ്യകൾ വിരുന്നിനെത്തിയിരുന്ന ബാല്യകാലം മുതൽ നിലാവിനെ വല്ലാതെ പ്രണയിച്ചുപോയ യൗവനം വരെയുള്ള യാത്രകളിൽ ഏറ്റവും വലിയ കൂട്ട് ഈ ഒറ്റപ്പെടല് തന്നെയായിരുന്നു. എല്ലാ ആൾക്കൂട്ടത്തിലും തനിയെയായിരുന്നു. തീരങ്ങളിൽ ഒറ്റയ്ക്ക് നിന്നു, മൊട്ടച്ചിക്കുന്നിന്റെ മുകളിൽ, തിരിച്ചിട്ട പാറയ്ക്ക് മുന്നിൽ, കടലിന്റെ അപാരതകളിൽ ഒറ്റയ്ക്ക് നിന്നു. ചിന്തകൾക്ക് മോചനമില്ലാത്ത ഒറ്റപ്പെടലുകൾ. ഒറ്റപ്പെടലുകളിൽ പലപ്പോഴും കൂട്ട് പാട്ട് തന്നെയായിരുന്നു. പകരം വയ്ക്കാനില്ലാത്ത പ്രണയമായിരുന്നു പാട്ടുകളോട്. എല്ലാ പാട്ടുകളൊന്നും ഇഷ്ടമായിരുന്നില്ല. 80കളിലെ ഹൃദയാകർഷകങ്ങളായ പാട്ടുകൾ, അതിലെ ചിലതാണ് ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് ശ്രോതാക്കളോട് പങ്കുവയ്ക്കുന്നത്. എസ് ജാനകി പാടിയ കുറച്ചു പാട്ടുകൾ, മധുരാമൃതമായ ഗാനകല്ലോലിനികൾ, ചെറിയ പ്രായം മുതലേ തുടങ്ങാം. മൈഡിയർ കുട്ടിച്ചാത്തനിലെ പാട്ടുകൾ 3D കണ്ണട വച്ചാണ് കണ്ടത്. കുന്തമൊക്കെ കണ്ണിൽ വന്ന് കൊള്ളുന്ന പോലെ തോന്നി. അതിനിടയിലാണ് ഉത്സവഭരിതമായ ആ പാട്ട്, ആലിപ്പഴം പെറുക്കാൻ എന്ന പാട്ട്. കേൾക്കാം.

എസ് ജാനകിയുടെ ശബ്ദത്തിന് മറ്റൊന്നിനോടും സാമ്യമില്ല. സാമ്യമകുന്ന ഒരു ഉദ്യാനമേ എന്ന് പറയുന്നത് പോലെ ചില കാര്യങ്ങൾ അങ്ങനെയാണ്, മറ്റൊന്നിനോടും സാദൃശ്യമുണ്ടാവില്ല, മറ്റൊന്നിനോടും സാദൃശ്യപ്പെടുത്താനും ആവില്ല, എല്ലാത്തിൽ നിന്നും വേറിട്ട് നിൽക്കും. അങ്ങനെ വേറിട്ട് നിൽക്കുന്ന ശബ്ദമാണ് എസ് ജാനകിയുടേത്. ഏതോ ജന്മകൽപ്പനയിൽ നിന്നെന്ന പോലെ എന്ന വരികളെയാണ് എസ് ജാനകിയുടെ സ്വരം ഓർമ്മിപ്പിക്കുന്നത്. ഇരുളടഞ്ഞ ഭൂതകാല ഗഹ്വരത്തിൽ നിന്നും എന്ന പോലെ ആ സ്വരം വെളിച്ചത്തിന്റെ വിശാലമായ ആകാശത്തിലേക്ക് വിളിച്ചുണർത്തുകയാണ്.

ആളും ആരവവും ഒക്കെയുള്ള ഒരു റോഡിലൂടെയാണ് പോകുന്നത്. എങ്ങും തിരക്ക്, എവിടെയും തിരക്ക്. ഒരു പെട്ടിക്കടയിൽ നിന്ന് റേഡിയോയിലൂടെ എസ് ജാനകിയുടെ പാട്ട് കേൾക്കുന്നു. മനസ്സ് അതിൽ വ്യാപൃതമാവുമ്പോൾ ചുറ്റുമുള്ള കാലവും മാറുന്നതുപോലെ. ഞാനിപ്പോൾ എവിടെയാണ്? ഗ്രാമത്തിലെ ഒരു ചെമ്മൺപാതയിൽ നിൽക്കുന്നു. കാളവണ്ടികളുടെ ശബ്ദം കേൾക്കാം. കുടമണികൾ കിലുങ്ങുന്നു. കാറ്റിന്റെ മർമ്മരം, ബാല്യത്തിന്റെ നടവരമ്പിലേറി പിറകോട്ട് കൊണ്ടുപോകുന്ന പാട്ടിന്റെ മാസ്മരികത, എസ് ജാനകിയുടെ പാട്ടുകളുടെ ഗൃഹാതുരത. സാധാരണമായ ഒരു സ്ത്രീ ശബ്ദത്തോട് സാദൃശ്യപ്പെടുത്താനേ ആകാത്ത വിധം വ്യത്യസ്തമായ ശബ്ദസൗകുമാര്യം. പകലല്ല, രാത്രിയുമല്ല, സാന്ധ്യചാരുതയുടെ ലാസ്യതാണ്ഡവമെന്ന് പറഞ്ഞാൽ അതാണ് ശരി. എസ് ജാനകിയുടെ ശബ്ദം സമ്മിശ്രമായ അനേകം സ്വരഭാവങ്ങളുടെ ലയനമാണ്. അതുകൊണ്ടാണ് അത് ഏത് നായികയുടെയും ഭാവത്തിനോട് ചേർന്ന് നിൽക്കുന്നത്. പ്രകാശമാനമായ ആ ഭാവനൈർമല്യം മലയാളി മനസ്സിന്റെ സംവേദനങ്ങളെ എക്കാലവും തൊട്ടുണർത്തിക്കൊണ്ടേയിരിക്കുന്നു.

കുട്ടിക്കാലത്ത് ക്ലബിന്റെ പരിപാടികളിൽ വലിയ കോളാമ്പികളിലൂടെ പാട്ട് കേൾക്കും. തെങ്ങിന്റെയും മരക്കൊമ്പുകളുടെയും മുകളിലാണ് കോളാമ്പികൾ വച്ചു കെട്ടുന്നത്. വിദൂരതകളിലേക്ക് വിലയം കൊണ്ടുപോകുന്ന പാട്ടുകൾ. സത്യത്തിൽ അന്നൊക്കെ വിചാരിച്ചത് ഇതൊന്നും പാടുന്നത് മനുഷ്യരെ അല്ല എന്നായിരുന്നു. മനുഷ്യർക്ക് എങ്ങനെയൊക്കെ പാടാനാകുമോ? ജാനകിയുടെ പാട്ടുകൾ കുട്ടിക്കാലത്ത് എന്നെ സംബന്ധിച്ച് മനുഷ്യസ്വരമാർന്ന പാട്ടുകളേ ആയിരുന്നില്ല. മറ്റെന്താണെന്ന് അറിയാനും പാടില്ലായിരുന്നു. ഒരശരീരി പോലെ അനുഭവിച്ച പാട്ടുകൾ അന്തരാത്മാവിൽ അതിപ്പോഴും പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുന്നു.

ഒരു കാറ്റ് വീശുന്നത് പോലെ ചിലപ്പോൾ അരയാലിലകൾ ദലമർമ്മരം പൊഴിക്കുന്ന അമ്പലത്തിന്റെ മുറ്റത്തെന്ന പോലെ, മറ്റു ചിലപ്പോൾ ഒരു കുന്നിന്റെ മുകളിൽ നിൽക്കുന്നത് പോലെ, വസന്തം പുഷ്കലമായ ഒരു ഉദ്യാനത്തിൽ ആനന്ദത്തോടെ നടക്കുന്നത് പോലെ, പുഴയരികിൽ പഞ്ചാരമണലിൽ ഇരിക്കുന്നത് പോലെ, മഴ നനഞ്ഞ് തൊടികളിലൂടെ നടക്കുന്നത് പോലെ, നിലാവത്ത് ആകാശം നോക്കി മട്ടുപ്പാവിൽ കിടക്കുന്നത് പോലെ, വയലിറമ്പിൽ പ്രിയപ്പെട്ടവനെ കാത്തു നിൽക്കുന്നത് പോലെ, എസ് ജാനകിയുടെ ശബ്ദമാധുര്യം എന്നെ അനുഭവിപ്പിക്കുന്ന സൗമ്യതകൾക്ക് ഞാൻ എന്ത് പേരിട്ട് വിളിക്കാനാണ്?

വെറുതെ മാനത്ത് കണ്ണുനട്ടിരിക്കുമ്പോൾ ചെറിയ കാറ്റിൽ പറന്നു പോകുന്ന മേഘങ്ങളെ കാണാം. ചെറിയമ്മായി പറഞ്ഞു തന്നത് അതെല്ലാം സപ്തർഷികളെന്നാണ്. നോക്ക്, അതാണ് അത്രി. തൊട്ടുപിറകിൽ അങ്കിരസ്, പിന്നെ മരീചി. വലതു ഭാഗത്ത് അത്രേ ചേർന്ന് നിൽക്കുന്നത് പുലസ്ത്യൻ. ഇന്ന് വശിഷ്ഠനെ കാണാനില്ലല്ലോ. പറക്കാതെ അവയെല്ലാം ചാമുണ്ടിക്കാവിന് മുകളിൽ വട്ടമിട്ട് നിൽക്കുന്നു. ചെറിയമ്മ പറയും, അത് എന്തിനാണെന്നറിയുമോ? സന്ധ്യാനേരത്ത് ചാമുണ്ടിക്കാവിൽ പാട്ടിടുമല്ലോ, നല്ല കീർത്തനങ്ങൾ, ജാനകിയുടെ പാട്ടുകൾ, അത് കേൾക്കാനാണ്. ഋഷികൾ കാവിന് മുകളിൽ നിശബ്ദരായും നിശ്ചലരായും നിൽക്കുന്നതത്രേ.

പാലാഴി കടഞ്ഞപ്പോൾ പാട്ടിന്റെ സ്വരങ്ങൾ എന്നാവും പുറത്തേക്ക് വന്നത്? അത് ആദ്യം കിട്ടിയത് അസുരന്മാർക്കോ അതോ ദേവന്മാർക്കോ? ആർക്കാണെങ്കിലും അതവർ മനുഷ്യന് കൊടുക്കാൻ സന്മനസ് കാണിച്ചു. മനുഷ്യനാകട്ടെ, അത് അനാദിയായ കലയായി കടലിനേക്കാൾ ആഴത്തിൽ, ആകാശത്തെക്കാൾ അപാരതയിൽ, ആത്മാവിന്റെ അഗാധതകളിൽ സൂക്ഷിച്ചുവച്ചു. അധികമില്ലാത്ത പര്യായങ്ങൾ ആ നാദധാരകൾക്ക് അനുഗ്രഹീതമായി. അതിൽ ഉദാത്തമായ ഒരു പര്യായമായി എസ് ജാനകി എന്ന നക്ഷത്രം.

നാടിന്റെ അതിരുകളെ ലംഘിക്കുകയാണോ ഇല്ലാതാക്കുകയാണോ വേണ്ടത്? രണ്ടായാലും മനുഷ്യന്റെ കയ്യിലിരിക്കുന്ന ഒന്നുകൊണ്ടും അതിരുകൾ ഭേദിക്കാനാവില്ല തന്നെ. ഹൃദയത്തിനും ഹൃദയത്തിനുമിടയിൽ മുള്ളുവേലികൾ മനുഷ്യൻ പണിഞ്ഞുകഴിഞ്ഞു. നാടിനും നാടിനുമിടയിൽ അതിരുകല്ലുകൾ പാകിക്കഴിഞ്ഞു. അത് ലംഘിക്കാനാകുന്നത് ഏത് മുള്ളുവേലിയും തകർക്കാനാവുന്നത് കലയുടെ കരുത്തുകൊണ്ട് മാത്രമാണ്. എസ് ജാനകിയുടെ സ്വരലാവണ്യം ഭാഷകളെ അതിലംഘിക്കുന്നു, അതിരുകളെ അലിയിച്ചു കളയുന്നു. മഹാമാനവികതയിലേക്ക് മുഖമുയർത്തുന്ന പാട്ടുകൾ

എസ് ജാനകിയുടെ പാട്ടുകൾ ആനന്ദത്തിന്റെ വഴിത്താരകളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്റെ ഹൃദയാകാശങ്ങളിൽ ചിലപ്പോൾ അത് ഏകാന്തതയുടെ മേഘമാകുന്നു, മറ്റു ചിലപ്പോൾ അത് സങ്കടക്കടലാകുന്നു. ഉച്ചവെയിൽ പോലെ തെളിഞ്ഞു കാണാവുന്നു, കൂട്ടാവുന്നു. സാന്ധ്യനിലാവ് പോലെ കണ്ണുകളെ കുളിർപ്പിക്കുന്നു. ചിലപ്പോൾ അത് ചിരിച്ചുകൊണ്ട് എന്റെ നക്ഷത്ര കണ്ണുകൾ പൊത്തുന്നു. ഇറമ്പിൽ നിന്ന് ഇറ്റുവീഴുന്ന മഴത്തുള്ളി പോലെ അതെന്നെ അനുഭൂതി സാന്ദ്രമാക്കുന്നു. പുലർകാലത്ത് ഇലച്ചാർത്തുകളെ മുഴുവൻ പുതച്ചു നിൽക്കുന്ന കോടമഞ്ഞിന്റെ ഭംഗിയോടെ പാട്ടുകൾ എന്നെയും പൊതിയുന്നു.

മൊട്ടച്ചിക്കുന്നിന്റെ മുകളിൽ നിന്നാൽ ആകാശം തൊടാം, മേഘങ്ങളെ അടുത്തു കാണാം, മറ്റാരും നനയുന്നതിനേക്കാൾ മുന്നേ മഴ നനയാം. ചെറിയമ്മായിയുടെ മുത്തച്ഛൻ മുത്തസ്വാമിക്ക് മൊട്ടച്ചിക്കുന്നിൽ ഒരു കുടിലുണ്ടായിരുന്നത്രേ. ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്, കപ്പ പുഴുങ്ങി തിന്നായിരുന്നു ജീവിച്ചിരുന്നത്. മൊട്ടച്ചിക്കുന്ന് നിറയെ അന്ന് കപ്പകൃഷിയുണ്ടായിരുന്നു, പിന്നീടാണ് റബ്ബർ വന്നത്. മുത്തുസ്വാമി മാസത്തിലൊരിക്കൽ മാത്രമാണ് മൊട്ടച്ചിക്കുന്നിറങ്ങി താഴ്വാരത്ത് വന്നിരുന്നത്. അത് വേലക്കുട്ടി മാമന്റെ കടയിൽ നിന്ന് ബാറ്ററി വാങ്ങാനായിരുന്നു, റേഡിയോ കേൾക്കാൻ, എസ് ജാനകിയുടെ പാട്ട് കേൾക്കാൻ.

ഉൾക്കടലിൽ വള്ളത്തിലിരുന്ന് റേഡിയോയിൽ പാട്ട് കേൾക്കുന്നതിനെക്കുറിച്ച് എന്നോട് ആദ്യം പറഞ്ഞത് ഡാൻഡീസനായിരുന്നു. കടൽക്കരയിലായിരുന്നു അവന്റെ വീട്. മീൻ പിടിക്കാൻ പോകുന്ന ബന്ധുക്കളോടൊപ്പം നീലവിശാലമായ കടൽപ്പരപ്പിൽ വള്ളത്തിലിരുന്ന് റേഡിയോയിലൂടെ എസ് ജാനകിയുടെ പാട്ട് കേൾക്കുന്ന സുഖദമായ പകലുകൾ. കണ്ണടച്ചിരുന്നാൽ എനിക്കത് കേൾക്കാം, കാണാം. കടൽപ്പരപ്പിൽ മെല്ലെ നീങ്ങുന്ന വള്ളങ്ങൾ, പടിഞ്ഞാറേക്ക് പാട്ടുപാടിപ്പോകുന്ന സൂര്യൻ, ആകാശത്തെ വരച്ചുകൊണ്ട് പറന്നു പോകുന്ന കടൽ കൊക്കുകൾ, വള്ളത്തിന്റെ മൂലയിലിരുന്ന് പാടുന്ന റേഡിയോ, ജാനകിയുടെ സ്വരത്തിൽ അലിഞ്ഞു ചേരുന്ന കടൽ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സുഖതമീരാത്രിയിലേക്ക് സുസ്വാഗതം. കളിവിള കണഞ്ഞു, കഥ തീർന്നു, തിരശീല താഴ്ന്നു, പൊന്നാനിയും പോയി കിടന്നു. വേഷമഴിക്കാതെ ഞാൻ മാത്രം ഈ തട്ടകത്തിൽ കളി തുടരുന്നതെന്തിനു? പച്ചയല്ലിപ്പോൾ കത്തി കരി താടി മാറി മാറി എന്നിൽ ജ്വലിച്ചു നിൽക്കുമ്പോൾ ഉന്മാദലാവ തിളച്ചു പൊന്തുന്നു. മുന്നിൽ സൂര്യചന്ദ്രന്മാർ കാണികളാകുന്നു. കാടിളകി വരുന്നു, മരണമുറപ്പാകുന്നു. മാഗ്ബത്തിനേതു വേഷം? കത്തിയോ താടിയോ കരിവേഷമോ? ഉറഞ്ഞു തുള്ളണം, ഇളകിയാടണം, കർണഭാവത്തിൽ നിറഞ്ഞു പൂക്കണം. ഭയക്കണം കാണികൾ, വിറയ്ക്കണം ഭൂമിയും നാലു ചുറ്റും കണ്ണു ചിമ്മുന്ന നക്ഷത്രലോകവും. തരികെനിക്കൊരു പിടിവാൾ, ഇടം കയ്യിൽ ഉറപ്പുള്ള പരിചയം. ഇളകിയാടട്ടെ കർണനായി മാഗ്ബത്തിൻ്റെ മരതകം തേച്ച കത്തിവേഷങ്ങൾ. പണ്ടങ്ങോ എഴുതിയ കവിതയാണ്. കോളേജ് കാലത്തെ പ്രധാന വിനോദങ്ങളിലൊന്നായിരുന്നു കവിത എഴുത്ത്. വെറുതെ രസത്തിന് എന്തെങ്കിലും എഴുതുക ഒരു രസമാണ്, ചുമ്മാ എന്തെങ്കിലും എഴുതുക. അതിൽ വലിയ അർത്ഥങ്ങളൊന്നും വേണമെന്നില്ല, ഒരാത്മസുഖം. എഴുതും, വായിക്കും, ചിലത് കളയും, ചിലതെടുത്ത് എവിടെയെങ്കിലും വയ്ക്കും. അങ്ങനെ കിട്ടിയതാണ് ഈ രാത്രിയിൽ, സുഖതമീ രാത്രിയിൽ. അങ്ങനെ ഇരുന്ന് കവിത വായിക്കുകയോ പറയുകയോ ചെയ്യുക എന്തു രസമാണ്, ഒരു സന്തോഷമാണ്. ഒരു കവിത കേട്ടാലോ?

0: വെറുതേ മോഹിക്കുവാൻ
1: ഒരു കടലാസിന്റെ അത്രയുമില്ല എന്റെ ആകാശം, ഒരു ചിരട്ട പകുതിയേയുള്ളൂ എന്റെ ഭൂമി, മഷിത്തണ്ടുകളുടെ അത്ര വരില്ല സ്വപ്നങ്ങൾ, ഒരു തുമ്പിച്ചിറകിനോളമേയുള്ളൂ മോഹങ്ങൾ. എന്നിട്ടും എന്റെ ഭൂമി കടലെടുത്തുപോയി. എവിടെയാണ് എന്റെ ആകാശം? ഇങ്ങനെ ചെറുതും വലുതുമായ കവിതകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ സന്തോഷം വേറെന്തുണ്ട്? അങ്ങനെ കവിതകളെക്കുറിച്ചും മരങ്ങളെക്കുറിച്ചും സിനിമകളെക്കുറിച്ചും സംസാരിച്ച് നടന്ന സൗഹൃദങ്ങളുണ്ടായിരുന്ന ഒരു കൗമാരകാലം. അന്ന് കണ്ട സിനിമകൾ, അസ്ഥികൾ പൂക്കുന്നു, ഉണ്ണിക്കുട്ടന് ജോലി കിട്ടി, രുക്മിണിക്കൊരു പാവക്കുട്ടി, അങ്ങനെ എത്രയോ നല്ല സിനിമകൾ. അതിലിന്നും വല്ലാതെ ഹോണ്ട് ചെയ്യുന്നത് അസ്ഥികൾ പൂക്കുന്നു എന്ന ചിത്രമാണ്, പി ശ്രീകുമാറിൻ്റെ സിനിമ. മുരളിയും ചിത്രയും നന്നായി നടിച്ച ചലച്ചിത്രം. ഒരു പാട്ട് കേൾക്കാം.

താരതമ്യങ്ങളാണ് വാസ്തവത്തിൽ പല ദുഃഖങ്ങളുടെയും ടെൻഷൻ്റെയും അടിസ്ഥാനം. മറ്റുള്ളവരുടെ ജീവിതവുമായി നമ്മളുടെ ജീവിതത്തെ തട്ടിച്ചു നോക്കൽ, അവരൊക്കെ എത്ര നന്നായി ജീവിക്കുന്നു, ഞാനിതാ ഇങ്ങനെ, ഞാനൊറ്റയ്ക്കാണ്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഇങ്ങനെയൊക്കെ തോന്നുന്നത് മറ്റുള്ളവരുടെ ജീവിതവുമായി നമ്മളെ താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ നമ്മളാണ്, മറ്റൊന്നുമായും അതിനെ താരതമ്യം ചെയ്യരുത്. അയൽപക്കക്കാരുമായി നല്ല അടുപ്പമുണ്ടാകണം, അവരെ അളക്കാൻ നിൽക്കരുത്. അളക്കുമ്പോൾ കൂടുതലും കുറവും അനുഭവപ്പെടും, അത് പ്രയാസമുണ്ടാക്കും, ചിലപ്പോൾ അഹങ്കാരവുമാകും. അവർ അവരാണ്, നമ്മൾ നമ്മളാണ്. അവർ നടന്നു പോകുന്നവരായിരിക്കും, നിങ്ങൾ കാറിൽ സഞ്ചരിക്കുന്നവരാകും, അതൊരു വ്യത്യാസമേ അല്ല. നമുക്ക് നല്ല കടമുണ്ടാകും, അവർക്കൊരു കടവും ഉണ്ടായി എന്ന് വരില്ല, അതും ഒരു വ്യത്യാസമല്ല. നമ്മളുടെ ജീവിതം വീൽ ചെയറിലോ കട്ടിലോ ആയിരിക്കും, അവർ ഓടി നടക്കുന്നവരായിരിക്കും, അതും ഒരു വ്യത്യാസമല്ല. ജീവിതകാലം മുക്കാലും വീൽ ചെയറിലിരുന്ന ആളായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്സ്. എന്നിട്ട് വെറുതെ ഇരുന്നോ? ഇല്ലല്ലോ, നമ്മൾ എന്താണോ അതിനെ ഉൾക്കൊള്ളുക എന്നതാണ് കാര്യം. സ്റ്റുഡിയോയുടെ മൈക്കിന് മുന്നിലിരുന്ന് ഇങ്ങനെ ഗീർവാണമടിക്കാൻ ആർക്കും കഴിയും അല്ലേ? അത് ശരിയാണ്, അവനവന് വരുമ്പോഴേ ഓരോന്നും അറിയൂ. അതാണ് കാര്യം. അവനവന് വരുമ്പോൾ അതിനെ സഹതാപാർദ്രമായി സ്വയം കാണണോ അതോ അതിജീവിക്കാനുള്ള മാനസികാരോഗ്യം ഉണ്ടാവണോ എന്നതാണ് കാര്യം. അതേക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അതിജീവിക്കണമെങ്കിൽ സ്വന്തം അവസ്ഥയെ മറ്റുള്ളവരുടെ ജീവിതാവസ്ഥകളുമായി താരതമ്യം ചെയ്യരുത് എന്നേയുള്ളൂ. അതേ ഉദ്ദേശിച്ചുള്ളൂ, അത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഒരു പാട്ട് കേട്ടാലോ?

രാത്രി 11 മണി കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പുറത്ത് രാത്രി ഇരുണ്ട് കറുത്ത് കിടക്കുന്നത് കാണാം. വിജനമായ രാത്രിക്കാണ് ഏറെ ഭംഗി. പുൽത്തകിടിയിൽ വീണുകിടക്കുന്ന നക്ഷത്രങ്ങളെപ്പോലെ ഉദ്യാനവെട്ടങ്ങൾ തിളങ്ങുന്നു. അതൊഴികെ മറ്റെല്ലാം ഇരുട്ട് പുതച്ചുറങ്ങുന്നു. ആരാണ് ഇരുട്ടിനെ പേടിക്കാൻ പഠിപ്പിച്ചത്? ഇത്രയും സൗന്ദര്യമുള്ളൊരവസ്ഥ ഭൂമിയിൽ മറ്റെന്തിനാണുള്ളത്? രാത്രി അതീവ സുന്ദരമായ രാത്രികൾ കണ്ടവരെത്ര? കവടിയാർ മുതൽ വെള്ളയമ്പലം വരെയും സ്റ്റാച്യു മുതൽ തകരപ്പറമ്പ് വരെയും രാത്രി നടക്കുന്നതിൻ്റെ സുഖവും സന്തോഷവും. എനിക്ക് മുതിർന്നവരോട് പറയുവാനുള്ളത് എന്തെന്ന് വെച്ചാൽ, കൊച്ചു കുഞ്ഞുങ്ങളെ ഇരുട്ട് പേടിപ്പിച്ച് വളർത്തരുത് എന്നാണ്. രാത്രിയുടെ സൗന്ദര്യം അവർ അനുഭവിക്കാതെ പോവും. ഒരു പാട്ട് കേട്ടാലോ?

പക്ഷി മാഗസിൻ മുമ്പിലിരിക്കുന്നു. ഓൺലൈൻ മാസികയാണ്. ഫോണിൽ തെളിഞ്ഞു വരുന്നൊരു കവിത, ഇരപിടുത്തം, രാഹുൽ രാധാകൃഷ്ണൻ്റെ കവിത. നിങ്ങൾക്കറിയില്ലേ, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ കലങ്ങിയ വെള്ളത്തിൽ ആഴവും ഓളവുമുണ്ടെന്ന് ഒരുത്തൻ പറയുന്നു. അടിയിൽ പരൽമീനുകൾ വഴുതിമാറി ചൂണ്ടയിൽ കൊരുത്ത് ഇരയെ മറക്കുന്നു. പതുക്കെ ഞാനൊന്നിറങ്ങുന്നു ഒരു മുങ്ങാങ്കുഴിയിട്ട് പൊന്താൻ. അവിടെ അറിയാത്ത കുളത്തിൽ ഒരു തവളയെപ്പോലെ നീന്തി തുടിക്കണം, ഒടുവിൽ വെള്ളം കലങ്ങുന്നതുവരെ. എന്നിട്ട് ആകാശപ്പറവകൾ പോയിടുന്ന മാർഗം നോക്കി മഴ വരുമോ എന്ന് നോക്കിയിരിക്കണം. അപ്പോഴും വെള്ളം തെളിയാത്ത രീതിയിൽ തെളിയാത്ത വെള്ളത്തിൽ പതിയെ മുതല ഇരപിടിക്കാൻ വരികയായി അർത്ഥതലങ്ങളുള്ള കവിത, ഒരു നല്ല ഗദ്യ കവിത. ഒരു പാട്ട് കേൾക്കാം, എന്നിട്ട് തിരിച്ചു വരാം.

സിക്കിമിലെ ഒരു രാത്രി. ആദിമ ഗോത്ര വിഭാഗമാണ് അവിടുത്തെ ലെപ്ചകൾ. അവരുടെ ഒരു നൃത്തമുണ്ട്, ചൂഫാറ്റ് എന്നാണ് നൃത്തത്തിൻ്റെ പേര്. വർഷത്തിലൊരിക്കൽ മാത്രമാണ് അവർ നൃത്തത്തിന് ചുവടുവയ്ക്കുന്നത്. അവർ ആരാധിക്കുന്ന പഞ്ചപർവ്വതങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് അവർ നൃത്തം ചെയ്യുന്നത്. തങ്ങൾക്ക് ഭക്ഷണം തരുന്ന പർവ്വതങ്ങൾ, മരുന്ന് നൽകുന്ന പർവ്വതങ്ങൾ, ഉപ്പും മറ്റ് ധാതുക്കളുമെല്ലാം നൽകുന്ന പർവ്വതങ്ങൾ, അവയ്ക്ക് നന്ദി പറയാൻ വർഷത്തിലൊരു ദിനം, അതാണ് അവരുടെ ഉത്സവം. ഒരു കൈയിൽ കത്തിച്ചു വെച്ച നെയ്വിളക്കുകൾ, മറുകയിൽ മുളന്തണ്ട്, ചുവടുവച്ച് വൃത്താകൃതിയിൽ കറങ്ങും. ഭക്തിയാണ് അടിസ്ഥാനം, പ്രകൃതിയാണ് അതിൽ വിലയം കൊണ്ടിരിക്കുന്നത്. കാഞ്ചൻജംഗയും കാബ്രവും സിംബ്രും പിന്നെ പാണ്ഡ്യം എന്ന പർവ്വതവും, അഞ്ചാമത്തേത് നാർസിംഗ്. കണ്ടാൽ മറന്നു പോകില്ല ആ നൃത്തം. വർഷം എത്ര കഴിഞ്ഞു പോയിരിക്കുന്നു. ഞാനും സുരേഷും ജോഷ്വയും നിലത്തിരുന്ന് കണ്ട വിസ്മയം മറക്കാനാകില്ല. പ്രകൃതിയും മനുഷ്യരും ഒന്നാകുന്ന കാഴ്ചയുടെ രാത്രിയാണത്. തിരിച്ചു നടക്കുമ്പോൾ നിരത്ത് നിറയെ നിലാവിൻ്റെ ചെമ്പകപ്പൂക്കൾ. സുരേഷ് മലയാളത്തിൽ പാടാൻ തുടങ്ങി. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്കു കിട്ടിയ സ്ത്രീധനങ്ങൾ. കേട്ടാലോ?

സിനിമയുടെ വ്യാകരണം ജീവിതത്തിൻ്റെ വ്യാകരണങ്ങളെ തിരുത്തിയെഴുതുന്നു. കുടുംബ വ്യവസ്ഥയിൽ ഇന്നും നിലനിൽക്കുന്ന സാമൂഹിക വൈരുദ്ധ്യങ്ങളെ തുറന്നുകാട്ടുന്ന ചലച്ചിത്രം പാൻ ഇന്ത്യൻ സ്റ്റോറി, വി സി അഭിലാഷിൻ്റെ ചലച്ചിത്രം. ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതായ ഒരു ചലച്ചിത്രമാണത്. കാണാൻ മറക്കരുത്. ഒരു പാട്ട് കേൾക്കാം.

ഈ ഇടത് കൈയും വലത് കൈയും ഒരുപോലെ ചലനാത്മകമാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണെന്ന് ന്യൂറോളജിസ്റ്റുകൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. പലപ്പോഴും ഏതെങ്കിലും ഒരു കൈ മാത്രമായിരിക്കും നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. പണ്ടൊക്കെ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഇടം കൈയാണ് വശമെങ്കിൽ അതിനെ വലം കൈയാക്കാൻ രക്ഷിതാക്കൾ പാടുപെടും. ഇടം കയ്യനെന്ന് കളിയാക്കി വിളിച്ചിരുന്ന അധ്യാപകർ വരെ ഉണ്ടായിരുന്നു. എന്തു പറയാൻ അല്ലേ, പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ചിന്തിക്കാത്തത് കൊണ്ടാണ്. പണ്ട് മുതലേ എന്താണോ ചെയ്തു പോകുന്നത് അതുതന്നെ തുടരാനുള്ള പ്രവണത. ഭൂരിപക്ഷം പേരും വലം കയ്യന്മാരാണ്. അതുകൊണ്ട് അതാണ് ശരി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? ഇടം കൈ ഉപയോഗിക്കുന്നതിൽ വശമുള്ളവർ അങ്ങനെ ചെയ്യട്ടെ, വലം കൈ വശമുള്ളവർ അതുപയോഗിക്കട്ടെ. ഞാനിങ്ങനെയാണ്, അതുകൊണ്ട് നീയും ഇങ്ങനെയായാൽ മതി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? പറഞ്ഞു വന്നത് രണ്ട് കൈയും ഒരുപോലെ ഉപയുക്തമാക്കാനാകുക എന്നതാണ്. ഒരാഴ്ച ബ്രഷ് ചെയ്യുന്നത് പല്ലുതേക്കുന്നത് ഇടത് കൈകൊണ്ടാണെങ്കിൽ അടുത്ത ആഴ്ച വലം കൈകൊണ്ട്. രണ്ട് കൈകൊണ്ടും എഴുതാനോ ഒപ്പിടാനോ ഒക്കെ പരിശീലിക്കുന്നതേ

വളരെ നല്ലതാണ്. കുട്ടികളെയൊക്കെ അങ്ങനെ പ്രേരിപ്പിക്കണം. സാധനങ്ങൾ എടുക്കുമ്പോഴും ഭാരമുള്ളവ തൂക്കുമ്പോഴും രണ്ട് കൈയും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. തുല്യത അതെല്ലാ കാര്യത്തിലും വരട്ടെന്നേ. ഒരു പാട്ട് കേൾക്കാം.

വൈയായികകൾ പറഞ്ഞ് പരാതിപ്പെടാതിരിക്കാൻ നമ്മളെല്ലാവരും പരമാവധി ശ്രമിക്കണം. നമുക്ക് ഈ സങ്കടങ്ങൾ ഷെയർ ചെയ്യാം. എന്നാൽ വയ്യ, സുഖമില്ല എന്നു തുടങ്ങിയ പരിദേവനങ്ങൾ കുറയ്ക്കണമെന്നേ പറയുന്നുള്ളൂ. സ്വയം വയ്യ എന്നുറപ്പിച്ചാൽ കൂടുതൽ ഒതുങ്ങിക്കൂടാനുള്ള പ്രവണതയുണ്ടാവും. സാമൂഹിക ബന്ധങ്ങൾ കുറയും, ഉള്ളിലെ ഊർജത്തെ അത് കുറച്ചു കളയും. ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു സിനിമ കാണാമെന്ന് കരുതി തിയേറ്ററിൽ ചെന്നപ്പോൾ ഉണ്ടായ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ സ്റ്റുഡിയോയ്ക്കകത്തിരിക്കുമ്പോൾ ഓർമ്മ വരുന്നത്. കരിവേർന്നുമല്ല, ഒരു കുടുംബം, അവരോടൊപ്പം വീൽ ചെയറിൽ ഒരു അമ്മ. നോക്കിയപ്പോ അതെന്റെ ടീച്ചറാണ്, പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർ. ഞാൻ അടുത്തേക്ക് ചെന്നു, വിശേഷങ്ങൾ തിരക്കി. ടീച്ചർ പറയുകയാണ് ഈ പിള്ളേരെ താനാണ് നിർബന്ധിച്ച് സിനിമയ്ക്ക് കൊണ്ടുവന്നതെന്ന്. ഒരു ഇടിപ്പടമൊക്കെ കാണുമ്പോൾ ഒരു ആവേശം, ഒരു സന്തോഷം. പിള്ളേർ മൊബൈലും കുത്തി ഓരോരോ മൂലയിൽ ഇരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേടാ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി സിനിമയൊക്കെ കണ്ട് അടിപൊളിയായി നടക്കുന്നത്. ആ രാത്രി ആ സിനിമ സത്യം പറയട്ടെ ആവേശത്തോടെയാണ് കണ്ടത്. ടീച്ചർ പൊളിയാണ്, അടിപൊളി. ഒരു പാട്ട് കേൾക്കാം.

ഓരോന്നും ഉണ്ടാകുന്നത് അതാത് കാലത്തിനനുസരിച്ചാണ്, അല്ലെങ്കിൽ അതാത് സാഹചര്യത്തിനനുസരിച്ചാണ്. അതെല്ലാം കാലങ്ങളോളം അതേപടി പിന്തുടരണമെന്ന് വാശി പിടിക്കുന്നതോ ആഗ്രഹിക്കുന്നതോ അജ്ഞത കൊണ്ടാണെന്നേ പറയാനാവൂ. പഴമയെയും മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ പുതിയവ എങ്ങനെ രൂപം കൊള്ളും? പഴയതുകളെല്ലാം നല്ലതാണെന്നോ പഴയതുകൾ മാത്രമാണ് നല്ലതെന്നോ നിങ്ങൾ ധരിച്ചു വച്ചിട്ടുണ്ടോ? എങ്കിലത് തെറ്റാണ്. പഴയത് പഴയതാണ്. അതിൽ 98% കഴിയുമെങ്കിൽ മുഴുവനും കളയുക തന്നെ വേണം. ഉപയോഗമില്ലാത്തവ ഉപയോഗമില്ലാത്തവ തന്നെയാണ്. അവ പഴയകാല നിധിയാണെന്ന് പറഞ്ഞ് ചുമന്നുകൊണ്ട് നടന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. നോക്കൂ, പഴയത് പഴയത് തന്നെയാണ്. പഴയ പാഠപുസ്തകങ്ങൾ, അതൊക്കെയായിരുന്നു പുസ്തകങ്ങൾ, അതുകൊണ്ടവ തിരികെ വരണം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? വയലാർ പറഞ്ഞതുപോലെ ചിതലരിച്ചവ ചിതലരിച്ചവ തന്നെയാണ്. പണ്ട് തിരുവിതാംകൂറിലെ ദൈനംദിന കാര്യങ്ങൾ രേഖപ്പെടുത്തിയ വരിയോലകളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. മ്യൂസിയത്തിൽ ഇരിക്കേണ്ട അത്തരം കാര്യങ്ങൾ ഇന്നും എല്ലാവരും വായിക്കണം എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? ഇന്നും പഴഞ്ചൊല്ലുകൾ കുട്ടികളെ പഠിപ്പിക്കുന്നവരുണ്ട്. ഒരു കാര്യവുമില്ല, പുതിയ ചൊല്ലുകൾക്ക് നേരമായി. പഴഞ്ചൊല്ലുകൾ മ്യൂസിയങ്ങളിൽ ഇരിക്കട്ടെ, കൗതുകത്തോടെ നോക്കിക്കാണാം. അതിനപ്പുറം വലിയ പ്രസക്തിയൊന്നും അവയ്ക്കില്ല തന്നെ. പുതിയ ചൊല്ലുകൾക്കാണ് പ്രസക്തി. അവയ്ക്കു വേണ്ടി നമുക്ക് കാതോർക്കാം. ഇപ്പോൾ ഒരു പാട്ട് കേൾക്കാം.

0: നിത്യസത്യം.
1: പഴയ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടുവന്നത്. പഴയ കാര്യങ്ങൾ, മതസംബന്ധമായ പാഠങ്ങൾ എന്നിവയൊക്കെ അല്ലേ കുട്ടികൾക്ക് മോറൽ വാല്യൂ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. സത്യം, ധർമ്മം, ശാന്തി, അഹിംസ എന്നീ കാര്യങ്ങളെയാണല്ലോ പണ്ടുകാലത്തെ മൊറാലിറ്റി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നത്. ഇത് പഠിപ്പിക്കാനാണ്, ഈ മൊറാലിറ്റി പഠിപ്പിക്കാനാണ് ഗുണപാഠകഥകൾ അന്നൊക്കെ പ്രയോജനപ്പെടുത്തിയിരുന്നത്. മതപാഠകഥകൾ ഉണ്ടായിരുന്നതും അതിനുവേണ്ടിയൊക്കെ തന്നെ. ഇവയൊക്കെ സത്യത്തിൽ ഇന്നത്തെ കാലത്ത് ഒന്ന് ഇരുത്തി വായിച്ചു നോക്കൂ. മനുഷ്യനും മനുഷ്യനും തമ്മിൽ വലിയ വേർതിരിവുകൾ ഉള്ളടങ്ങിയിരുന്ന കഥകളാണവ എന്ന് കാണാം. രാജാവിൻ്റെയും രാജ്ഞിയുടെയും കഥകൾ, അവർ കയറാൻ മൂളികളായ ആളുകളുടെ കഥകൾ, അടിച്ചമർത്തിയിരുന്ന കഥകൾ, കയ്യൊക്കുണ്ടെങ്കിൽ കാര്യമുണ്ട് എന്നുറപ്പിച്ചു പറഞ്ഞിരുന്ന കഥകൾ, സിംഹത്തെ സിംഹം പോലും അറിയാതെ രാജാവാക്കിയ കഥകൾ, എന്തടിസ്ഥാനത്തിലാണ് തന്നെ കൗശലക്കാരനാക്കിയതെന്ന് കുറുക്കൻ പോലും എണീറ്റെന്ന് ചോദിച്ചു പോകുന്ന കഥകൾ ഒക്കെ പഴയതാണ്. മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് വേർതിരിക്കാൻ ആവശ്യമായ ഘടകങ്ങളുള്ള കഥകൾ, പുതിയ കാലത്തിന് ചേരാത്ത കഥകൾ. വേണ്ടത് പുതിയ കഥകളാണ്, പുതിയ ആശയങ്ങളാണ്, പുതിയ ലോകത്തെ സൃഷ്ടിക്കാൻ പോകുന്ന ആശയങ്ങളും കഥകളും. അവയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം, കാതോർക്കാം. ഇപ്പോൾ ഒരു പാട്ട് കേൾക്കാം.

സുഖതമിരാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാവുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം, ജീവിതത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം, ജീവിതത്തെ സ്നേഹിക്കാം. അതല്ലേ വേണ്ടത്, അതിന് ഉന്മേഷം വേണം, മനസ്സിന് നല്ല സന്തോഷമുണ്ടാവണം. അതിന് രാത്രികൾ നമുക്ക് സുഖമായി ഉറങ്ങാൻ കഴിയണം. ഇപ്പോൾ സുഖമായി ഉറങ്ങാം. ശുഭരാത്രി നേരുന്നു. സ്നേഹപൂർവ്വം മധുജൻ.